പോഡ്കാസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്. ഇടവം 20/2026 ജൂൺ 3 ബുധനാഴ്ച. റേഡിയോ സാംഗുരം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ചിന്തകൾ. കഴുകന്മാർ എത്ര ഉയരത്തിൽ മേഘങ്ങൾക്ക് മുകളിൽ പറക്കാൻ കഴിവുള്ളവരാണെങ്കിലും സ്വന്തം വിശപ്പകറ്റാൻ ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. നാം എത്രയൊക്കെ ഉയർന്നാലും മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ സഹായമില്ലാതെ മുന്നോട്ട് ജീവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തെ ആരും ആരെക്കാളും മുകളിലുമല്ല താഴെയുമല്ല. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും പരിഗണിച്ചും ഈ ജീവിതം കൂടുതൽ ധന്യമാക്കാം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 7 മണിക്ക് ഭാഗ്യരാശി, 8 മണിക്ക് ലിറ്റററി വേൾഡ്, 8:30 അക്ഷരമുദ്ര, 9 മണിക്ക് ടെക് ബൈറ്റ്സ്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ, ഇത്തിരി നേരം ഒത്തിരി കാര്യം, 3 മണിക്ക് ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് തൂവാനം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ഗാനമന്ദാരം, 8:30 അഭ്രപാളിയിലെ അത്ഭുതങ്ങൾ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

ചരിത്രത്തിൽ ഇന്ന് ജൂൺ 3. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും മറ്റു കോൺഫറൻസിയും തമ്മിലുള്ള മറാത്ത യുദ്ധങ്ങൾ അവസാനിച്ചതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ആക്രമണം സുവർണക്ഷേത്രത്തിൽ ആരംഭിച്ചതും മൗണ്ട് ബാറ്റൻ പ്രഭു 1947 സ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കിയതുമൊക്കെ ഒരു ജൂൺ 3. ജൂൺ 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 3. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും മറ്റു കോൺഫറൻസിയും തമ്മിലുള്ള മറാത്ത യുദ്ധങ്ങൾ അവസാനിച്ചത് 1818 ജൂൺ 3. ജൂൺ 3 ലിയാൻഡർ ക്ലാസിന്റെ ആദ്യ ബ്രിട്ടീഷ് രൂപകൽപ്പനയായ ഇന്ത്യ നിർമ്മിത ആധുനിക യുദ്ധക്കപ്പലായ INS നീലഗിരി കമ്മീഷൻ ചെയ്തത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ആക്രമണം ഇന്ത്യൻ സർക്കാർ സുവർണക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹർമന്ദർ സാഹിബിൽ ആരംഭിച്ചത് 1984 ജൂൺ 3. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ അതിന്റെ ജീവനക്കാർക്കായി 5 പ്രവൃത്തി ദിനങ്ങളിൽ അടങ്ങുന്ന ആഴ്ച നടപ്പാക്കിയത് 1985 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഭൂതല വിമാന മിസൈലിന്റെ നാവിക പതിപ്പായ തൃശൂൽ കൊച്ചിയിൽ പരീക്ഷിച്ചത് 1998 ജൂൺ 3. മൗണ്ട് ബാറ്റൻ പ്രഭു 1947 സ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കിയത് ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 3 ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്തത്. രവീന്ദ്രനാഥ് ടാഗോറിന് ബ്രിട്ടീഷ് സർക്കാർ നൈറ്റ്ഹുഡ് പദവി നൽകിയത് 1915 ജൂൺ 3. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഇൻഡോറിൽ ഹിന്ദി സാഹിത്യ

0: സമ്മേളനം നടക്കുകയും ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും ചെയ്തത് 1918 ജൂൺ 3
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1st year പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധ്യ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീം കോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് 3 countries ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 10 years നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
2: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദിർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി July 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 missile വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 ministers ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത്

0: റാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. എസ്. രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റിന് പൊതുചർച്ച. 29-30 തീയതികളിലാണ് ധനാഭ്യർത്ഥന ചർച്ച. July 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റും 15 ഒന്നാം അലോട്ട്മെന്റുമാണ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. July 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ August 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട, തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിന്റെയും പമ്പയാറിന്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. June-July മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് P.ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്.

0: കോവിഡ്-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദേശവത്സര പരമ്പരയിലെ 16-ാമത് സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8-ാമത് സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിന്റെയും 1990 സെൻസസ് ചട്ടത്തിന്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
1: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമ ഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 ഭാഗ്യരാശിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ വൈവിധ്യമാർന്ന അറിവുകളും നിരവധി വിശേഷണങ്ങളും ഒക്കെയായി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്ന ഒരു പരിപാടിയാണ് ഭാഗ്യരാശി എന്നത്. ഭാഗ്യരാശിയിൽ ഞാൻ രജനീഗിരീഷാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിജ്ഞാനപ്രദമായ നിരവധി അറിവുകൾ പകർന്നു നൽകുന്നത് ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. എല്ലാ ഞായറാഴ്ച വൈകിട്ട് 5 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാവിലെ 7 മണിക്കുമാണ് ഭാഗ്യരാശിയുടേത്. നമസ്കാരം സാർ.
1: നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു പ്രധാന കാര്യം ഒന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരായ നമുക്കെല്ലാം നിത്യജീവിതത്തിൽ വളരെയേറെ ഉപകാരപ്പെടാവുന്ന ജ്യോതിഷ വസ്തുതകളാണ് ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് മാത്രം നമുക്കെല്ലാം എപ്പോഴും ഓർമ്മയിൽ വരണമെന്നില്ല. അതിനാൽ സാധ്യമാകുന്നവർ ഈ പരിപാടി ഒന്ന് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് പല കാര്യങ്ങൾക്കും ഉപകാരപ്പെട്ടേക്കാം.
0: സാറേ, നമ്മൾ ഈ ജാതകം നോക്കിയിട്ട് പൊരുത്തം ഉറപ്പിച്ച് നിശ്ചയം കഴിഞ്ഞ ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. അപ്പം ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത്? ഇനി ജാതകത്തിൽ കാണാത്ത എന്തെങ്കിലും ശക്തികളൊക്കെ ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കും. ആ ഒരു ചോദ്യത്തിനുള്ളൊരു സംശയം ഇനി അറിയേണ്ടതുണ്ട്. ആ ഒരു സംശയ നിവാരണം സാറ് വരുത്തേണ്ടതുണ്ട്.
1: ആ ചോദ്യം എളുപ്പമാണ്, അതിന്റെ ഉത്തരമാണ് അല്പം ബുദ്ധിമുട്ട്. കാരണം ഇത് എല്ലാവർക്കും അനുഭവമുള്ള കാര്യമാണ്. നമ്മുടെ അറിവിൽ വിവാഹം നിശ്ചയിച്ചെല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്നൊരു ദിവസം മുടങ്ങിപ്പോകുന്ന കേസുകൾ നമ്മുടെ എല്ലാവരുടെയും അറിവിലുണ്ടാകും. അത് യുവതി യുവാക്കൾക്കും അവരുടെ ബന്ധപ്പെട്ട കുടുംബങ്ങൾക്കും വലിയ മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വിവാഹം നിശ്ചയിച്ച ശേഷം അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ഒക്കെ ആഘോഷമായി നടത്തിയതിന് ശേഷം ഇത് നടക്കാതെ വരിക എന്നുള്ളത്. പൊരുത്തം നോക്കി ഉറപ്പിച്ചതാണെങ്കിൽ പോലും ഇങ്ങനെ സംഭവിക്കുന്നതിന് പിന്നിൽ ജ്യോതിഷപരമായിട്ട് ചില കാരണങ്ങളും പ്രായോഗികമായ ചില വശങ്ങളും നമ്മൾ നോക്കിയാൽ കാണാം. ജാതകത്തിൽ പൊരുത്തമുണ്ടെന്ന് കണ്ടാലും ചില സൂക്ഷ്മമായ ഘടകങ്ങൾ പരിശോധിക്കാതെ പോകുന്നതാണ് പലപ്പോഴും ഇത്തരം തടസ്സങ്ങൾക്ക് കാരണമാകുന്നത്. അങ്ങനെ അത്ര അതിസൂക്ഷ്മമായി നോക്കുന്നത് എല്ലായ്പ്പോഴും പ്രായോഗികവുമല്ല. അതിൻ്റെ കാരണം ഞാൻ മുമ്പ് പറഞ്ഞതാണ്. കാര്യം നമ്മൾ 10-20 കല്യാണാലോചന വരുമ്പോൾ അതിൽ 1-2 എണ്ണമേ മറ്റ് ജ്യോതിഷേതരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ പൊരുത്തപ്പെടുന്നതായിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിസൂക്ഷ്മമായ ഘടകങ്ങൾ ചിലപ്പോൾ പരിശോധിക്കപ്പെടാതെ പോയി എന്ന് വരാം. പല കേസുകളിലും അത് വലിയ പ്രശ്നമുണ്ടാക്കാറില്ലെങ്കിലും ചില കേസുകളിൽ അത് പ്രശ്നകരമായി വന്നെന്ന് വരാം. എന്നാൽ ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ, ഒരിക്കൽ നിശ്ചയിച്ച് വിവാഹം മുടങ്ങിയാൽ, പിന്നീട് നമ്മൾ എല്ലാ വശങ്ങളും വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനുള്ള കാരണം എന്താണ്, നമ്മൾ വിട്ടുപോയതെന്താണ് എന്നതിന് കണ്ടെത്തേണ്ടതുണ്ട്. വിവാഹ തടസ്സ യോഗങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം ഇവിടുത്തെ യഥാർത്ഥ വില്ലൻ. പലപ്പോഴും വധൂവരന്മാർക്ക് ജാതക പൊരുത്തം ഉണ്ട് എന്നതിനർത്ഥം വിവാഹം നടക്കും എന്നല്ല.

0: പൊരുത്തം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. വിവാഹ കഴിക്കുന്ന വധൂവരന്മാർ തമ്മിലുള്ള പൊരുത്തത്തെക്കുറിച്ചാണ്, യോജിപ്പിനെക്കുറിച്ചാണ് അവർ അതിനെപ്പറ്റിയാണ് ജാതക പൊരുത്തം പറയുന്നത്. എന്നാൽ വിവാഹം നടക്കണമോ എന്ന് തീരുമാനിക്കുന്നത് വിവാഹ യോഗമാണ്. ഒരാളുടെ ജാതകത്തിൽ ഏഴാം ഭാവത്തിന് ഗുളികൻ, രാഹു അല്ലെങ്കിൽ ശനി എന്നിവരുമായി ബന്ധമുണ്ടെങ്കിൽ വിവാഹത്തിന് തൊട്ടുമുൻപ് തടസ്സങ്ങൾ വരാം. ഇതിനെ അവിവാഹ യോഗം അല്ലെങ്കിൽ വിളംബ വിവാഹം യോഗം എന്ന് വിളിക്കുന്നു. പൊരുത്തം നോക്കുമ്പോൾ പലരും ഈ യോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വിട്ടുപോകാറുമുണ്ട്. പൊരുത്തം എത്ര മികച്ചതായാലും വിവാഹ നിശ്ചയ സമയത്ത് വധൂവരന്മാരിൽ ഒരാൾ കടന്നു പോകുന്നത് അതീവ ദോഷകരമായ ദശയാണെങ്കിൽ, ഉദാഹരണത്തിന് എട്ടാം ഭാവാധിപന്റെയോ പന്ത്രണ്ടാം ഭാവാധിപന്റെയോ ദശ, എട്ടാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും വിവാഹത്തിന്റെ കാര്യത്തിൽ വളരെ അപകടകാരികളാണെന്ന് നമുക്കറിയാം. അത് അപ്രതീക്ഷിത കാരണങ്ങളാൽ, സാമ്പത്തിക തകർച്ച അല്ലെങ്കിൽ രോഗം അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ മൂലം വിവാഹം മുടങ്ങാൻ കാരണമാകാം. ജാതകത്തിൽ കാണാത്ത ശക്തികൾ ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇത്തരം മിക്ക കേസുകളിലും അനുഭവം. ജ്യോതിഷത്തിൽ ഇതിനെ ബാധാദോഷം അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വാഭാവികമായ ഈശ്വരകോപം കൂടാതെ ചിലപ്പോഴെങ്കിലും ചില പ്രത്യേക ആഭിചാര കർമ്മങ്ങളും നിശ്ചയിച്ച വിവാഹം മുടങ്ങാൻ കാരണമായിട്ടുണ്ട്. സാധാരണ മനുഷ്യർ മാത്രമല്ല, ചില ജ്യോതിഷികൾ പോലും നിർഭാഗ്യവശാൽ വലിയ പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാര്യമാണ് നിമിത്തങ്ങൾ. ജ്യോതിഷത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ആരോഗ്യ ജ്യോതിഷം, മെഡിക്കൽ അസ്ട്രോളജിയെ സംബന്ധിച്ച് അതിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പല ആയുർവേദ ഗ്രന്ഥങ്ങളിലും പോലും നിമിത്തങ്ങൾ, ശകുനങ്ങൾ ഇവയെപ്പറ്റി ധാരാളം പരാമർശങ്ങൾ കാണാം. വിവാഹാലോചനകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നിമിത്തങ്ങളെ പഴമക്കാർ ഗൗരവമായിട്ട് കണ്ടിരുന്നു. പൊരുത്തമുണ്ടെങ്കിലും നിമിത്തങ്ങൾ മോശമാണെങ്കിൽ ഈ വിവാഹം ദൈവഹിതമല്ല എന്ന് അവർ കരുതിയിരുന്നു. നമ്മൾ അതിനൊന്നും പ്രാധാന്യം കൊടുക്കാറില്ല. അതുകൊണ്ട് അത് അത്ര ശാസ്ത്രീയമാണോ എന്നുള്ള കാര്യത്തിൽ മറ്റുള്ളവർക്കും ഉറപ്പൊന്നുമില്ല. പക്ഷേ ജ്യോതിഷികളുടെ വ്യക്തിപരമായ അനുഭവം നോക്കുമ്പോൾ നിമിത്തങ്ങൾ നമുക്ക് തരുന്ന സൂചനകൾ പലപ്പോഴും വളരെ നിർണായകമാണ് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. മിക്ക ജ്യോതിഷികളും, എൻ്റെ അറിവിലുള്ള മിക്ക ജ്യോതിഷികളും എൻ്റെ ആചാര്യന്മാരും പറയുന്നതും അതുതന്നെയാണ്. നിമിത്തം വളരെ പ്രധാനമായിട്ട് അവർ കരുതുന്നു. ഒരുപക്ഷെ നമ്മൾ വിവാഹ നിശ്ചയം നടക്കുന്ന സമയത്ത് ഇവയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കർമ്മഫലം ഒരു പ്രധാന കാര്യമാണ്. നമ്മുടെ ജാതകത്തിൽ കാണാത്ത പലതും നമ്മുടെ മുൻകാല കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ നിശ്ചയത്തിൽ അവസാനിക്കണം എന്നതാകാം ആ ഗ്രഹങ്ങളുടെ വിധി. ഇത് ഒരു വലിയ വിപത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തലായും കരുതുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രായോഗിക വശം എന്താണ് എന്ന് ചോദിച്ചാൽ, വിവാഹ നിശ്ചയം കഴിയുന്നതോടെ ദമ്പതികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇടയിലുള്ള ആശയവിനിമയം കൂടുന്നു. ഈ സമയത്ത് പുറത്തു വരുന്ന സ്വഭാവ വൈകല്യങ്ങളോ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളോ, പ്രത്യേകിച്ചും രോഗം, ആരോഗ്യ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ, പൂർവ്വകാല ബന്ധങ്ങൾ പോലെ അസുഖകരമായിട്ടുള്ള ചില കാര്യങ്ങൾ മുതലായവയൊക്കെ ബന്ധം മുടങ്ങാൻ കാരണമാകാറുണ്ട്. ഇത് പ്രായോഗികമായ വശമാണ്. ഇതിനെ ജാതകദോഷം എന്ന് വിളിക്കുന്നതിനേക്കാൾ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുക എന്ന് വിളിക്കുന്നതാകും ഉത്തരം, അല്ലെങ്കിൽ അതിൻ്റെ ഉചിതം. ചുരുക്കി പറഞ്ഞാൽ, വിവാഹം മുടങ്ങിപ്പോകുന്ന ദുരിതത്തിൽ പറഞ്ഞാൽ ഭാവിയിലെ വലിയൊരു ദുരന്തത്തിൽ നിന്നുള്ള മുൻകൂർ മോചനം ആയിട്ട് നമുക്ക് പോസിറ്റീവായി കാണാം. പൊരുത്തമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹത്തിന് മുൻപേ അത് തിരിച്ചറിയുന്നതാണ്.
1: വളരെ നമുക്ക് ചിന്തിക്കാൻ പാകത്തിനുള്ള കുറേയധികം കാര്യങ്ങളാണ് സാറ് ഈ ഭാഗ്യരാശിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഭാഗ്യരാശിയിൽ ഇന്ന് വിവാഹം വൈകുന്നത് ജാതകദോഷം കൊണ്ടാണോ അതോ സാഹചര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നുള്ളതും, പിന്നെ ലഗ്ന പൊരുത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ ജാതകം നോക്കി പൊരുത്തമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം വിവാഹം മുടങ്ങിപ്പോകുന്നത് എന്താണെന്നൊക്കെ നമ്മൾ ഞാൻ ചോദിച്ചപ്പോഴും സാർ അതിന് ശരിക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ ബുദ്ധിപരമായിട്ടാണ് സാർ അതിനെല്ലാം ആൻസർ പറയുന്നത്. അപ്പം നമുക്ക് ഇന്ന് ഭാഗ്യരാശി ഇവിടെ പൂർണ്ണമാകാനുള്ള സമയമായി. സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭാഗ്യരാശി കൃത്യമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറേയധികം ചോദ്യങ്ങൾ ഇനിയും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടാകാം. അത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കാത്ത് സൂക്ഷിച്ചു വെക്കണം. അടുത്ത ആഴ്ചയിലും ഭാഗ്യരാശി പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഇതേ സമയത്ത് തന്നെ എത്തും. ഇത്രയും നേരം ഭാഗ്യരാശിയിലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമൊക്കെ മറുപടി തന്നുകൊണ്ടിരുന്നത് ജ്യോതിഷ പ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ സാറാണ്. ഞാൻ രജനി ഗിരീഷ്. ഭാഗ്യരാശി ഇന്ന് ഇവിടെ പൂർണ്ണമാകുകയാണ്.
2: റേഡിയോ സന്ധനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഭാഗ്യരാശി. ആശയം അവതരണം ഡോക്ടർ സി ആർ ജയശങ്കർ. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കളെന്ന നേട്ടം കൈവരിച്ചു.

0: ഇരുപത്തിനാല് നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധാരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചുവരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
0: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3ാം മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി July 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ DRDO വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രുദ്രം 2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81-ാമത് സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലീലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലീലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും.

0: നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

அச்சனாடு.

ചന്ദ്രബിംബമേ അന്തിവേം പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ചന താഴ്വരെ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: ചെലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈ.

ഹലോ നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖില് നമ്മളുടെ കൂടെയുള്ള ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള രണ്ടു മൂന്ന് അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അകത്ത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോകാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങിയാണ്. അതിനു മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുന്നുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിനകത്ത് ഗൂഗിളിന്റെ AI ജെമിനായുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI ഇതിന്റെ അകത്ത് IO കോൺഫറൻസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്തത് വരാനിരിക്കുന്ന ഈ മാസം 8 ആപ്പിളിന്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ IOSന്റെയും ഐപാഡ് OSന്റെയും മാക് OSന്റെ ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിന്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ആയിട്ടുള്ള. അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കാം. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നും കൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 സീരീസ് ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടുകൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം വിവോ S-സീരീസിന്റെ പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു പവർ ഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ക്യാമറ ഫോട്ടോ ഇതെല്ലാം എടുക്കത്തക്ക രീതിയിലുള്ള ഓൾറൗണ്ടർ ഫോണാണ്. ഇതിന്റെ സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള 7200mAh ഒരു വലിയ ബാറ്ററിയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിന്റെ കൂടെ തന്നെ 144Hz ഡിസ്പ്ലേ ഉണ്ട്. അപ്പൊ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും ഇതൊരു ഹൈ എൻഡ് ഫോൺ ആണെങ്കിൽ പോലും അതിൽ ശരിക്കും ഒരു പവർ പാക്ക് ചെയ്തിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 ക്യാമറകൾ ഇതിൻ്റെ അകത്ത്, 3 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. 50MP 2 ക്യാമറയും ഒരു 8MP നോർമൽ ക്യാമറയും. അതേപോലെ തന്നെ ഫ്രണ്ടിലും ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 50MP ക്യാമറ 4K തന്നെയാണ്. നമുക്ക് 4K വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ 4nm സീരീസിലുള്ള ഒക്ടാകോർ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ്. അതിൽ ശരിക്കും 2 GHz 3 കോറുള്ള ഒരു ക്യാമറയും ഒരു പ്രോസസ്സറും അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസ്സറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735 GB കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16 GB റാമും 512 GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിന്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിന്റെ പ്ലേസ്മെന്റ് ആ ഒരു പവർ സീരീസിൽ ആയതുകൊണ്ട് തന്നെ പ്രൈസിംഗ് പോയിന്റ് ശരിക്കും ഒരു പ്രീമിയം സെഗ്മെന്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം എന്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 രൂപ മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിന്റെ ഹൈ എൻഡ് ഫോണുകൾ അതായത് 12 GB 512 GB അത് വന്നിട്ട് ഏകദേശം 56,000 രൂപ ഇന്ത്യൻ മണി 56,000 രൂപ വരും. 16 GB 512 GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 രൂപയോളം വില വരുന്നുണ്ട്. അത് S60. പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷൻ ഉണ്ട്. അതിന്റെ ബേസ് മോഡൽ വന്നിട്ട് 8 GB 256 GB ആണ് അതിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്.

ഉണ്ട്. അതിന്റെ പ്രൈസിങ് ഏകദേശം 41,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി 49,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം സെഗ്മെന്റും ഒരു മീഡിയം സെഗ്മെന്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 16 OS ആണ്. AMOLED ഡിസ്പ്ലേ ആണ്, 6.59 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 144Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. 1.07 ബില്യൺ കളേഴ്സിന്റെ കളർ ഗാമൗട്ട് ഉണ്ട്. DCPi3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69 ഉം 68 ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിന് ഡാമേജ് വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത് ഇതിന്റെ വൈറ്റാലിറ്റി എഡിഷൻ, അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല, അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 GB RAM 512 GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്. സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ പ്രൈസിങ്ങും അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവായിട്ടാണ് അവർ ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്കിത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്കൈസെല്ലിലൊക്കെ നമുക്കിത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസ് ആണ് T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200 mAh ബാറ്ററി വെച്ച് 50 MP റിയർ ക്യാമറ പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6 സീരീസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്. പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു T-Series T5 T5X T5X 5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഈ വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 44W വയർഡ് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് നമുക്ക് കിട്ടുന്നത് 8GB LPDDR4 RAM ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60K ഫീച്ചേഴ്സ്, അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനായ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.75 ആണ്, മറ്റേത് 59 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ IP68 ഉം 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ എടുത്തു പറയത്തക്കുള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200 mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നും ആണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോൺ. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 സീരീസിന്റെ പുതിയ ഫോണുകൾ ലോഞ്ച് ആകാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാധനം 90.4 FM.

0: കൊല്ലത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തനം 90.4 FM. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവരുടെ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15th

ഫിഫ്റ്റീൻ സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ്സിന് മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവർ ശരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്ന, അവർ കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത്, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയ ടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ്ഡ്രാഗന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീൽ അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല, അതിന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷെ മീഡിയ ടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല, ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ്ഡ്രാഗനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ്ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ്ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടികോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അത് സ്കോഴ്സ് ഒരുപാട് മുന്നിലെത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസർ സ്നാപ്ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അത് രണ്ട് മോഡൽസാണ്, 17T 17T പ്രോയും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീനുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിപ്പിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്ര എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്പ് സെറ്റാണ്. 17T പ്രോയ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്പ് സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 രൂപയാണ് വില വരുന്നത്. 512GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസാണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256GB 512GB. അതിൽ 12GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 രൂപയാണ് 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro വരുമ്പം രണ്ട് വേരിയൻ്റ് ഉണ്ട് അതിനും. അത് വന്നിട്ട് 12GB 512GB പിന്നെ 12GB 1TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻറ്റ് 512GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1TB ഏകദേശം 122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് 3 ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 17T Pro പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയൻറ്റും കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആദ്യമേ എൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 inch ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T Pro എന്ന് പറയുന്നത് 6.83 inch അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nits പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിന്റെ കൂടെ ഷവമിയുടെ തന്നെ സർജ് ചിപ്സെറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ T15 T1S എന്ന് പറയുന്ന ചിപ്സെറ്റുകളും. അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷവമിയുടെ സർജ് T1 and T1S എന്ന് പറയുന്ന ചിപ്പുകൾ. അതിപ്പോ ഒട്ടുമിക്ക അവർ എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണൊക്കെ ഐഫോണിന്റെ സിഗ്നൽ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പൊ ഷവമിയും. അത് അവരുടെ പേറ്റന്റഡ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പൊ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, ഷവമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു
ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിൻ്റെ അതിലുപരി ഇതിൽ 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആവുന്നത് തീരെ ലോ ആയിരിക്കും, കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും

പവർ ഫോൺ ആയതുകൊണ്ട് പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 kilometers വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നൊന്നാണ് ഷാമി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്ന് അറിഞ്ഞുണ്ട്. കാരണം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്, അത് അതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50 megapixel ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്, ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ 12 megapixel ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 50 megapixel ഒരു നോർമൽ ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17T ഇത് വ്യത്യാസം എന്താ വരുന്നതെന്ന് വെച്ചാൽ സെൻസേഴ്സിൻ്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17T 50 megapixel ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസർ ആണ് വരുന്നത്. 17T Pro ലൈറ്റ് ഫ്യൂഷൻ്റെ 950 സെൻസർ ആണ് വരുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസേഴ്സ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 സെൻസർ ലൈറ്റ് ഫ്യൂഷൻ 950 സെൻസറാണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR ക്വാളിറ്റി 17T Pro ക്യാമറാസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32 megapixel ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 16 HyperOS 3 ആണ്, 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T 17T Pro 17T 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100 watts വയർ ഫാസ്റ്റ് ചാർജിങ്ങും 50 watts വയർലെസ് ചാർജിങ്ങുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷവമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ എന്നോ 17T വരുന്ന പ്രോസസ്സർ മീഡിയടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T 17T Pro 7000 mAh ബാറ്ററി. സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inches ആണ്, രണ്ടും അമോലഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിങ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിങ് എത്രയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 തൊട്ട് 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിങ്ങും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷവമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി വൺ പ്ലസിൻ്റെ ഒരു ലീക്കാണ് വന്നിട്ടുള്ളത്. വൺ പ്ലസിൻ്റെ പുതിയ സീരീസ് ആയിട്ടുള്ള 16 series ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: ലോകത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിൻ്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിൻ്റെ സെയിൽ അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെൻറ്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ, കാരണം സർവീസ് സെൻറ്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെൻറ്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിൻ്റെ ഇത്. എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസിന് സർവീസ് സെൻറ്റേഴ്സ് ഇല്ലാതായി. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വൺ പ്ലസിൻ്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16, ശരിക്കും അത് ഈ വർഷം അവസാനത്തോട് അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിൻ്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറേ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് 16നെ കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആധികാരികമായ കുറേ ലീക്കുകൾ ഇപ്പോഴാണ് വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് 16 ശരിക്കും ഒരു 185 Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അത് ശരിക്കും ഈ 185 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരിയസ് ഫോണുകളിലെ

ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിന്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റുള്ള സ്ക്രീൻ റിഫ്രഷ് റേറ്റുള്ള ബാക്കി ഒരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പൊ മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പൊ ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. നേരത്തെ പക്ഷേ അത് 240 Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്, എങ്കിൽ പോലും ഇപ്പൊ അത് പക്ഷേ 185 Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പൊ അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും സ്ക്രീനിന് അത്രത്തോളം ബാറ്ററി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ അത് അതിന്റെ കൂടെ തന്നെ ഈ 200 MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്രമേ 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും 1 Plus 16 പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പ്രൈസ് ഒരു പക്ഷേ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ 1 Plus 15 എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ 1 Plus 16 അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ഈ ടിപ്സ്റ്റർ പറയുന്നത്, നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത് അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTP അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിങ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പം അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR 10+ HDR 11 ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR 10+ ഉണ്ടാകും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് 1+ അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം 1 Plus 16 അല്ലെങ്കിൽ 1+ പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത്, ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം, ഒരു പക്ഷേ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 Series ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ് അത്. അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും, അത്രത്തോളം പവർ പാക്ഡ് ആയിരിക്കും ആ ഫോണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോ പാക്കേജിങ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പം ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000-8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാനം നവംബർ, അതായത് 4th quarter നോർമലി 1+ എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് 1+ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

കേരളത്തിനിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8138 8138.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: തിരികെത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട്, സബ്സ്ക്രിപ്ഷൻ

ചാനലുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റാഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസിലും ഇൻസ്റ്റാഗ്രാം പ്ലസിലും വാട്സാപ്പ് പ്ലസിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ വൺ എന്ന് പറയുന്ന, ഗൂഗിൾ വൺ പോലെ മെറ്റ വൺ എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ വണിൻ്റെ കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രം, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല. കാരണം സ്പോട്ട് ലൈറ്റ് 24 hours അല്ലെങ്കിൽ 1-2 days കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്പോട്ട് ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷേ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് തീമുകൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ആപ്പ് തീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി ഇതെല്ലാം. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99 റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൌണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പിളിൻ്റെ iOS 27 എന്ന് പറയുന്ന പുതിയ OS ലോഞ്ച് ആകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേ

0: ഇന്നിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06 25 volt ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റുമായിട്ട് വരികയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ലീക്സ്, അതിന്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിന്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSന്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇന്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അവർക്ക് സ്വന്തം ഗൂഗിളും ചാറ്റ് GPT-യും ക്ലോഡും ഒക്കെ വളരെ മുൻപന്തിയിൽ എത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പോൾ അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷേങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തോണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായ റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിന്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ഓൾ ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ന്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് വയസ്സിലും മാക് വയസ്സിലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പുതിയ iOS-ന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരിയുടെ അടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ചെക്കൻ

കണ്ടു തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരി എടുത്ത് പറഞ്ഞാൽ മതി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനൈ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ ജെമിനൈയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി iOS-ന്റെ അകത്ത്. സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിൻ്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇത്തവണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ AI ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡുണ്ട്. അത് അവർ വിഷ്വൽ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാൻ ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് iOS മാത്രമല്ല ഐപാഡ് ഓയസിലും മാക് ഓയസിലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്. ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും, മറ്റൊരു പെർസ്പെക്റ്റീവ് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ് ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും June 8th. പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും, ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു iPhone 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. iPad OS അതേപോലെ തന്നെ iPad Air തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. Mac OS-ന്റെ ശരിക്കും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല. എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും Mac OS-ന്റെ ഏതൊക്കെ വേർഷൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിൻ്റെ അകത്ത് നമുക്ക് പുതിയ OS അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിൻ്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്, വാട്സാപ്പിൻ്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഇതിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
2: അറ്റ്ലാന്റിക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ് അത്, ഉടനെ തന്നെ റോൾ ഔട്ട് ആവും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOSലും ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലഗ്രാമിൽ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിന്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പൊ അതൊരു സെക്യൂരിറ്റി ഫീച്ചർ ആയിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നത്, കാണുന്നതിന് തൊട്ട് പുറകെ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് ശരിക്കും മെസ്സേജസിന്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിൻ്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാണ് പേരിട്ട്, ആ പ്രൊജക്ടിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 seconds അകത്ത് തന്നെ അത്, പക്ഷേ 60 seconds എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് യൂസേഴ്സിന്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ ഇത് പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റ്സിന്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിന്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിന്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിനകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകുന്നുള്ളതിനെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്. വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ് അനു.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജി.
3: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്.

വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷെയ്ൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷെയ്ൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം 1.5 മണിക്കൂർ ഈ ഒരു ലൈവ് ചാറ്റ് ഷോയിൽ ഇരിക്കുന്നത്, ഓണയർ സീലിൽ ഇരിക്കുന്നു. ഞാൻ ബീന ഗുവേര, എന്നോടൊപ്പം ഉള്ളത്
1: പാർവതി പ്രസാദ് ആണ്.
0: പാർവതി, നല്ല ജിൽ ജില്ലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഓണയറിൽ ഈ ഒരു 1.5 മണിക്കൂർ നിങ്ങളോടൊപ്പം ചിലവഴിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഇന്ന് പാർവതി എത്തിയിരിക്കുന്നത് അല്ലേ?
1: അതെ, കാരണം സ്കൂളൊക്കെ തുറന്ന് നല്ല ആക്റ്റീവായിട്ടിരിക്കുകയല്ലേ. മോർണിംഗ് തന്നെ എല്ലാ കൊച്ചുകുട്ടികളെ പോലും ഇങ്ങനെ ആക്റ്റീവാണ്, അപ്പം ഞാനും ആക്റ്റീവാണ്.
0: അതെ, നല്ലൊരു കാലാവസ്ഥയും കൂടിയാണ് അല്ലേ പാർവതി? നല്ല വലിയ രീതിയിലുള്ളൊരു മഴയില്ല എങ്കിൽ പോലും ഒരു തണുത്ത കാലാവസ്ഥയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ? അപ്പോൾ ഇന്ന് മെയ് 3 ആണ്. ഇന്ന് മെയ് 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളൊരു ദിവസമാണ്, ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് എല്ലാവർക്കും. എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് സംഗീതത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ദിനം കൂടിയാണ് അല്ലേ? അപ്പോൾ ഏതായാലും ശരി, തന്നെ നമ്മൾ ആ ഒരു ദിനത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ശുഭദിനം പറയണ്ടേ?
1: അതെ, ഒരു ശുഭചിന്ത നമുക്കങ്ങോട്ട് പറയാം.
0: അതെ,
1: ഓരോ പുതിയ പ്രഭാതവും ജീവിതം നമുക്ക് നൽകുന്ന ഒരു പുതിയ അവസരമാണ് അല്ലേ? ഇന്നലെ എന്ത് നടന്നു, അല്ലെങ്കിൽ മെനഞ്ഞാന്ന് എന്ത് നടന്നു, അങ്ങനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. നാളെ എന്ത് ചെയ്യുന്നു എന്നതിലാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഇരിക്കുന്നത്.
0: അതെ, കാരണം നമ്മൾക്ക് ഈ ഒരു ദിവസം നമ്മൾ ഉണരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു, കാരണം ഇന്നലെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നാളെ ആര് ഉണരും, ആര് ഉണ്ടാകും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇന്ന് നൽകുന്ന ഓരോ ദിനവും നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട ദിവസങ്ങളാണ് നമുക്ക് തരുന്നത് അല്ലേ? അപ്പം നമ്മുടെ ഈ ഒരു മനോഹരമായ നിമിഷങ്ങൾ നമ്മൾ ഓരോ നിമിഷവും കടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ അവസരങ്ങളാണ് നമുക്കുള്ളത്. ആ ഓരോ എന്താ, നമുക്കുള്ള സ്വപ്നങ്ങളെ പിന്തുടരാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരുത്തി കളയാനും, നമുക്കൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ചിന്തയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ, ഇപ്പം നമുക്ക് ഒരു മോശമായ ഒരു സ്വഭാവം നമുക്ക് വേണ്ടാന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല തുടക്കമാണ് ഓരോ ദിവസവും. അത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടിയും അതുപോലെ തന്നെ രാവിലെ ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ദിവസത്തെ നമുക്ക് ഇങ്ങനെ സ്വീകരിക്കാം അല്ലേ?
1: ആ, നമുക്കൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് ദിവസം തന്നല്ലോ, ഇന്ന് ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. കാരണം ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാളെ രാവിലെ എണീക്കുമോ എന്ന് പോലും ആർക്കും അറിയില്ല.
0: അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയണ്ടേ, നമുക്ക് ഒരു ചെറിയൊരു തുടക്കമായിരിക്കാം നമുക്ക് ഉണ്ടാകുന്നത്, പക്ഷേ അത് നാളെ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിരിക്കാം നമുക്കുണ്ടായി ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് അല്ലേ? ആ വിലപ്പെട്ട നിമിഷങ്ങളെ നമ്മൾ എത്രത്തോളം ഹാപ്പിയാക്കുന്നു, എത്രത്തോളം സന്തോഷം

0: ദോഷഭരിതമാക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന നിമിഷങ്ങളാക്കുന്നു, അതൊക്കെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്ന് പറയുന്നത്. അല്ലേ, നമ്മളെ നമ്മുടെ ഓരോ പ്രഭാതവും നമുക്ക് എന്താ പറയേണ്ടത്, ഒരു പുതിയ പേജാണ്, ഓരോ പുസ്തകത്തിൻ്റെ പേജ് പോലെ ഓരോ പുതിയ പേജാണ്. അതിൽ ഇന്ന് എന്താണ് എഴുതേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ എഴുതുന്ന വാക്കുകൾ വാക്യങ്ങളായി മാറുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് സന്തോഷമാകുന്ന, മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുന്ന എന്തെങ്കിലും ഒന്ന് ആകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം.
1: അതെ, ആശംസിക്കാം. അതേപോലെ പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഇന്നത്തെ ജീവിതം, ഇന്നത്തെ ദിവസം അത് മനോഹരമായിരിക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ, അതായത് ഇന്നത്തെ ശുഭചിന്തയും നിങ്ങളുടെ വിശേഷങ്ങളും, സ്കൂളിൽ പോകുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സ്കൂളിലെ കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ, വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, പെട്ടെന്ന് തന്നെ അയച്ചോണം, കാരണം സമയം ഇപ്പോൾ 10:07 ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 1.5 മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജുകൾ അയച്ചോളൂ. അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട് എന്നല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത എന്താണ് പാർവതി?
1: ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇന്ന് നമ്മുടെ ഇളയ രാജയുടെ ബർത്ത്ഡേ ആണ്.
0: അതെ, സംഗീതത്തിന് ഒരു മായാജാലമുണ്ടെങ്കിൽ അതിന് സ്വരങ്ങൾ നൽകിയ പേരാണ് അത് അല്ലേ, ഇളയരാജ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നൽകിയ അല്ലേ, നമ്മുടെ എല്ലാ ഓരോ തലമുറയിലും ഇടം പിടിച്ച ഒരു നല്ലൊരു സംഗീത ഒരു മാന്ത്രികനാണ് അദ്ദേഹം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷനിലും തങ്ങി നിൽക്കുന്ന ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിലൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: അതെ, ഇസൈം ഞാനി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്ന. ഇപ്പോഴത്തെ ജനറേഷൻ കൺമണി അൻപോടൊക്കെ പാടാത്ത ഒരു ജനറേഷൻ ഇന്നത്തെ കുട്ടികളില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. അദ്ദേഹം June 2, 1943 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് June 3. അദ്ദേഹം ആഘോഷിക്കുന്നത് June 2. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ June 2 എന്ന് പറയുന്നത്. June 3 ബർത്ത്ഡേ, June 2 അദ്ദേഹം ആഘോഷിക്കുന്നതിന് കാരണം കരുണാനിധിയുടെ ബർത്ത്ഡേ June 3. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി കരുണാനിധിയുടെ ബർത്ത്ഡേ June 3. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്, അദ്ദേഹത്തിന് ആ ഒരു വാല്യൂ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ബർത്ത്ഡേ June 2 അദ്ദേഹം പോസ്റ്റ്പോൺ ചെയ്യുകയായിരുന്നു. അതേപോലെ അദ്ദേഹത്തിന് ഇസൈ ജ്ഞാനി എന്ന പേര് നൽകിയതും കരുണാനിധിയാണ്.
0: അതെ, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ജ്ഞാനദേശികൻ എന്നാണ് അദ്ദേഹത്തിന് യഥാർത്ഥ പേരെന്ന് പറയുന്നത്. ഇളയരാജയുടെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ജ്ഞാനദേശികൻ എന്നാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളം ഉൾപ്പെടെ ഒരുപാട് വിവിധ എല്ലാ ഭാഷകളിലുമായിട്ട് ഏതാണ്ട് 1000 ഗാനങ്ങളാണ് അദ്ദേഹം ഈണം നൽകിയിട്ടുള്ളത് അല്ലേ.
1: 4500 ഗാനങ്ങൾക്കാണ് അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചത്. 800 ചലച്ചിത്ര ഗാനങ്ങൾക്ക് അദ്ദേഹം പിന്നണി സംഗീതവും ഒരുക്കിയിട്ടുമുണ്ട് ചലച്ചിത്രങ്ങൾക്ക്. 1976 അന്നക്കിളി എന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായി നമ്മുടെ ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. അതേപോലെ 2010 പത്മഭൂഷണും 4 നാഷണൽ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1978 പുറത്തിറങ്ങിയ വ്യാമോഹം എന്ന KG ജോർജ് സാറിൻ്റെ മൂവിയിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നൽകി തുടങ്ങിയത്. അതിൽ നിന്ന് അദ്ദേഹം തുമ്പീവാ തുമ്പക്കുടത്തിൽ, പൂങ്കോറ്റിനോടും കിളികളോടും, ഓലത്തുമ്പത്തിരുന്നൂയലാടും, ചെമ്പൂവേ, അങ്ങനെ എത്ര ഗാനങ്ങൾ. ഇന്നും മലയാളിക്ക് ഓരോരോ ഗാനങ്ങളും വികാരം തന്നെയാണ്.
0: അതെ, ഒരുപാട് എന്താ പറയണ്ടേ, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നോക്കുന്നത് നമ്മൾ പഴയ ഓരോ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ഏത് പാട്ട് കേട്ടാലും ശരിയാണ്, നമ്മുടെ പഴയ ഓർമ്മകളെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഉണർത്തിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമൊക്കെ ആക്കി അല്ലേ. എനിക്ക് തോന്നുന്നു പറയാനാകാത്ത കുറച്ച് വികാരങ്ങൾ പോലും നമ്മുടെ ആ ഒരു മ്യൂസിക്കിലൂടെ നമുക്കത് കിട്ടുന്നതുപോലെ തോന്നാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം എന്താ പറയേണ്ട, ഒരു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ഒരു വേറൊരു വല്ലാത്തൊരു ശക്തിയാണ് ആ ഒരു സംഗീതത്തിനെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങിയ നിരവധി ഭാഷകളിലാണ് അദ്ദേഹം ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സംഗീതത്തിനും, അദ്ദേഹത്തിൻ്റെ സ്വരങ്ങൾക്ക് ആത്മാവും അതുപോലെ തന്നെ സംഗീതത്തിന് ജീവനും നൽകിയ ഒരു സംഗീത രാജാവിന് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ അറിയിക്കുകയാണ് അല്ലേ.
1: നമ്മുടെ റേഡിയോ കുടുംബത്തിൻ്റെ വക, റേഡിയോ സാന്ത്വനത്തിൻ്റെ വക, ഹാപ്പി ബർത്ത്ഡേ സാർ. അതെ, അതേപോലെ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോൾ അല്ലേ വിനശേഷി, നമുക്ക് പ്രണയമാണോ വിരഹമാണോ എന്താണ് നമ്മളിലൂടെ കടന്നു വന്ന ഇമോഷൻ എന്ന് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തേയില്ല. നമ്മൾ റേഡിയോയിലാണ് ഏറ്റവും കൂടുതൽ. അതേപോലെ ഇന്ന് ഇളയരാജയുടെ പാട്ടുകളൊക്കെ നമ്മളെ റേഡിയോയിലൂടെ എല്ലാവരും ഒന്ന് കേൾക്കുക, ആസ്വദിക്കുക അല്ലേ.
0: അതെ, അപ്പോൾ ഈ ഇളയരാജയുടെ സംഗീതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന് ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഏതായാലും 10:11 ആയിരിക്കുകയാണ്, നമുക്കൊരു അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു നല്ലൊരു സംഗീതം കേട്ട് തിരികെ എത്താം അല്ലേ. അപ്പൊ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
2: ഞാൻ ബീന ഗുവേരയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ? അപ്പോൾ ഇങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇളയരാജയുടെ കാര്യം പറയുമ്പോൾ തന്നെ പാർവതിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തൊക്കെയോ പറയാനുണ്ട് പാർവതിക്ക് അല്ലേ?
1: എനിക്ക് ഒരുപാടുണ്ട്, കാരണം എൻ്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹം. അതേപോലെ നമ്മൾക്ക് മ്യൂസിക്, നമ്മുടെ ഇളയരാജയുടെ ബർത്ത്ഡേയോടനുബന്ധിച്ച് നമുക്ക് അടിമാലി ബ്രദേഴ്സ് ഇന്ന് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അദ്ദേഹത്തിന് വിഷ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വായിക്കാം.
2: ഓക്കെ.
1: നമസ്കാരം റേഡിയോ സന്ധുനം. ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ ബർത്ത്ഡേ ഓഫ് ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ ഇളയരാജ, ഹാർട്ട് ഫെൽറ്റ് വിഷസ് ഫ്രം അടിമാലി ബ്രദേഴ്സ്. ഹിസ് ടൈംലെസ് മ്യൂസിക് കണ്ടിന്യൂസ് ടു ബ്രിങ് ജോയ് ആൻഡ് ഇമോഷൻ ടു മില്യൺസ് ഓഫ് ലിസണേഴ്സ്. ആസ് എ ട്രിബ്യൂട്ട് ടു ദ മാസ്ട്രോ, വി വുഡ് ലവ് ടു ഹിയർ ദ ബ്യൂട്ടിഫുൾ സോങ് സുന്ദരി കണ്ണാൽ. അദ്ദേഹത്തിന്റെ ഒരു സുന്ദരി കണ്ണാൽ എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു സോങ് ഉണ്ട് ദളപതി മൂവിയിലെ. ആ പാട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സമയം കുറച്ച് കുറച്ച് പാട്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾക്ക് സമയം പോലെ നമുക്ക് അതൊക്കെ കേൾക്കാം അല്ലേ? അതേപോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5587 85.
2: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 5587 85. അപ്പോൾ ഇളയരാജയ്ക്ക് ഒരുപാട് വിഷസൊക്കെ അറിയിച്ചുകൊണ്ട് അടിമാലി ബ്രദേഴ്സ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരൊരു നല്ലൊരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു ലൈവിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കഴിയുമ്പോഴേ നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും. മാക്സിമം നമ്മൾ ലൈവിൽ തന്നെ ആ ഒരു പാട്ട് വെച്ച് കൊടുക്കാൻ തന്നെ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുക,
1: ഇന്ന് ജി ശങ്കരക്കുറുപ്പിൻ്റെയും കൂടെ ബർത്ത്ഡേ ആണ് കേട്ടോ.
2: അതെ,
1: അദ്ദേഹം മഹാകവി, അദ്ദേഹത്തിൻ്റെയും കൂടെ പിറന്നാളാണ് ഇന്ന്. 1901 അദ്ദേഹം ജനിക്കുന്നത്, June 3. അദ്ദേഹമാണ് നമ്മൾക്ക് ആദ്യമായി, മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ലഭിച്ച കൃതി ഓടക്കുഴലാണ്. കവിതകൾ തന്നെ നോക്കുകയാണെങ്കിൽ പ്രകൃതി, മനുഷ്യസ്നേഹം, ആത്മീയത, ദേശീയബോധം എന്നിവ നിറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ, നമ്മളെല്ലാരും സൂര്യകാന്തി പഠിക്കാത്ത ആരും ഉണ്ടായിരിക്കില്ല.
2: ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശങ്കരക്കുറുപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, മലയാള കവിതയ്ക്ക് പുതിയ ഭാവം അതുപോലെ തന്നെ സൗന്ദര്യം ഒക്കെ നൽകിയ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സാഹിത്യ പ്രതിഭ തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് എന്താ പറയണ്ടേ, അദ്ദേഹം പ്രകൃതി, തത്വചിന്ത, മനുഷ്യ ജീവിതം ഇവയൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും അദ്ദേഹം അതിനൊക്കെ ഊന്നൽ നൽകിയായിരുന്നു അദ്ദേഹം കവിതകൾ എഴുതിയിരുന്നതെന്ന് വേണം പറയാൻ.
1: വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന് അല്ലേ? അദ്ദേഹത്തിന്റെ കവിത വായിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സ്ഥലത്തോ അല്ലെങ്കിൽ ആ ഒരു പ്രകൃതിയെ നമ്മൾ അനുഭവിക്കുന്ന ഫീലായിരുന്നു നമുക്ക് കിട്ടുന്നത്. അതായത് കാലം മാറിയെങ്കിലും നല്ല കവിതകൾ കലഹരണപ്പെടുന്നുണ്ട്. പക്ഷെ ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകളൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തോർത്ത് വായിക്കാറുണ്ട് അല്ലേ?
2: അതെ, ഏറ്റവും എന്താ പറയണ്ട, നമ്മുടെ ഈ ഒരു കവിത എന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾ, ജി ശങ്കരക്കുറുപ്പിന്റെ കവിതകൾ എന്ന് പറയുന്നത് നമുക്ക് എന്നും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ ഈ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ഓരോ പരിമിതിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ദാർശനിക ചിന്തകളൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഒരു മുഖമുദ്രയാണെന്ന് വേണമെങ്കിൽ പറയാം.
1: മലയാള ഭാഷയ്ക്ക് ആദ്യമായി ജ്ഞാനപീഠം കിട്ടിയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന് കിട്ടിയത് നമ്മൾ മലയാളികൾക്ക് കിട്ടിയ പോലെയാണ് അല്ലേ? ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു നേട്ടം അദ്ദേഹം മൂലം നമുക്ക് കിട്ടിയത്.
2: അത് മാത്രമല്ല പാർവതി, അദ്ദേഹം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഒരു സാഹിത്യരചനയ്ക്ക് പുറമെ അദ്ദേഹത്തിന് അദ്ദേഹം ഒരു ഉപന്യാസകാരനായിരുന്നു, അതുപോലെ തന്നെ സാഹിത്യ നിരൂപകനായിരുന്നു, അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡൻ്റായും രാജ്യസഭാ അംഗമായും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്നും എക്കാലവും നിറമുള്ള ഒരു ഓർമ്മയായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്, ഒരു വ്യക്തിത്വം തന്നെയാണ് ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നത് അല്ലേ?
1: അദ്ദേഹത്തിന് ഈ ഒരു നേരത്തെ നമ്മൾ അനുസ്മരിക്കുന്നു അല്ലേ?
2: അതെ, തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിനെ ഓർക്കാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ് അല്ലേ? എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്?
1: ഇന്നാണ് നമ്മളുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ട് ഒരു ലേഡി. അതെ അല്ലേ, നമുക്ക് വനിതകൾക്ക് ഇന്ന് സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ്.
2: തീർച്ചയായിട്ടും.
1: അതെ, ഡെപ്യൂട്ടി സ്പീക്കർ ആയിട്ട് ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്.
2: അദ്ദേഹം, ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത്, 2026 June 2 നടന്ന തിരഞ്ഞെടുപ്പിലാണ് അവർ വിജയിച്ചിരിക്കുന്നത്. 600 MLA ആയ ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് അല്ലേ? LDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മൂസിന് 34 വോട്ടുകൾ ലഭിക്കുകയും ചെയ്തു. അന്ന് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെത്തുന്നല്ല നാലാമത്തെ വനിതയാണ് നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്നത്. അവർക്ക് നല്ലൊരു കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ, അല്ലേ പാർവതി?
1: അതെ അതെ അതെ. ഈ സമയത്ത് നമ്മൾ വനിതകൾക്കാണ് കൂടുതൽ സന്തോഷിക്കേണ്ടത്. ഒരു പൊസിഷനിലേക്ക് ഒരു ലേഡി കടന്നു ചെന്നിരിക്കുകയാണ്.
2: അതെ,

0: അപ്പം ഇങ്ങനൊരു സമയത്ത് നമ്മളെല്ലാവരും അദ്ദേഹത്തെ അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ മാമിനെ നമ്മൾ സന്തോഷമായി സ്വീകരിക്കുന്നു.
1: ഈ വനിതകൾ ചെന്നെത്താത്ത ഒരു സ്ഥലവും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമ്മൾ ഒരിക്കലും എന്താ പറയേണ്ട, വനിതകളെ ഒരു കാര്യത്തിലും പുറകോട്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇന്ന് എല്ലാ മേഖലകളിലും അവരുടെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുകയാണ്, വനിതകളുടെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുകയാണ്.
0: എനിക്ക് തോന്നുന്നു നമ്മൾ പോലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു വനിതയുടെ കയ്യൊപ്പ് വനിതയുടെ കയ്യൊപ്പ് എന്ന് പറയണ്ടില്ലേ.
1: അതെ അതെ അതെ. അപ്പോൾ എന്താ പറയണ്ടേ, നമ്മുടെ കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറിന് നമ്മൾ എന്താ പറയുക, ഏറ്റവും നല്ല ഒരു അനുമോദനം തന്നെ റേഡിയോ സാന്ത്വനത്തിൻ്റെ വക നേരുകയാണ്. അപ്പം ഈ പറയുന്നത് പോലെ തന്നെ ഓരോ വനിതയും ഇങ്ങനെ മുൻപോട്ട് വരട്ടെ, ഓരോ മേഖലകളിലും മുൻപോട്ട് വരാൻ തന്നെ നമുക്ക് പ്രാർത്ഥിക്കുക, അതല്ലെങ്കിൽ തന്നെ പ്രചോദനം നൽകാം അല്ലേ.
0: അതെ അതെ. നമുക്കതുപോലെ ഇന്ന് കുറച്ച് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചാലോ.
1: പിന്നെ
0: നമുക്ക് സിന്ധു ചേച്ചിയുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടേ. ഹലോ, ഹാപ്പി മോർണിംഗ്, എല്ലാവരും സുഖമായിരിക്കുന്നോ?
1: ഹലോ, ഹാപ്പി ഹാപ്പി ഹാപ്പി മോർണിംഗ് ചേച്ചി. ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: അതെ, ഞങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഗുരുവായൂർ പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ കൂടെ കോമളും, സുഗതി ചേച്ചി, തുളസി ചേച്ചി, ശ്യാമള, ജയ, അമ്പിളി, ഇത്രയും പേരാണ് ഉള്ളത്. എല്ലാവർക്കും വേണ്ടി കൃഷ്ണന്റെ പാട്ടിടണേ, ഒരു നേരം കണ്ടിട്ടും മതിയായില്ല എന്ന പാട്ടാണ്.
1: സിന്ധു ചേച്ചിക്ക് ഇത്ര ഇത്ര കണ്ടിട്ടും കൃഷ്ണനെ മതിയാവുന്നില്ല എന്നാണ് സിന്ധു ചേച്ചി പറയുന്നത് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ഈ ലൈവിൽ ഇട്ട് കൊടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ലൈവ് കഴിയുന്ന നിമിഷങ്ങളിൽ നമ്മൾ ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് സിന്ധു ചേച്ചി വിഷമിക്കേണ്ട. ഏതായാലും കൃഷ്ണനെ കാണാൻ പോകുന്ന സിന്ധു ചേച്ചി ഞങ്ങളുടെ കാര്യം കൂടി ഒന്ന് കൃഷ്ണനോട് പറഞ്ഞേക്കുക.
0: അതെ, സിന്ധു ചേച്ചി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്നതിനിടയ്ക്ക് നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങ് എത്തിക്കഴിയുമ്പോൾ നമ്മളെ എല്ലാവരെയും കുറിച്ച് പ്രാർത്ഥിക്കുക. അതെ, നമ്മളെ ഓർക്കുക, ഗുരുവായൂരെത്തുമ്പോൾ നമ്മളെ ഓർക്കുക. അതേപോലെ ഗുരുവായൂരിലെ വിശേഷങ്ങൾ ഞങ്ങളെ അറിയിക്കുക എന്തൊക്കെയാണ്.
1: അപ്പോൾ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മളെ അറിയിക്കേണ്ട വിശേഷങ്ങൾ ഒരുപാട് ഒരുപാട് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയിക്കേണ്ട വിശേഷങ്ങൾ അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555785. ഏതായാലും ഇപ്പോൾ 10:23 ആയിരിക്കുകയാണ്. ഒരു നല്ല പാട്ടിലേക്ക് പോകാനുള്ള ടൈം ആയിരിക്കുകയാണ് അല്ലേ പർവ്വതി. അപ്പോൾ നമുക്കൊരു നല്ല പാട്ട് കേട്ട് തിരികെ എത്താം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്തുനം 90.4 FM. എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് ഒക്കെ ഞങ്ങളിങ്ങനെ നേർന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ തുടങ്ങിയിരിക്കുകയാണ്. ഇത്ര നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അല്ലേ.
3: അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നത് ഒരു നല്ല പാട്ടൊക്കെ കേട്ടിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത് അല്ലേ പാർവതി. അപ്പോൾ പാർവതിയും ഞാൻ ബീനാഗുരയുമാണ് ഇന്ന് ഈ ഒരു ലൈവിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അടിമാലിയിൽ നിന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു. മിഖിലായിരുന്നു അയച്ചിരുന്നത്. അപ്പോൾ മിഖിൽ ഒരു പാട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ആദ്യം തമ്മിൽ എന്നുള്ളൊരു പാട്ട്. ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത് അല്ലേ. വളരെ മനോഹരമായൊരു പാട്ടായിരുന്നു കേട്ടത്. അപ്പോൾ മിഖിലിന് വേണ്ടിയാണ് ഞങ്ങൾ ആ പാട്ട് പ്ലേ ചെയ്തത്. അപ്പോൾ മിഖിൽ കേട്ട് കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. ഞങ്ങൾക്കിപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, 10:30 ആയിരിക്കുകയാണ് സമയം. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5587 85.
2: നമ്പർ ഒരിക്കൽ കൂടി, 8848 5587 85.
3: അതെ, നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയോടുകൂടിയാണ് പുലരുന്നതെന്ന് പറഞ്ഞു അല്ലേ പാർവതി. അപ്പോൾ ഓരോ ദിവസത്തിനുമുണ്ട് ഓരോ പ്രത്യേകതകൾ. ഒരു പ്രത്യേകത മാത്രമല്ല, ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രത്യേകതകളാണ് ഓരോ ദിവസത്തിനുമുള്ളത്. അതിൽ ഇന്നൊരു നല്ലൊരു പ്രത്യേകതയുണ്ട്. എന്താണ് പാർവതി അത്?
2: ഇന്ന് സൈക്കിൾ ദിനമാണ്.
3: അതെ, സൈക്കിൾ ദിനമാണ്. സൈക്കിൾ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് അതൊരു വിദൂരതയിലേക്ക് പോയിരിക്കുന്നു ആ ഓർമ്മകളൊക്കെ അല്ലേ. കാരണം പണ്ട് കാലങ്ങളിൽ സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്ത് ഒരു സൈക്കിളുള്ള വീടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ ഒരു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മറ്റു നമ്മുടെ കൂട്ടുകാരിക്ക് ഒരു സൈക്കിൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് ആ ഒരു സൈക്കിളൊന്ന് കാണാൻ, അതിലൊന്ന് തൊടാനല്ലേ. കാരണം പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ വീട്ടിലും 2-വീലറാണ് അതിന് പകരമുള്ളത്. പക്ഷെ ഒരു സൈക്കിളിന്റെ ഗുണം എന്തൊക്കെയാണ് എന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്.
2: സൈക്കിൾ എന്ന് കേട്ടപ്പോഴേ ബീന ചേച്ചിയുടെ മനസ്സ് ഇങ്ങനെ കിടന്ന് തുള്ളിച്ചാടുകയാണ് അല്ലേ.
3: അതെ
2: അതെ, സൈക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ് ബീന ചേച്ചി സൈക്കിൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്? കുട്ടിക്കാലമാണോ അതോ അടുത്ത വീട്ടിലെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് കടം മേടിച്ച് സൈക്കിൾ ചവിട്ടിയതാണ്?
3: അതെ അതെ, ഞാൻ പറഞ്ഞല്ലേ പാർവതി, ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ പണ്ട് സൈക്കിൾ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പണ്ടത്തെ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛന്മാരൊക്കെ ഉപയോഗിക്കുന്ന സൈക്കിളായിരുന്നു ഇത്. അല്ലാതെ നമ്മളൊരു കൊച്ചു കുട്ടിയുടെ സൈക്കിൾ, അല്ലെങ്കിൽ ഒരു നമ്മൾ ചെറുപ്രായത്തിലുള്ളവർ ഓടിക്കുന്ന ഒരു സൈക്കിൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കാരണം അതൊക്കെ കിട്ടാനും അല്ലെങ്കിൽ കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇന്നതല്ല കേട്ടോ. ഇന്ന് സൈക്കിൾ ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ 3 പേർക്കും സൈക്കിൾ ഉണ്ട് എന്നുള്ളൊരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതെ, അപ്പോൾ ഈ സൈക്കിൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ, പണ്ടത്തെ ആൾക്കാരുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആരോഗ്യം, അതൊരു പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നത്.
2: ആരോഗ്യത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സൈക്കിൾ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് ആയിരിക്കും ഏറ്റവും കൂടുതൽ സൈക്കിൾ ഓർമ്മ. ഇപ്പം എല്ലാ വീട്ടിലും ബൈക്കും കാറും എന്ന പോലെ സൈക്കിളായിരുന്നു നമ്മളുടെയൊക്കെ ഒരു ഹീറോ. അതായത് സൈക്കിൾ ഉണ്ടെങ്കിൽ ഓ അവൾ എന്തൊരു റിച്ച് ആയിരിക്കും എന്നായിരിക്കും നമ്മളൊക്കെ

0: ചിന്തിക്കുന്നത്. അതെ, ഇത് ഇപ്പോൾ ഞാൻ തന്നെയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ ഞാൻ വീഴും എഴുന്നേക്കും വീഴില്ല. സിനിമയിൽ ജഗതി പറയുന്നത് വീഴുന്നു എഴുന്നേക്കുന്നു വീഴുന്നു എഴുന്നേക്കുന്നു അല്ലേ. അതേപോലെ ആയിരുന്നു സൈക്കിളിൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുമ്പോൾ മുട്ടി രണ്ടും പൊട്ടിയിരിക്കുക എന്നുള്ളതാണ് സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഓർമ്മയെന്ന് പറയുന്നത്.
1: ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെറും രണ്ട് ചക്രമുള്ള ഈ സൈക്കിൾ എന്തിനാ എന്നുള്ളൊരു രീതി മനസ്സിലുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ, സൈക്കിളിലെ യാത്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യം, സന്തോഷം, അതുപോലെ തന്നെ പ്രകൃതി സൗഹൃദ ജീവിതം, ലാളിത്യം, ഇവയൊക്കെ ഈ ഒരു സൈക്കിളിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിനം കൂടിയാണ്. കാരണം നമ്മൾ ഈ സൈക്കിളിൽ പോകുമ്പോഴേ, നമ്മൾ ഈ ടൂ വീലറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു ഓട്ടോയിലോ അല്ലെങ്കിൽ ഒരു കാറിലോ ഒക്കെ പോകുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് ഒരു സൈക്കിൾ ചവിട്ടി ഇങ്ങനെ ആസ്വദിച്ച് പോകുന്നത് അല്ലേ. സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പതിയെ പോകാം. അപ്പോൾ സ്കൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ നോക്കിയാൽ അതങ്ങനെയൊന്നുമില്ല. പക്ഷെ സൈക്കിളിൽ പോകുമ്പോൾ ഒരു സൈഡ് ഓരോ ചേർന്ന് നമുക്ക് നന്നായിട്ട് ഒരു എക്സർസൈസ് കൂടിയാണ് അതെന്ന് പറയുന്നത്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അല്ലേ, അങ്ങനെയൊക്കെ പോകാം നമുക്ക്.
0: അതെ, സൈക്കിൾ എന്ന് പറയുന്നത് എനിക്കൊരു കൗതുകമായിരുന്നു. ഞാൻ പണ്ട് പഠിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു ചേട്ടൻ കൈവിട്ട് സൈക്കിൾ കൂട്ടി, ഞാനത് അനുകരിച്ച് ഞാൻ മറിഞ്ഞു വീണതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഒരു രസകരമായ നിമിഷങ്ങളാണ്. നിങ്ങളുടെ രസകരമായ നിമിഷങ്ങൾ ഇങ്ങനെ സൈക്കിൾ പോകുന്നതും മറിഞ്ഞു വീഴുന്നതും ഒക്കെ കാണും, അതൊക്കെ അറിയാൻ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമ്പർ ഒരുക്കി കൂടി 8848585. അപ്പോൾ നമ്മൾ സൈക്കിളിനെ കുറിച്ചാണ് അല്ലേ ഏശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
1: അതെ, ഇപ്പോൾ സൈക്കിളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ട് ചക്രമുള്ളൊരു സൈക്കിൾ എന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ആരും സൈക്കിൾ ഉപയോഗിക്കുന്നില്ല, പക്ഷേ സൈക്കിൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത്. കാരണം നടത്തത്തിനും സൈക്ലിങ്ങിനുമുള്ള ഒരു സുരക്ഷിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ആരോഗ്യ തുല്യത കൈവരിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്നാണ് നമ്മുടെ WHO അഭിപ്രായപ്പെടുന്നത്.
0: ഇന്ന് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട് അല്ലേ. നമ്മളെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാര്യം നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി നമ്മൾ അടുത്ത വീട്ടിലോ കടയിലോ അമ്മ എന്നൊരു കടയിൽ പറഞ്ഞു വിടാൻ നമ്മളിങ്ങനെ കൊതിക്കും. എന്താ സൈക്കിൾ ചവിട്ടിയില്ലോ, എല്ലാവരും ഒന്ന് കാണിക്കണമല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗം കൂടുന്നത് തന്നെ സൈക്കിൾ പോലുള്ള അതൊരു എക്സസൈസ് ആണ്. അത് ചവിട്ടാൻ പോലും ആരുമില്ല. ഇന്ന് എല്ലാവർക്കും വണ്ടിയുണ്ട്, എല്ലാവർക്കും സൈക്കിൾ ചവിട്ടാൻ വയ്യ, വണ്ടിയിൽ അങ്ങ് പോകാം, തൊട്ടടുത്ത കടയിലാണെങ്കിലും വണ്ടിയിൽ പോകാം എന്നാണ് ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത്.
1: പണ്ട് കാലം എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ഉള്ള ഒരു പണക്കാരായിരുന്നു എന്ന് നമ്മൾ കരുതിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഇന്നൊരു പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെയാണ് ഇപ്പോൾ സൈക്കിൾ കാണാറുള്ളത്. ഇപ്പോൾ വലിയവരുടെ വീട്ടിലൊക്കെ ഇപ്പോൾ കാറും സ്കൂട്ടറും ഒക്കെയാണ്. പക്ഷേ ഒരു സൈക്കിളിൻ്റെ ഗുണം എത്രത്തോളം ആണ് എന്നുള്ളത്, ഇപ്പോൾ ഒരു സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ലളിതമാണ് ആ സൈക്കിളിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. നമുക്ക് പൊല്യൂഷൻസ് ഇല്ല, അതുപോലെ തന്നെ നമ്മൾ എന്താ പറയണ്ടേ തിരക്കോ കാര്യങ്ങളോ ഒന്നും റോഡിൽ വരില്ല. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഒരു എക്സർസൈസായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് സൈക്കിളിങ്. എനിക്കത് ഇന്ന് ഇപ്പോൾ പലരും രാവിലെ ഒരു എക്സർസൈസ് എന്ന രീതിയിൽ സൈക്ലിംഗ് നടത്തുന്നവരുണ്ട്. എനിക്ക് പലപ്പോഴും പലരും അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു എക്സർസൈസ് മാത്രമാണ് ആ ഒരു സൈക്ലിംഗ് എന്ന് പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് ഈ ഒരു സൈക്കിളിലൊരു യാത്ര, ഒരു പിന്നെ കുറേ ദൂരം ഓടുക, അപ്പോൾ ആ ഒരു ഇതിൽ എക്സർസൈസും ആകും, അവരുടെ മനസ്സിനും ഒരു സന്തോഷമാവും അല്ലേ.
0: അതെ, ഇന്നത്തെ പിള്ളേർ മോഡിഫിക്കേഷനൊക്കെ ബൈക്ക് ചെയ്യുന്ന പോലെ അന്നത്തെ കാലത്ത് സൈക്കിളിനായിരുന്നു മോഡിഫിക്കേഷൻ അല്ലേ. മുത്തൊക്കെ ഇട്ടുള്ള സൈക്കിളൊക്കെ ഭയങ്കര ഓർമ്മയാണ് മനസ്സിന് ഇപ്പോഴും. അതേപോലെ ജീവിതത്തിലെ ഈ സൈക്കിൾ യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഒരു ബാലൻസിങ് ആണ് സൈക്കിൾ യാത്ര. ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ അതിന് പോകാൻ പറ്റും. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്ത് ചവിട്ടുക എന്ന് പറയുന്നത് ഒരു ജീവിതം പോലെ തന്നെയാണ്. അതായത് നമ്മളൊരു ജീവിതം ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും നമ്മൾ ലൈഫ് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചവിട്ടി അത് പഠിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ ആയിരിക്കും.
1: അതുപോലെ തന്നെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളും മലിനീകരണവും ഒക്കെ ഈ വർദ്ധിക്കുന്ന ഈ ഒരു കാലത്ത് സൈക്കിൾ ഒരു നല്ല ഒരു ഓർമ്മ മാത്രമല്ല അത് തരുന്നത്, ഒരു നല്ല ശീലം കൂടിയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള കാറൊക്കെ ഒന്ന് മാറ്റി വെച്ച്, സ്കൂട്ടറൊക്കെ ഒന്ന് മാറ്റി വെച്ച് അല്ലേ, ഒരു സൈക്കിളൊക്കെ എടുത്ത് ഒരു നല്ലൊരു സൈക്കിൾ മേടിച്ചിട്ട് അധികം വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു സൈക്കിളൊക്കെ അങ്ങോട്ട് മേടിച്ചിട്ട് രാവിലെ ഒന്ന് ചവിട്ടി കുട്ടികളെയും കൂടി അതൊന്ന് ശീലിപ്പിച്ച് അല്ലേ.
0: അതെ, ഇപ്പോഴാണെങ്കിൽ പറ്റിയ സമയമാണ് ചേച്ചി, ഇന്ധന വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൈക്കിൾ അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് സൈക്കിൾ യാത്ര എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് എല്ലാവരും സൈക്കിൾ ചവിട്ടുക, അത് ആരോഗ്യം ശ്രദ്ധിക്കുക. ഇന്ന് ലോക ആരോഗ്യപരമായ ജീവിതശൈലിയിലേക്കും പരിസ്ഥിതി സൗഹൃദങ്ങളിലേക്കും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കിളിൻ്റെ വില ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇന്നെന്ന് പറഞ്ഞാൽ സൈക്കിൾ യാത്ര എന്ന് പറയുന്നത് രണ്ട് ഗുണമാണ് ഉള്ളത്. കാരണം ഇന്നത്തെ ഈ ഒരു ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വീർത്തിരിക്കുന്ന ഓരോ മനുഷ്യർക്കും ഒരു സൈക്കിൾ യാത്രയൊക്കെ വേണം അല്ലേ പാർവതി. കാരണം ജങ്ക് ഫുഡിൻ്റെ കാലമാണിപ്പോൾ. അപ്പോൾ ഈ ഒരു ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എക്സർസൈസ് ഇല്ല, അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും പലതും ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുന്നില്ല ഒന്നിനും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അല്ലേ,
0: രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ സൈക്കിൾ ചവിട്ടുക. ജീവിതശൈലി രോഗങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കിളിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്

0: രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഒന്നുകൂടെ മെച്ചപ്പെടുത്തും. അതായത് ഇപ്പം തൊട്ടടുത്താണ് ജോലി, അല്ലെങ്കിൽ തൊട്ടടുത്താണ് ഓഫീസ്, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിങ്ങൾക്കൊരു കടയിൽ പോകണം. അപ്പം നിങ്ങൾ ഈ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കാതെ നിങ്ങളൊരു സൈക്കിൾ എടുത്ത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായു മലിനീകരണം കുറയ്ക്കാം, ഇന്ധനവില നമ്മൾക്ക് കുറയ്ക്കാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ് ഈ സൈക്കിൾ ചവിട്ടിൽ നിന്ന് നമുക്ക് കിട്ടും.
1: അതെ, എനിക്ക് തോന്നുന്നു പാർവതി ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ധനവില ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ എനിക്ക് തോന്നി ഇനിയിപ്പോൾ സൈക്കിളിന് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ സൈക്കിൾ ഇനിയിപ്പം വിലയൊക്കെ കൂടും അല്ലേ. അപ്പോൾ സൈക്കിളിൻ്റെ ഇന്നത്തെ പണ്ടത്തെ സൈക്കിളിൽ നിന്ന് ഇന്നത്തെ സൈക്കിളിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പാർവതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ
0: അല്ലേ?
1: പണ്ടത്തെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, വേറെ ഒരു കാര്യങ്ങളും അതിനകത്തില്ല. പക്ഷെ ഇന്നത്തെ സൈക്കിൾ അങ്ങനെയല്ല, ഒരു സ്കൂട്ടറിൻ്റെ പാതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള സൈക്കിളുകളൊക്കെ ഉണ്ട്.
0: കുട്ടികൾ ഇപ്പോൾ സൈക്കിൾ വാങ്ങിച്ചിട്ട് ഗിയർ എത്ര ഉണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. നമുക്കൊക്കെ ആണെങ്കിൽ ആകെ എടുക്കുന്നു ചവിട്ടുന്നു പോകുന്നു ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ കുട്ടികളാണെങ്കിൽ സൈക്കിളിന് എത്ര ഗിയർ വേണം എന്നൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അല്ലേ.
1: അതെ അതെ അതെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ സൈക്കിളിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്കും ഉണ്ടാകും നമ്മളോട് സൈക്കിളിനെ കുറിച്ചും അവരുടെ ഓർമ്മകളെ കുറിച്ചും ഒക്കെ പറയാനല്ലേ. അപ്പം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇന്നലകളിലെ വീഴ്ചകളെ ഓർത്ത് വിഷമിക്കാനോ നാളെയെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാനോ ഉള്ളതല്ല ജീവിതം എന്ന് പറയുന്നത്. ദൈവമായിട്ട് ഇന്ന് നമ്മുടെ കൈകളിൽ തന്നിരിക്കുന്ന ഈ നിമിഷമാണ് ഏറ്റവും വലിയ സമ്മാനം. അത് സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും ജീവിച്ച് തീർക്കുക. ഗുഡ് മോർണിംഗ് ആശ, ജർമ്മനി. അപ്പം നമ്മുടെ ആശ ചേച്ചി ഭയങ്കര എന്താ പറയണ്ടേ, നമ്മൾ ഓരോ ശുഭചിന്തയും പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു നല്ലൊരു വാക്യങ്ങളാണ് ആശ ചേച്ചി നമുക്ക് തരാറുള്ളത്. അപ്പോൾ ആശ ചേച്ചി ഗുഡ് മോർണിംഗ്, എങ്ങനെയുണ്ട് ജർമ്മനിയിലെ ജീവിതമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ?
0: എനിക്കറിയേണ്ട അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്നാണ്. ഞാനാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ആശ ചേച്ചിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. കാര്യം എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട്. ഒരു ദിവസം ശുഭചിന്ത ഇല്ലെങ്കിൽ ഞാൻ ചിന്തിക്കും ഇന്നെന്താ ആശ ചേച്ചി നമുക്ക് ശുഭചിന്തയൊന്നും തരാത്തത് എന്നല്ലേ.
1: അതെ, ശരിക്കും പറഞ്ഞാൽ ആശ ചേച്ചി എഴുതിയിരിക്കുന്ന ആ വാക്കുകൾ വളരെ വിലപ്പെട്ടതാണ്. കാരണം ഇന്നലകളിലെ വീഴ്ചകളെ ഓർത്ത് ഇന്ന് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അല്ലേ. അത് കഴിഞ്ഞു പോയി. അത് വിഷമിച്ചിരുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകും എന്നുള്ളതല്ലാതെ, നമ്മുടെ മനസ്സ് നഷ്ടപ്പെടും എന്നുള്ളതല്ലാതെ അതിനെ വിട്ടേക്കുക. അപ്പോൾ പിന്നീട് പറയുന്ന ചേച്ചി പറയുന്നത് നാളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാനുള്ളതല്ല എന്നാണ്. ശരിയാണ്, നാളെ എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നാളെ നമ്മൾ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇന്ന് എന്താണോ, ഈ നിമിഷം എന്താണോ അല്ലേ, ഇതാണ് നമ്മുടെ ജീവിതം. ഈ നിമിഷം നമ്മൾ എത്രത്തോളം മനോഹരമാക്കുന്നു, എത്ര അത് തന്നെയാണ് നമ്മൾ പറഞ്ഞ ശുഭചിന്തയും അല്ലേ പാർവതി.
0: നമ്മൾ ഇന്ന് തുടങ്ങിയത് ഒരു ശുഭചിന്തയായിട്ട് തന്നെയാണ് തുടങ്ങിയത്. ആശിച്ചേച്ചി ഒരുപാട് താങ്ക് യു അല്ലേ, നമുക്ക് വേണ്ടി ഇങ്ങനെ ഇങ്ങനെ മനോഹരമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ അയച്ചു തരിക, ഇനിയും അയച്ചു കൊണ്ടേ ഇരിക്കുക.
1: അതെ, അപ്പോൾ ആശിച്ചേച്ചി മാത്രമല്ല, ആശിച്ചേച്ചി ഇങ്ങനെ നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നു, നമ്മളെ കേൾക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555875. ഇപ്പോൾ 10:40 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിമാലി ബ്രദേഴ്സ് നമുക്കൊരു സോങ് ചോദിച്ചിരുന്നു, നമ്മുടെ തളപതിയിൽ ഒരു സോങ് ചോദിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയും നമ്മുടെ ഇളയരാജ സാറിന് വേണ്ടിയിട്ടും നമുക്കൊരു നല്ല സോങ് കേട്ടിട്ട് തിരികെ എത്താം. അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഇത്തിരി നേരം

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സന്തനം 90.4. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം പാർവതിയാണ്. എൻ്റെ ഒപ്പം
2: ഞാൻ ബീന ഗുവേരയാണ്. ഇങ്ങനെ പാർവതിയും ഞാനും ആയിട്ടൊക്കെ ഇങ്ങനെ നല്ലൊരു വൈബിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ പാർവതി, നമ്മൾ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. അപ്പോൾ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രോതാക്കളുടെ വിശേഷങ്ങൾ നമ്മൾ കൂടി ഒന്ന് അറിയണ്ടേ?
1: അപ്പോൾ
2: അറിയേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്,
1: 8848558785. നമ്പർ ഒരിക്കൽ കൂടി, 8848558785. എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചടപടെ ചടപടെ നയിക്കൂ. വായിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്.
2: ഇന്ന് തന്നെ അയച്ചോളൂ അല്ലേ. ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പോ 10:49 ആയിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയണം, അല്ലെങ്കിൽ ഞങ്ങളോട് പറയണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. അപ്പോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സനോജ് രാവിലെ ഒരു 3 പൂക്കളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ.
1: താങ്ക് യു.
2: അപ്പോൾ 3 റോസാപ്പൂക്കളാണ്, അതിലൊന്ന് എനിക്കായിരിക്കും ഉറപ്പാണെന്നുള്ളത് ഉറപ്പാണ്.
1: അപ്പോൾ 2 എണ്ണം എനിക്കായിരിക്കും,
2: അതായിരിക്കണം എന്നില്ലല്ലോ, കാരണം നമ്മൾ 3 പേരുള്ളത് കൊണ്ട് എന്തായാലും ഒരു പൂട്ടെക്കിന് വേണ്ടിയിട്ടായിരിക്കും സനോജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൂ മാത്രം പോരാട്ടോ, സനോജിൻ്റെ വിശേഷങ്ങൾ കൂടി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അടുത്തത് നമ്മുടെ കവിത ചേച്ചിയാണ് കടപ്പാക്കടയിൽ നിന്ന് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ബീന പാർവതി, കവിതയാണ്. സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്തേക്ക് ഓർമ്മകൾ പോയി എന്നാണ് ചേച്ചി പറയുന്നത്. പണ്ട് 25 പൈസയോ 50 പൈസയോ കൊടുത്ത് കടയിൽ നിന്ന് 1 മണിക്കൂർ വാടകയ്ക്ക് സൈക്കിൾ എടുക്കുമായിരുന്നു എൻ്റെ ബ്രദർ, ഒപ്പം ഞാനും കൂടുമായിരുന്നു. ബാല്യകാല ഓർമ്മകളിൽ നിന്ന് ആരോഗ്യകരമായ ജീവിത ശൈലിയിലേക്കുള്ള ഒരു മനോഹര യാത്രയാണ് സൈക്കിൾ യാത്ര എന്നാണ് നമ്മുടെ കവിത ചേച്ചി പറയുന്നത്.
1: കവിത ചേച്ചിക്ക് വെരി ഗുഡ് മോർണിംഗ് ആൻഡ് താങ്ക് യു. ഇല്ലേ, സൈക്കിളിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വാചാലരായിക്കൊണ്ടിരിക്കുകയായിരുന്നു.
2: അപ്പോൾ ചേച്ചി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും കൊണ്ടുവരുന്നത്, ഒരുപാട് സന്തോഷം എന്നാണ് പറയുന്നത്. ചേച്ചി, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ വരുന്നത് ഓരോ ദിവസവും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് നിങ്ങളെ എങ്ങനെയൊക്കെയാണ് സന്തോഷിപ്പിക്കേണ്ടതെന്ന് ഇങ്ങനെ നോക്കി തന്നെയാണ് ഞങ്ങൾ ഓരോ ദിവസം വരുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്, കാരണം ചേച്ചിയുടെ ഓർമ്മകൾ ഞങ്ങളുമായിട്ട് പങ്കിട്ടതിന്. അപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ വനജ ചേച്ചി തിരുമുല്ലവാരത്ത് നിന്നും അയച്ചിട്ടുണ്ട്. സാന്ത്വനം കുടുംബത്തിന് മഴയിൽ കുതിർന്ന ഒരു നല്ല പ്രഭാതം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും ഞങ്ങൾ മഴയിൽ കുതിർന്ന ഒരു നല്ല പ്രഭാതം ചേച്ചിക്കും നേരുകയാണ്. ചേച്ചിയുടെ ഹെൽത്തൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ സുഖമായിട്ടിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാം അല്ലേ പാർവതി.
1: അതെ, അതേപോലെ ഇപ്പോൾ മഴയുടെ ഒരു സീസണായി തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക അല്ലേ, സുരക്ഷിതരായിട്ടിരിക്കുക, മഴ ആസ്വദിക്കുക, കൂടെ ഞങ്ങൾ റേഡിയോ സാന്ത്വനം കിടന്ന് കേട്ടുകൊണ്ടേയിരിക്കുക.
2: അതെ, അപ്പോൾ നമ്മുടെ വനജ ചേച്ചി പറയുന്നത് സൈക്കിളിനെ കുറിച്ച് പറയുന്നത്, ഞാൻ സൈക്കിൾ പഠിച്ചു, ഒരു ദിവസമേ പഠിച്ചുള്ളൂ, തെറ്റി നെറ്റി പൊട്ടി ബ്ലഡ് വന്നു, അണ്ണൻ പിടിച്ചടിയും തന്നു എന്നാണ് ചേച്ചി പറയുന്നത്. പിന്നെ അനിയൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ കയറിയിരുന്ന് അവൻ കൊണ്ടുപോയി റോഡിലിട്ടു, ഭാഗ്യത്തിനാരും കണ്ടില്ല എന്നാണ് അനജ ചേച്ചി പറയുന്നത്. അതൊക്കെ രസകരമായ ഒരു ഓർമ്മകളാണ് അല്ലേ. അപ്പോൾ സൈക്കിൾ എനിക്ക് പേടിയാണ്, മക്കൾക്കും കൊച്ചുമക്കൾക്കും സൈക്കിളുണ്ട്, റേഡിയോയിൽ എല്ലാവരെയും എൻ്റെ അന്വേഷണം അറിയിക്കണം എന്നാണ് ചേച്ചി പറയുന്നത്. ഉറപ്പായിട്ടും എല്ലാവരോടും ചേച്ചിയുടെ സ്നേഹാന്വേഷണം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര നാളുണ്ട് എന്ന് പറയാനാകില്ല, ഇവിടം വരെ ഒന്ന് വരികയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞങ്ങൾ ശ്രമിക്കാം ചേച്ചിയെ കാണാൻ. പിന്നെ എത്ര നാളുണ്ട് എന്നുള്ളത് നമ്മളല്ല കരുതേണ്ടത്, അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. ചേച്ചി ഒരുപാട് കാലം ഇന്ന് ഞങ്ങളോടൊപ്പം തന്നെ ഇരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ, അപ്പം എന്താ പറയണ്ടേ,
1: അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ഇന്ന് നമ്മൾ സൈക്കിൾ ദിനത്തെ കുറിച്ച് സംസാരിച്ചു. ഇനി അപ്പോൾ നമുക്ക് ഇന്നൊരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. മീന ചേച്ചിക്ക് അറിയോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത?
2: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറയുന്നതിന് മുമ്പ് നമുക്ക് 1-2 പേരെ ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നമ്മുടെ ശ്രോതാക്കളിൽ 1-2 പേർ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകതയ്ക്ക് നമ്മൾ അഭിനന്ദനം അർഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സിന്ധുമതി ചേച്ചിക്കും നമ്മുടെ ബിനീഷ് അടിമാലിക്കും നല്ലൊരു എന്താ പറയുക ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഈ ഒരു ദിവസം നമ്മൾ ഓർക്കുന്നത്. ഇന്ന് ടെയ്ലേഴ്സ് ഡേ ആണ്.
1: അതെ, ഇന്ന് ടെയ്ലേഴ്സ് ഡേ ആണ്. നമ്മളുടെ തുണികളൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മളെ സുന്ദരിയും സുന്ദരനുമാക്കുന്ന ടെയിലേഴ്സ് ഡേ ആണിന്ന്.
2: അതെ, കാരണം നമ്മളൊരു തുണി കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ അളവ് അല്ലെ, അതിന്റെ ഭംഗി, ഇതൊക്കെ തരുന്നത് ആ ഒരു അവരുടെ കൈകളിലാണ്. അവരുടെ ആ ഒരു കൈകളിലെ ഒരു മാസ്മരികതയാണ് നമ്മളെ സുന്ദരനും സുന്ദരിയും ഒക്കെ ആക്കുന്നത്. അപ്പൊ അവരെ ഇന്ന് ഓർക്കാൻ ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ശ്രോതാക്കളായ നമ്മുടെ ബിനീഷേട്ടനെയും നമ്മുടെ സിന്ധുമതി ചേച്ചിയെ ഒക്കെ ഓർക്കുകയാണ് ഈ ഒരു അവസരത്തിൽ.
1: അതെ, അത് പറഞ്ഞപ്പോഴാണ് ചേച്ചി, എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ നിഖിൽ ദാസ് ഒരു മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്കൂൾ തുറപ്പിന് എല്ലാ കാര്യവും നമ്മൾ സംസാരിച്ചു. ആ സമയത്ത് യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ മറന്നുപോയി. ആ സമയം നമ്മളെ നിഖിലാണ് ഓർമ്മിപ്പിച്ചത് യൂണിഫോം സ്റ്റിച്ച് ചെയ്യുന്ന ബിനീഷ് അടിമാലി ചേട്ടന്റെ അവസ്ഥയെക്കുറിച്ച്. അതായത് നമ്മൾ വിചാരിക്കും സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം കൊണ്ട് കൊടുക്കാം, എത്ര ദിവസത്തെ കഷ്ടപ്പാടായിരിക്കും ഒരു ടൈലറിന്റെ മനസ്സിൽ ഇങ്ങനെ, ഓ കറക്റ്റ് സമയത്ത് തന്നെ ഒരു കുട്ടിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അയാളെ സ്കൂളിലേക്ക് പോകണം എന്നുള്ളത് ഒരു ടൈലറിനെ സംബന്ധിച്ച് ഭയങ്കരമായൊരു ടെൻഷൻ പിടിച്ചൊരു ജോലി തന്നെയായിരിക്കും. ഈ സ്കൂൾ ടൈമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതും നമ്മുടെ ടൈലേഴ്സിനെയാണ്.
2: ഉറപ്പായിട്ടും നമ്മളൊരു ഇപ്പം നമ്മളൊരു പുതിയ വസ്ത്രം എടുക്കുമ്പോൾ എത്ര നമ്മളിപ്പോൾ ഇപ്പോൾ പോയി ഒരു റെഡിമെയ്ഡ് എടുത്താലും ശരി തന്നെ, നമുക്കത് കംഫർട്ട് ആവണമെങ്കിൽ ഒരു ടൈലറുടെ കൈയ്യപ്പം അതിനകത്ത് പതിഞ്ഞേ പറ്റുമോ അല്ലേ. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അവരുടെ നമ്മുടെ ഈ ഒരു സൗന്ദര്യത്തിന് പിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഈ ഒരു നമ്മുടെ ഡ്രസ്സിൻ്റെ ആ ഒരു ഇതിന് പിന്നിൽ അവരുടെ ഒരു കഠിനാധ്വാനമുണ്ട്. അവർക്ക് ഓർക്കാൻ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ദിനം എന്ന് പറയാൻ ഒരു ദിവസം ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ ഈ ഒരു ദിനം ഓർമ്മിപ്പിക്കുന്നത്.
1: അതേപോലെ തന്നെ ഒരു തുണികഷ്ണത്തും വസ്ത്രം മനോഹരമാക്കി മാറ്റുന്നത് കലാകാരൻ തന്നെ പറയാം അല്ലേ. നമ്മളെല്ലാവരും കലാകാരന്മാരെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നമ്മളൊരു ടൈലറിനെ കലാകാരനോ കലാകാരിയായിട്ടോ കൺസിഡർ ചെയ്യാറുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവരും കലാകാരനാണ് അല്ലേ, അവരാണ് പല കഷ്ണങ്ങളുള്ള തുണികളെ കൂട്ടിച്ചേർത്ത് വളരെ മനോഹരമാക്കി നമുക്ക് തരുന്നത് നമ്മളുടെ ടൈലേഴ്സാണ്. കൂടാതെ തന്നെ ഒരാളുടെ വസ്ത്രം ശരിയായാൽ അയാളുടെ പകുതി കോൺഫിഡൻറ്റ് റെഡിയായെന്നാണ് പറയേണ്ടത്. അപ്പൊ അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ടൈലേഴ്സാണ് അല്ലേ വീനശേഷി.
2: തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ യൂണിഫോം മുതൽ അതുപോലെ തന്നെ വിവാഹ വസ്ത്രങ്ങൾ വരെയാണ് അവരുടെ കൈകളിലിരുന്ന് അവർ കൈകൊണ്ട് തുന്നി നമുക്ക് തരുന്നത്. അപ്പോൾ ജീവിതത്തിലെ അനേകം ഓർമ്മകളിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്ക് അവർക്ക് ടൈലർമാർക്ക് എന്നും ഉണ്ടാകും അല്ലേ. നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്താ പറയണ്ടേ, നമ്മളൊരു ഇഷ്ടം മാത്രം ചെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരതേപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മളൊരു ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്കുള്ളത്, അത് ഇങ്ങനെ ആയിരിക്കണം, അത് അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. പക്ഷേ അത് തയ്ച്ചെടുത്ത് തരുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ആ ഒരു നിമിഷം, നമ്മളത് ഇടുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ ഒരു ഭംഗി നമ്മൾ നോക്കുന്നതിനോടൊപ്പം തന്നെ അതിന് പിറകിൽ കഷ്ടപ്പെട്ട അവരുടെ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൈൻഡ് അതുകൂടി നമ്മളൊന്ന് അറിയണം. കാരണം നമ്മൾ അത്രയും സുന്ദരി ആക്കിയിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഒരു വിവാഹം നടക്കുമ്പോൾ അവരെ ആദ്യം നോക്കുന്നത് ഈ ഒരു തുന്നലിന് എത്രത്തോളം ഭംഗി കിട്ടും എന്നുള്ളവരെയാണ് അവർ നോക്കുന്നത് അല്ലേ. കാരണം അത്രത്തോളമാണ് ഒരു വിവാഹ വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു തയ്യൽ ഒരു ടൈലറെ ആണ് അവർ അന്വേഷിക്കുന്നത്. ഏറ്റവും നന്നായിട്ട് തയ്ക്കുന്നത് ആരാണ്, ഏറ്റവും നന്നായിട്ട് നമ്മളെ ഒരുക്കുന്നത് ആരാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു വിവാഹ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അവളുടെ ജീവിതത്തിലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണത്. ആ ഒരു നിമിഷത്തിൽ അവൾ സുന്ദരിയായി നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് പിറകിൽ പ്രവർത്തിച്ച ഇവരുടെയൊക്കെ ഒരു കഠിനാധ്വാനത്തെ കുറിച്ച്?
1: അതെ, ആ കൈകളെ കുറിച്ച് നമ്മളാരും ചിന്തിക്കുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലെല്ലാം ഈ തയ്യക്കാരുടെ ഒരു കയ്യൊപ്പുണ്ട്. അതായത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അവരായിരിക്കും നമുക്ക് ആദ്യം യൂണിഫോം തയ്ക്കുന്നത്. അതേപോലെ നമ്മുടെ വിവാഹ വസ്ത്രം, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണെങ്കിൽ കൂടിയും വിവാഹ വസ്ത്രം സ്റ്റിച്ച് ചെയ്യുന്നത് അവരായിരിക്കും. അവരുടെ ഒരു കൈപ്പിഴ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ദിവസം കുളമാകും അല്ലേ. അതെ, അവരുടെ ഒരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ അവർ നമ്മളെ ഇങ്ങനായിരിക്കും ട്രീറ്റ് ചെയ്യുന്നുള്ളതിരിക്കുന്ന പോലിരിക്കും നമ്മളുടെ ഒരു ദിവസം ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എത്ര മനോഹരമാക്കാവോ അത്രയും മനോഹരമാക്കിയാണ് അവർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാറുള്ളത്.
2: അതെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വസ്ത്രധാരണത്തെ ഏറ്റവും നമുക്ക് പറ്റിയ രീതിയിൽ മനോഹരമാക്കുന്ന ഓരോ ടൈലർമാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമ്മളിന്ന് ഓർക്കുകയാണ് അവരെ ഓരോരുത്തരെയും അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ആശിച്ചേച്ചി ജർമ്മനിയിൽ നിന്ന് നമുക്കൊരു കടങ്കഥ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ആ ഒരു കടങ്കഥ ചോദിക്കാത്തത് കൊണ്ടാവാം ചേച്ചി നമുക്ക് ആ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. അപ്പോൾ ആ ചോദ്യം നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം അല്ലേ. അപ്പോൾ ചോദ്യം ഇതാണ്, വെള്ളത്തിൽ ജനിക്കും വെള്ളത്തിൽ വളരും, പക്ഷേ വെള്ളത്തിൽ വീണാൽ ചത്തുപോകും, എന്താണത്?
1: എനിക്കിതുവരെ ഐഡിയ കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഇതുവരെ ആ ലെവലിലോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. ആതിരയൊക്കെ ആയിരുന്നെങ്കിൽ, ടീച്ചറൊക്കെ ആയിരുന്നെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഉത്തരം പറഞ്ഞു.
2: അപ്പോൾ ഏതായാലും ശരി തന്നെ നമ്മുടെ ശ്രോതാക്കൾ

0: ഇങ്ങനെ വെയിറ്റിംഗിലാണ്, അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചോദിക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെള്ളത്തിൽ ജനിക്കും വെള്ളത്തിൽ വളരും പക്ഷേ വെള്ളത്തിൽ വീണാൽ ചത്തുപോകും എന്നാണ് ആശ ചേച്ചിയാണ് ഇത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇന്ന് ആശ ചേച്ചിയുടെ ഈ ഒരു കടങ്കഥയ്ക്ക് ഉത്തരം പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ.
1: അതെ, അതേപോലെ ചേച്ചി നമ്മൾ നേരത്തെ ബിനീഷ് അടിമാലി ചേട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷെ നമ്മളെ നെൽസൺ ചേട്ടൻ്റെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞില്ല, അതും കൂടെ നമ്മൾ ഓർക്കേണ്ടതായിരുന്നു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ വിട്ടുപോയത് മനഃപൂർവ്വം വിട്ടുപോയതല്ല അല്ലേ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും നെൽസൺ ചേട്ടനെ കൂടി ഈ ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുകയാണ്. നെൽസൺ ചേട്ടനെ മാത്രമല്ല, ഈ എല്ലാവരെയും, എല്ലാ ടൈലർമാരെയും നമ്മൾ ഓർക്കുകയാണ്, എല്ലാ ടൈലർമാർക്കും നമ്മൾ ആശംസകൾ അറിയിക്കുകയാണ്. അപ്പൊ ഏതായാലും നമ്മുടെ ബിനീഷ് ചേട്ടൻ നല്ലൊരു ചിരിയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ചിരിയൊന്നും പോരെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ.
1: അതെ, ഈ ദിവസം ബിനീഷ് ചേട്ടൻ്റെ ഒക്കെ ദിവസമാണ്, ആഘോഷിക്കുക, എല്ലാവർക്കും ലഡു ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക അല്ലേ.
0: അതെ, അപ്പൊ നമ്മുടെ റീജ ചേച്ചി അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, ഞാൻ റീജ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. എനിക്ക് NKG എന്ന മൂവിയിലെ അൻപേ പേരമ്പേ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചേച്ചി വെച്ച് തരുന്നതായിരിക്കും. ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ലൈവിൽ വെച്ച് തരാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് 3 മണിക്ക് നമുക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഒരു പ്രോഗ്രാമുണ്ട്. നമ്മുടെ RJ ശ്രീലക്ഷ്മിയാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടഗാനങ്ങളിലൂടെയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 3 മണി തൊട്ട് 4 മണി വരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് മെസ്സേജ് അയച്ചവരൊക്കെ, പാട്ട് ചോദിച്ചവരൊക്കെ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ രാവിലെ കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വൈകുന്നേരത്ത് 3 മണിക്ക് ഇഷ്ടഗാനങ്ങളിലൂടെ നിങ്ങളുടെ പാട്ടുകൾ കേൾക്കാവുന്നതാണ് അല്ലേ.
1: ഒരു ചായയൊക്കെ എടുത്ത് ഇഷ്ടഗാനങ്ങളിലേക്ക് ഒന്നൊരു മെസ്സേജ് ഒക്കെ അയച്ച് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് റേഡിയോ സാന്ത്വനം അങ്ങ് ആസ്വദിക്കുക
0: ആസ്വദിക്കുക. അതെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ, നിങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ഞങ്ങളോടൊപ്പം തന്നെ ആസ്വദിക്കുക എന്നാണ് പാർവതി പറഞ്ഞു വരുന്നത്.
1: അതെ,
0: അപ്പോൾ ഈ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറാണ്. ഒരു പ്രത്യേക അഭ്യർത്ഥന, ഗാനം പ്ലേ ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഗാനം എന്ന് പറയുന്നത് പറയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും നമ്മളത് നോക്കുന്നതായിരിക്കും. അദ്ദേഹം പറയുന്നതാണ് എല്ലാ ഗാനങ്ങളും നല്ലതല്ലേ, പക്ഷേ സാർ അതൊക്കെയാണ്, പക്ഷേ എങ്കിലും നമ്മൾ ആ ഒരു ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രത്തോളം ഇഷ്ടപ്പെട്ട് പറയുന്നത് കൊണ്ടാണ് ആ ഒരു നല്ല ഗാനം എന്ന് നമ്മൾ പറയുന്നത്. എല്ലാ ഗാനങ്ങളും സൂപ്പറാണ് അല്ലേ, ഗാനങ്ങളെല്ലാം നല്ലതാണ്, എല്ലാം നമ്മൾ ആസ്വദിക്കുന്നതാണ്. പക്ഷേ നമ്മൾ പറയുന്ന ആ ഒരു ഗാനം എന്ന് പറയുമ്പോൾ ആ ഒരു നിമിഷത്തിൽ പറയുന്ന ഒരു നമ്മുടെ ഒരു സന്തോഷമാണ് ആ ഒരു ഗാനത്തിനെ കുറിച്ച് പറയുമ്പോൾ. അത് മാത്രമേ നമ്മൾ അങ്ങനെ
1: ചിന്തിക്കുന്നുള്ളൂ.
0: അതെ അതെ അതെ അതെ. അപ്പോൾ അദ്ദേഹം ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അത് പ്ലേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് വർഷങ്ങളായിട്ട് അദ്ദേഹം സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളും തയ്യൽക്കാരല്ലേ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അത് ഓർമ്മിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും പറയും, ഓ ഞാൻ റെഡിമെയ്ഡാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് തയ്യൽക്കാരെ ആവശ്യമില്ല. ശരിയാണ്, അദ്ദേഹം അത് ഓർമ്മിപ്പിച്ചതാണ് അല്ലേ. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൊണ്ടുവരുമ്പോഴും അത് ഉറപ്പായിട്ടും തയ്യൽക്കാർ തന്നെയല്ലേ തയ്ച്ചു തരുന്നത്, അല്ലാതെ അത് അല്ലാതെ വരുന്നതല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു അവസരത്തിൽ അവരെ ഓർക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത് എന്നുള്ള ഈ ഒരു ഓർമ്മയിൽ കൂടി തന്നെ നമുക്ക് ഇപ്പോൾ സമയം 11 മണിയായിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ട് തിരികെ എത്താനുള്ള സമയം എത്തിയിരിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാവരും ഇങ്ങനെ വിശേഷങ്ങളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എൻ്റെ ഒപ്പം
3: ഞാൻ ബീന ഗവേരിയാണ്. അല്ലേ,
2: അപ്പൊ
3: നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ആശിച്ചേച്ചി ഒരു
2: ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു,
3: ഒരു കടങ്കഥയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ ചോദിച്ചപ്പോൾ ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോ
2: ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പറയാം.
3: അതെ,
2: വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ വളരും, വെള്ളത്തിൽ വീണാൽ ചത്തുപോകും.
3: അപ്പോ ആൻസർ ഇങ്ങനെ അയച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സനോജ് അയച്ചിരിക്കുന്ന ആൻസർ കൊതുക് എന്നാണ്. പക്ഷേ ആ ഒരു ആൻസർ അല്ല നമ്മുടെ ആശിച്ചേച്ചി തന്നിരിക്കുന്നത്. ആശിച്ചേച്ചി തന്നിരിക്കുന്ന ആൻസർ നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. ഏതായാലും സനോജ് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഉറപ്പായിട്ടും പറ്റും. സനോജിന് പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഒന്ന്. ആ, അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ എല്ലാവരും കറക്റ്റായിട്ടുള്ള ആൻസറുകളൊക്കെയാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സിന്ധുമതി ചേച്ചി ചോദിച്ച ഒരു നല്ല പാട്ടായിരുന്നു ഇപ്പം നമ്മൾ കേട്ടത്, അല്ലേ? അപ്പോൾ സിന്ധുമതി ചേച്ചി കൃഷ്ണനെ കാണാൻ പോവുകയാണ്. അപ്പോൾ കൃഷ്ണൻ്റെ ഒരു പാട്ട് ഇടണേന്നാണ് സിന്ധുമതി ചേച്ചി പറഞ്ഞത്. ഏതായാലും

0: സിന്ധുമതി ചേച്ചി ഇപ്പോൾ തൃശ്ശൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തൃശ്ശൂർ എത്തി കൃഷ്ണനെ കാണുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണന്റെ പാട്ടിട്ട് കൊടുത്തിരിക്കുകയാണ് സിന്ധുമതി ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ.
1: അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും കടങ്കഥയുടെ ഉത്തരം കൂടി ഞാൻ അയക്കുക. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: അതെ, നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ സമയം 11:07 ആയിരിക്കുകയാണ്. സമയമില്ല, വളരെ പരിമിതമാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. ഞാനും പാർവതി ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്, നിങ്ങളുടെ ഒരു ആൻസറിനും നിങ്ങളുടെ ഒരു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ആ ഒരു നിമിഷത്തിൽ തന്നെ ഇങ്ങനെ പാർവതി ഇങ്ങനെ എന്ത് പറയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. എന്താണ് പാർവതി?
1: അതല്ലേ ചേച്ചി, എന്നെ പഠിപ്പിക്കുന്ന ടീച്ചറിനെ പോലെ എനിക്ക് ഉത്തരം ഇതുവരെ തന്നില്ല, കടങ്കഥയുടെ ആൻസർ തന്നില്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ്.
0: ഇല്ല, അത് കടങ്കഥ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ പ്രീത ടീച്ചർ വരെ നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പാർവതി ഒന്നും കൂടി ഒന്ന് ചിന്തിച്ചാൽ ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ. കടങ്കഥ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഒന്ന് പറയാം. വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ വളരും, പക്ഷേ വെള്ളത്തിൽ വീണാൽ ചത്തുപോകും.
1: അതെ, എനിക്ക് ഇതുവരെ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല. ഇനി ടീച്ചറിന്റെയും ആദരയുടെയും കൂടെ ഒന്നുകൂടി ഇരുന്നിട്ട് വേണം ആ ലെവലിലേക്ക് എനിക്ക് എത്താനായിട്ട്. അതെ അല്ലേ? അപ്പോ ഇന്ന് നമുക്ക് കുറച്ച് നല്ല നല്ല വിശേഷങ്ങളുണ്ട്. അതായത് നമ്മുടെ ലോകകപ്പിന് ഒരു മലയാളി ടച്ച് വന്നിട്ടുണ്ട് അല്ലേ? ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. തലശ്ശേരിയിൽ നിന്ന് ജനിച്ച തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരൻ ഇന്ത്യയിൽ ആദ്യമായി ലോകകപ്പിന് കളിക്കാൻ പോവുകയാണ്. ഖത്തറിലാണ് ടീം, ഖത്തറിലാണ് പുള്ളിക്കാരൻ കയറി പറ്റിയത് അല്ലേ? അതേപോലെ ഈ 13-ാം തീയതിയാണ് ജൂൺ 13-നാണ് കളി തുടങ്ങുന്നത്. എല്ലാവരും കാണുക, നമ്മുടെ മലയാളിയുടെ ഒരു ടച്ച് ഉണ്ട്. ആദ്യമായിട്ടാണ് ഒരു മലയാളി, നമ്മൾ അഭിമാനിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
0: അതെ, ലോകത്തിൻ്റെ എല്ലാ കണ്ണുകളും ഒരേ ദിശയിലേക്ക് ഇങ്ങനെ ആ ഒരു നിമിഷത്തിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ,
0: നമ്മുടെ ലോകകപ്പ് എന്ന ആ ഒരു നിമിഷത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ രാജ്യങ്ങളുടെ അഭിമാനം, നമ്മുടെ അഭിമാനവും താരങ്ങളുടെ സ്വപ്നവും നമ്മളുടെ ആരാധകരുടെ ആവേശവും ഒക്കെ ഒരുമിക്കുന്ന ഒരു വേദിയാണ് ഈ ലോകകപ്പ് എന്ന് പറയുന്നത്. ഇതെന്താന്ന് പറയണ്ടേ, ഈ ഒരു കാത്തിരിപ്പ് അല്ലെങ്കിൽ ഒരു ആവേശം, ഇതിനൊക്കെ ഒരു തിരശീല ഉയരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. ആ ഒരു നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഒരു മലയാളി താരം കൂടി അതിനുണ്ട് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ് അല്ലേ?
1: സത്യം, അത് ഇപ്പോഴും മനസ്സിലിങ്ങനെ ഒരു ആഹ്ലാദമായിട്ട് നിൽക്കുകയാണ്. കാരണം ഒരുപാട് കുട്ടികൾ ഫുട്ബോൾ പ്രാന്തന്മാരുണ്ട് നമ്മളെ കേരളത്തിലേക്ക്. ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ സ്നേഹം ഫുട്ബോളിനോടാണ്. ആർക്കും ഒരു അവസരം അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പം അവർക്കെല്ലാം ഒരു പ്രചോദനമായിട്ട് ഒരു മലയാളി ടച്ച് അങ്ങനെ ലോകകപ്പിൽ എത്തിയിരിക്കുകയാണ്. തഹസിൻ മുഹമ്മദ് ജംഷീദിന് ആശംസകൾ. അതേപോലെ കളിക്കുക, എല്ലാവരും ഇത് ഒരു അവസരമാക്കി എടുക്കുക. നിങ്ങൾ കളി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അല്ലേ?
0: അതെ. അപ്പോൾ ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് ഉറ്റുനോക്കിയിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഈ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്
1: അല്ലേ?
0: അപ്പോൾ അതിൽ നമ്മളും കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സുജച്ചേച്ചി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്, റേഡിയോ സാന്ത്വനം, സുഖമല്ലേ? ഉറപ്പായിട്ടും സുഖമാണ് ചേച്ചി. ഗുഡ് മോർണിംഗ്, ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഹായ് ബീന ആൻഡ് പാർവതി. അതെ, എന്നോടൊരു സോറിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ചേച്ചിയെ ഞാൻ പുറത്ത് വെച്ചൊന്ന് കണ്ടിരുന്നു സ്കൂളിൽ വെച്ചിരുന്ന് സ്കൂളിൽ, പുതിയകാവ് സ്കൂളിൽ ലൈവിൽ നമ്മുടെ സുചേച്ചി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ ഒരു ടൈമിൽ ചേച്ചി ഒന്ന് ഞാൻ ഒന്ന് ലൈവിലേക്ക് കയറ്റാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ അന്നത്തെ ഒരു തിരക്കിനിടയിൽ പറ്റിയില്ല. അതിനൊരു സോറിയൊക്കെ പാവം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്, ഒളിക്കുന്നുവോ എന്ന ഒരു സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സോങ് വെച്ച് തരുന്നതായിരിക്കും. വീണ്ടും വീണ്ടും നമ്മൾ പറയുകയാണ്, ഈ ഒരു ലൈവിൽ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ്സ് വെച്ച് തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് 3 മണിക്ക് നമ്മുടെ ശ്രീലക്ഷ്മി
1: ഇഷ്ടഗാനങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അല്ലേ?
0: അതിലേക്ക് ഇഷ്ടഗാനങ്ങൾ ചോദിച്ചോളൂ.
1: അതെ, ചോദിക്കുക, ആസ്വദിക്കുക. ഒരു 3 മണി നേരമാണ് ചായയായിട്ട് നമ്മുടെ റേഡിയോ സാന്ത്വനം ഇട്ട് ഇഷ്ടഗാനങ്ങൾ കേൾക്കുക, ആസ്വദിക്കുക. റേഡിയോ സാന്ത്വനം 90.4. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ സൈക്കിൾ ദിവസം പറഞ്ഞു, ഇന്ന് ഗ്ലോബൽ റണ്ണിംഗ് ഡേ ആണ്. ഇന്ന് ഗ്ലോബൽ റണ്ണിംഗ് ഡേ. ഓട്ടത്തിനെ കുറിച്ച് എന്താണ് ബീനശേഷി പറയാനുള്ളത്?
0: ഓട്ടം പലതരത്തിലുണ്ടല്ലോ പാർവതി അല്ലേ? പലതരത്തിലുള്ള ഓട്ടം ഉണ്ടല്ലോ. ജീവിതത്തിലും ഓട്ടവും ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വ്യായാമത്തിന് വേണ്ടി ഓടുന്നതുണ്ട്, അല്ലാതെ പേടിച്ചോടുന്നതുണ്ട്. ഓട്ടം പലവിധമാണ് അല്ലേ? ഏത് ഓട്ടമാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു ഓട്ടം വളരെ നല്ലത് തന്നെയാണ് ഓട്ടം, ആരോഗ്യപരമായിട്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: അതെ, ആരോഗ്യപരമായി എല്ലാവരും ഓടുക. അതെ, പേടിച്ചാരും ഓടാതിരിക്കുക.
0: അതെ,
1: ഇന്ന് ഓട്ടത്തിന്റെ സന്തോഷവും ആരോഗ്യവും അനുസരിച്ചാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഡേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവരെയും കൂടുതൽ സജീവമായ ജീവിത ശൈലിയിലേക്ക് പ്രചോദിപ്പിക്കുക എന്നാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. ഓടുന്നത് വെറും ഒരു വ്യായാമം അല്ല അല്ലേ? അത് നല്ലപോലെ മനസ്സിന് ഒരു സന്തോഷം നൽകും. ചിലവർക്കാണെങ്കിൽ സങ്കടമോ സന്തോഷമോ ഒക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഓടുക എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകതര ആരോഗ്യമുള്ള ആൾക്കാരെ വരെ എനിക്ക് അറിയാം. അത് മനസ്സിനൊരു ഉന്മേഷം തരുന്നുണ്ടാവും അല്ലേ? നമുക്കൊരു ഓട്ടത്തിന് പോയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഒന്ന് റണ്ണിങ്ങിന് പോകാം. ഈ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഓട്ടത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ശരിയാകാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓടുക. ഇപ്പോൾ അമ്മമാരൊക്കെ സ്കൂൾ ടൈം ആയതുകൊണ്ട് രാവിലെ ഇങ്ങനെ പെടച്ചടിച്ച് വീടിനുള്ളിൽ കിടന്ന് ഓടുകയായിരിക്കും. ആ ഓട്ടമല്ല, മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും വേണ്ടിയിട്ട് എല്ലാവരും സന്തോഷമായി പുറത്തേക്ക് ഒന്ന് ഇറങ്ങി രാവിലെ എണീറ്റ് ഒരു തണുത്ത പ്രഭാതത്തിൽ എന്ന പോലെ രാവിലെ എണീക്കുക, അങ്ങോട്ട് ഓടുക അല്ലേ?
0: ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റണ്ണിങ് ഡേ എന്ന് പറയുന്നത് മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ്, ജൂൺ മാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് റണ്ണിങ് ഡേ ആചരിക്കുന്നത്. ഈ ഓട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ തമാശയായിട്ട് കളയേണ്ട കാര്യമില്ല. ഇപ്പം കണ്ടില്ലേ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരത്തെ ഒരു ഓട്ടം ഉണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാണ് ഈ ഓടുന്നത്? നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത്. അപ്പോൾ ഈ ഓട്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് കിട്ടുന്ന ആരോഗ്യമാണ്, അതുപോലെ തന്നെ മാനസികവും മാനസികമായ ഒരു ആരോഗ്യം കൂടി നമ്മുടെ ഓട്ടത്തിൽ കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നമ്മുടെ ജീവിത ശൈലിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ഓട്ടത്തെ കാണണമെന്നാണ് പറയുന്നത്. 5 മുതൽ അതുപോലെ തന്നെ 10 മിനിറ്റ് വരെ ഓടുന്നത് നമ്മുടെ ഹൃദയാഘാതം, അതുപോലെ തന്നെ സ്ട്രോക്ക്, മറ്റു രോഗങ്ങൾ എന്നിവ തടയുകയും മരണസാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല സ്ഥിരമായി ജോഗിങ് ചെയ്യുന്നതിലൂടെ പേശികളും അതുപോലെ എല്ലുകളും ശക്തിപ്പെടുകയും ചെയ്യും. ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനും ആരോഗ്യപരമായ ഭാരം നിലനിർത്താനും ഓട്ടം നമ്മെ സഹായിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഓട്ടത്തിന് അത്രയേറെ നിസാരമായി കാണേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഇന്ന് എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും രാവിലെയൊക്കെ എഴുന്നേറ്റ് ഓടുന്നവരാണ്. പ്രായഭേദമന്യേ കുഞ്ഞെന്നല്ല, വളർന്ന് മുതിർന്നവരെന്നില്ലാതെ ഓട്ടം ശീലിക്കുന്നവരാണ്. അപ്പോൾ ഓട്ടം നമ്മുടെ ആരോഗ്യത്തിന് അത്രയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്.
1: അതെ, കുറച്ച് സമയം കണ്ടെത്തി ഒരു ചെറിയ നടത്തോ ഓട്ടോ ഒക്കെ ചെയ്ത് ആരോഗ്യം ഇങ്ങനെ നിലനിർത്തുക അല്ലേ? നിങ്ങൾ ആരോഗ്യപരമായി ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ ഓടിയ കഥകളും, അതെ പേടിച്ചാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഓടിയ കഥകളും കേൾക്കാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റിംഗിലാണ്. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി 8848555. ഓട്ടത്തിന്റെ കഥയൊക്കെ ഇങ്ങനെ ചടപടേ ചടപടേന്ന് ഇങ്ങനെ പോയി വരിക അല്ലേ?
0: അത് മാത്രമല്ല, നിങ്ങളിപ്പോ നമ്മളിപ്പോ ഓട്ടത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ? അപ്പൊ ഈ ഒരു പുലർച്ചയില് നിങ്ങൾ ഈ ഒരു തണുപ്പ്, ഭയങ്കര തണുപ്പല്ലേ, ഈ ഒരു തണുപ്പിലൊക്കെ ഓടുന്നതിന്റെ ഒരു ഓട്ടത്തിന്റെ ഒരു ഫീലിങ്സും ഒരു ഫ്രഷ്നെസ്സും ഒക്കെ നിങ്ങൾ നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റുന്നതായിട്ടുള്ള ഒരു ഓട്ടോ ഒക്കെ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലേ, അതുകൂടി ഞങ്ങൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഷെയർ ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848555. അപ്പോൾ ഇപ്പോൾ സമയം 11:15 ആയിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയം ആയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നല്ലൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ്

0: ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് ഞാൻ പാർവതിയാണ്. എന്റെ ഒപ്പം
2: ഞാൻ ബീന ഗുവേരയാണ്.
1: നമ്മുടെ ടെക് ഹരിപ്രസാദ് ആണ്.
2: അതെ അതെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പൊളിച്ചു പോയിക്കുകയാണ് അല്ലേ പാർവതി? അപ്പൊ പാർവതി, അപ്പൊ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ നമുക്കൊന്ന് പറയാം. ഒന്ന് പറഞ്ഞോളൂ.
1: 8848585.
2: അതെ. അപ്പൊ ഇനിയിപ്പോ മെസ്സേജ് അയക്കാനുള്ള ടൈം വളരെ പരിമിതമാണ്. അപ്പൊ നമുക്ക് ഒരുപാട് നമ്മളൊരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: അതെ, ആശ ചേച്ചി നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് പറയാം അല്ലേ? വെള്ളത്തിൽ ജനിക്കും, വെള്ളത്തിൽ വളരും, വെള്ളത്തിൽ വീണാൽ ചത്തുപോകും. അപ്പൊ ആൻസേഴ്സ് ഒക്കെ എല്ലാരും ഇങ്ങനെ അയക്കാം. നമ്പർ ഒരിക്കൽ കൂടി 8848585.
2: ഒരുപാട് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ്, നമ്മുടെ ഷീജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമുക്ക് ഒന്ന് വായിക്കാം അല്ലേ? അപ്പൊ ഗുഡ് മോർണിംഗ് ബീന, പാർവതി, ഗുഡ് മോർണിംഗ് ഷീജ ചേച്ചി. അപ്പൊ മുളങ്കടകത്ത് നിന്നാണ് ഷീജ ചേച്ചി അയക്കുന്നത്. ഇളയരാജ സാറിന് എന്റെ മെനി മെനി ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ട്. കാരണം ചേച്ചിക്ക് അത് പറഞ്ഞിട്ടും തീരുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ആ ഒരു ജന്മദിന ആശംസകൾ നൽകിയിട്ട്, നിങ്ങൾ സുഖമായിരിക്കുന്നു, ഉറപ്പായിട്ടും ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചേച്ചിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. റിജി സാർ അവതരിപ്പിച്ച ജ്ഞാനപർവം രാവണനും ഹനുമാനുമായുള്ള സംവാദം അതിമനോഹരമായിരുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ചേച്ചി. സാറിൻ്റെ അവതരണം സൂപ്പറാണ്. സാറിനോട് ഇത് പ്രത്യേകം പറയണേ, ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും സാറിൻ്റെ അവതരണം സൂപ്പറാണെന്ന് പറയേണ്ട കാര്യമില്ല. സൂപ്പറാണ് സാർ അല്ലേ?
1: രജി സാർ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ?
2: സാർ കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ചേച്ചി, നമ്മൾ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചേച്ചി പറയുന്നത് എൻ്റെ സൈക്കിൾ ഓർമ്മ വളരെ രസകരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു രസകരമായ ഓർമ്മകൾ നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് ചേച്ചി. എനിക്ക് സൈക്കിൾ ചവിട്ടാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം വീട്ടിനകത്തിരുന്ന സൈക്കിൾ വിൻഡോയിൽ ചേർത്ത് കെട്ടി ചവിട്ടി, കയർ പൊട്ടി, ഞാനും സൈക്കിളും വന്നു വീണു എന്നാണ് ചേച്ചി പറയുന്നത്. അതോടെ സൈക്കിൾ മോഹം ചേച്ചിക്ക് തീർന്നു എന്നും ചേച്ചി പറഞ്ഞിട്ടുണ്ട്. നല്ല രസകരമായ ഒരു അനുഭവമാണ് ചേച്ചി നമ്മളോടൊപ്പം പങ്കുവെച്ചത് അല്ലേ? അപ്പോൾ ചേച്ചിക്ക് എത്രമാത്രം എങ്കിലും വീണെങ്കിൽ പോലും ചേച്ചി സൈക്കിൾ ചവിട്ടാനുള്ള മോഹം മാറ്റി വെച്ചില്ല അല്ലേ? ചേച്ചി ചവിട്ടി സൈക്കിൾ,
1: ഇനിയും ചവിട്ടാം അല്ലേ?
2: അപ്പോൾ ഒരു വീഴ്ച കൊണ്ടൊന്നും നമ്മൾ
1: മടങ്ങി
2: പോകരുത് ചേച്ചി. ഇനിയും ഇനിയും വീഴണം നമ്മൾ ചവിട്ടി അല്ലേ? എന്നിട്ട് നമ്മൾ നന്നായിട്ട് ചവിട്ടണം.
1: അതെ, വീഴുക, ഇരുന്നേക്ക.
2: അപ്പോൾ നമ്മുടെ കലച്ചേച്ചി നമ്മളൊരു ആൻസർ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ആൻസർ തന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ഇതാണ്. ഉത്തരം നമുക്കിനിയിപ്പോൾ അങ്ങ് പറയാം അല്ലേ? ഉത്തരം ഇതാണ്, ഉപ്പ് എന്നാണ് ആൻസർ. അതിന് ആൻസർ തന്നിരിക്കുന്നത് നമ്മുടെ കലച്ചേച്ചി ആൻസർ തന്നിട്ടുണ്ട്. എന്നിട്ട് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് സുഖമായിട്ടിരിക്കുന്നു കലച്ചേച്ചി. എന്തുണ്ട് വിശേഷം? കലച്ചേച്ചിക്ക് സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു തന്നെ ഞങ്ങൾ കരുതുന്നു. നമ്മുടെ ബാബുരാൻ സാറ്, ആതിരയും ശ്രീലക്ഷ്മിയും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാറും ഉപ്പ് ആൻസർ കറക്റ്റായിട്ടാണ് തന്നിരിക്കുന്നത്. നമ്മുടെ റിജി സാറ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പാർവതി, പെർഫോമൻസ് കൊള്ളാം എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ബെസ്റ്റ് വിഷസ് ടു ഹർ.
1: താങ്ക് യു, താങ്ക് യു. ഇനി തുടർന്ന് കേട്ടുകൊണ്ടേ ഇരിക്കും അല്ലേ?
2: പിന്നെ മറ്റൊന്നും കൂടി സാർ എഴുതിയിട്ടുണ്ട്, ബീന പിന്നെ പറയുകയും വേണ്ട എന്നും കൂടി എഴുതിയിട്ടുണ്ട്. താങ്ക് യു സാർ,
1: എന്റെ കൂടെ പറഞ്ഞതായിരിക്കും.
2: അതെ, കണ്ട പാർവതി, കണ്ട പെട്ടെന്ന് ഗോളടിച്ചു ഇല്ലേ സാറേ? അല്ലേ, എന്നാലും പാർവതി നല്ലതാണ് എന്ന് പറഞ്ഞില്ലേ? അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു പേര് പറയാത്ത ഒരാളുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കുന്ന ഒരു ശ്രോതാവുണ്ട്. എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്, ആ പേരൊന്ന് പറഞ്ഞൂടെ അല്ലേ? ഒന്ന് പറയൂ, നല്ലൊരു പേരല്ലേ? അല്ലെങ്കിൽ ഞങ്ങളൊരു പേരങ്ങ് ഇടാം അല്ലേ?
1: ഓക്കെ.
2: അപ്പോൾ ഏതായാലും അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, പാർവതി പുതിയ ആളാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാർവതി പുതിയ ഒരാളാണ് അല്ലേ?
1: പുതിയ ആളാണ്, പക്ഷെ ഇത് നാലാമത്തെ ലൈവ് ആണ്.
2: അതെ. അപ്പോ പിന്നീട് നമുക്ക്
1: തുടർന്ന് സനോജ് ഇരിക്കട്ടെ അല്ലേ?
2: അതെ, സനോജ് അയച്ചിട്ടുണ്ടായിരുന്നു. കൊതുകും അയച്ചിട്ടുണ്ട്, ഐസും അയച്ചിട്ടുണ്ട്. രണ്ട് ആൻസറും തെറ്റിപ്പോയല്ലോ സനോജ് സാറല്ല കേട്ടോ. അപ്പൊ നമ്മുടെ പ്രീത ടീച്ചർ ഇരിക്കുന്ന ലൈവിലായിരിക്കും സനോജന് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസോട് കൂടി എനിക്ക് തോന്നുന്ന ആൻസർ ഒക്കെ അയക്കാൻ പറ്റുന്നത്. ഏതായാലും സനോജ് ടീച്ചറെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടീച്ചർ എവിടെ? ലൈവിൽ കാണാനേ ഇല്ല എന്നാണ് പറയുന്നത്. ടീച്ചർ അങ്ങനെയാണ്, ഇങ്ങനെ കാത്തു കാത്തിരുന്നാണ് ടീച്ചർ വരുന്നത്. അപ്പൊ ഉടനെ ടീച്ചർ വരുന്നതായിരിക്കും അല്ലേ? അപ്പോൾ സൈക്കിൾ വിശേഷമായിരുന്നു, നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞ കൈയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചറെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു സങ്കടകരമായ ഒരു മോജിയൊക്കെയാണ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും സനോജ് വിഷമിക്കാതെ ഉടനെ ടീച്ചർ എത്തുന്നതായിരിക്കും. അപ്പോൾ

0: അപ്പൊ കലച്ചേച്ചി അത് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അല്ലെ, എല്ലാ ഓട്ടങ്ങളും നല്ലതാണ് പക്ഷെ ഒളിച്ചോട്ടം അത്ര നല്ലതല്ല, അത് ഹെൽത്തിന് അത്ര ആരോഗ്യപരമായ ഒരു ഗുണകരമായിട്ടുള്ള ഒളിച്ചോട്ടം ഓട്ടം അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളത് പറയാഞ്ഞത് അല്ലേ.
1: നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ആശി ചേച്ചിയോട് ഒരു താങ്ക്സ് പറയണം അല്ലേ, സനോജിനെ ഒക്കെ പൊട്ടിച്ചില്ലേ നമ്മൾ.
0: അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ രമേശ് ഏട്ടൻ അയച്ചിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഫ്രം കൊട്ടിയൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പഴവും മാങ്ങിയൊക്കെ ഇങ്ങനെ പിക്ചർ ഇങ്ങനെ തന്നിട്ടുണ്ട്.
1: ഗുഡ് മോർണിംഗ്.
0: നമ്മുടെ രജനി കാവനാട് നിന്ന് ആൻസർ അയച്ചിട്ടുണ്ട്, ഐസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഐസ് അല്ല ഉപ്പായിരുന്നു ആൻസർ. നമ്മുടെ സുജത് ചേച്ചി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സിന്ധുമതി ചേച്ചി പാട്ട് കേട്ട് ഒരുപാട് താങ്ക്സ് പറഞ്ഞിരിക്കുന്നു. കവിത ചേച്ചി കടപ്പാക്കടയിൽ നിന്ന് ആൻസർ അയച്ചിട്ടുണ്ട്, ഉപ്പാണ് അയച്ചിരിക്കുന്നത്, കറക്റ്റ് ആൻസറാണ് ചേച്ചി. നമ്മുടെ പ്രീത ടീച്ചർ അയച്ചിട്ടുണ്ട് ഉപ്പ്, കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. നമ്മുടെ റീജ കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി തന്നെ, ഇന്ന് നമ്മളുടെ ഈ ഒരു ലൈവിൽ എല്ലാവരും നല്ല എന്താ പറയാ
1: ഒരു എനർജി
0: ആയിട്ട് തന്നെ നമ്മുടെ ലൈവിൽ പങ്കെടുത്തു. നമ്മുടെ ആശി ചേച്ചി ജർമ്മനിയിൽ നിന്ന് ചോദിച്ച കടങ്കഥയ്ക്ക് ഉത്തരങ്ങളൊക്കെ നൽകി അല്ലേ, നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയുണ്ടായി അല്ലേ. അപ്പൊ ഇനിയും തുടർന്നുള്ള ലൈവുകളിലും ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കണം അല്ലേ. അപ്പൊ അത് മാത്രമല്ല, ഇന്ന് 3 മണിക്ക് നിങ്ങൾക്ക് ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ട ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഒരു പരിപാടി നമ്മുടെ ശ്രീലക്ഷ്മി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ കൂടി ചോദിക്കാവുന്നതാണ്.
1: ഇഷ്ടഗാനങ്ങളിലൂടെ എല്ലാവരും കേൾക്കുക അല്ലേ. ഇഷ്ടഗാനങ്ങളിലൂടെ സമയം 3 മണിക്കാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ആ ഒരു പാട്ടൊക്കെ നമ്മളെ വിളിച്ച് അന്വേഷിക്കുക. ഇതിൽ മെസ്സേജ് അയക്കും, പാട്ടൊന്നും കിട്ടാത്ത ആൾക്കാരുണ്ടാകും. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ പുറകെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യമായിട്ട് നമ്മളിങ്ങനെ പോകാൻ സമയമായിട്ടുണ്ടല്ലേ.
0: അതെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പാട്ട് കേൾപ്പിക്കണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സാർ നമുക്ക് ഈ ലൈവിൽ കേൾപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ വൈകുന്നേരത്ത് ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഒരു സോങ് പ്രോഗ്രാം ഉണ്ട്, അതിലൂടെ നമ്മൾ ഉറപ്പായിട്ടും കേൾപ്പിക്കുന്നതായിരിക്കും. ഏതായാലും ഇന്ന് മെസ്സേജ് അയച്ചാൽ നമ്മളോടൊപ്പം ഈ ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉണ്ടായിരുന്നത്
1: പാർവതിയാണ്.
0: അതെ, അപ്പോൾ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

റേഡിയോ സാന്ത്വനം 90.4 FM സംഗീത യാത്രയ്ക്കൊപ്പം ഒരു തമിഴ് ഗാനവിരുന്ന് ഇന്നിസൈ. തമിഴ് ഭാഷയുടെ മനോഹരതയും സംഗീതത്തിന്റെ മാധുര്യവും ഒന്നായി ഒഴുകുന്ന സുന്ദര സംഗീത നിമിഷങ്ങൾ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു.

കേൾക്കാം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്കും. തമിഴ് സംഗീതത്തെ തമിഴ് അവതരണ മികവുമായി ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നു ഉമാ നന്ദിനി, ശിവപ്രകാശം MK. അതിരുകൾ കടക്കുന്ന ഭാഷ, ഹൃദയം തുറന്ന സംഗീതം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനെ കാ ഭി ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് 0 ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in. സൂര്യഘർ.
4: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
5: പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷൻ. മന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതി ഉള്ള പക്ഷം, അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരം ഉണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു.
5: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് June 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന 17th ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ

0: വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൗപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യത പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
0: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ

0: സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വിലവർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
2: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന
3: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

0: അവസാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
1: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. June 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്കെത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000 വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. June 6 പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി യുഎസ് ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ യുഎസ് നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിന് നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും യുഎസ് ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5th കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം. ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
3: साइक्लिंग को अपने जीवन का हिस्सा बनाएं. साइक्लिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता, सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വിലനിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർദ്ധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി.

0: കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.
1: യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഗുഡ് ആഫ്റ്റർനൂൺ ഏവർക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങളാണ് ഇഷ്ടഗാനങ്ങളിലൂടെ എന്ന ഈ മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഗാനങ്ങൾ തീർച്ചയായിട്ടും 8848558785 എന്ന നമ്പറിൽ റേഡിയോ സാന്ത്വനം 90.4 FM അറിയിക്കാവുന്നതാണ്. നമുക്കറിയാം ഈ ഒരു 3 മണി എന്ന് പറയുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞൊരു ചെറിയ ഉച്ചമയക്കത്തിലോട്ടൊക്കെ വരുന്നൊരു സമയമാണ് ഇപ്പോൾ. പക്ഷേ ഈ ഓഫീസിലും മറ്റ് ജോലി സ്ഥലങ്ങളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ് ആരംഭിക്കുന്നതും ഈ ഒരു 3 മണിക്കാണല്ലേ. അപ്പൊ ഈ ഒരു 3 മണി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു സമയമാണ്, പ്രത്യേകിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM സംബന്ധിച്ചിടത്തോളം. ബുധനാഴ്ച 3 മണി എന്ന് പറയുന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഗാനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മടിച്ചിരി

അയക്കേണ്ട, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. നമുക്കിപ്പോൾ വാട്സപ്പിൽ അയക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ഇല്ലേ, അതൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്ന് നാം ആദ്യം കേൾക്കാൻ പോകുന്നത് മുളങ്കാടകത്ത് നിന്നും ഷീജ ചേച്ചി ആവശ്യപ്പെട്ട ഒരു ഗാനമാണ്. ഈ ഒരു ഗാനത്തിനൊരു സ്പെഷ്യാലിറ്റി, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ. ചേച്ചിയുടെ മകൾ പ്ലസ് ടുവിന് നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ജരിക്കുട്ടി, ചേച്ചിയുടെ മകളുടെ പേര് മഞ്ജരി എന്നാണ്, മഞ്ജരിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ 1983 പുറത്തിറങ്ങിയ ഹലോ മദ്രാസ് ഗേൾ എന്ന ചിത്രത്തിലെ പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ഗംഗയ അമരൻ്റെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ചൊരു മനോഹര ഗാനമാണ്. ഇത് നമുക്ക് എപ്പോഴും ഒരുപാട് ആഘോഷങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ എപ്പോഴും ഈ വിജയങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ ഒരു ആശംസ നേർന്നു കൊണ്ടൊരു പാട്ട് പാടാറുണ്ടല്ലേ. ആശംസകൾ നൂറു നൂറാശംസകൾ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ട്, അത് ഏതൊരു വിശേഷ ദിവസവും എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും മറ്റൊരാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പാട്ടാണ്. ആ പാട്ടാണ് നമ്മുടെ ഷീജ ചേച്ചി മകളുടെ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിൽ മകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ബാബുരാജൻ ആശ്രാമമാണ്. പ്രതീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറുപ്പിൻ്റെ രചനയിൽ നമ്മുടെ പ്രിയപ്പെട്ട സലീൽ ചൗധരിയുടെ സംഗീതത്തിൽ ദാസേട്ടൻ ആലപിച്ച ഓർമ്മകളെ കൈവള ചാർത്തി എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാം ഇനി ആസ്വദിക്കാൻ പോകുന്നതും ആ ഒരു ഗാനമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അറിയിക്കേണ്ട നമ്പർ ഇതാണ്, 8484855785. എന്തായാലും നമ്മുടെ ബാബുരാജൻ സാർ ആവശ്യപ്പെട്ട ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം. കീപ് ലിസണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് 3:17 ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3:17 എന്ന് പറയുന്നത് നമ്മൾ ഈ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5785. അപ്പോൾ നമ്മളുടെ ഓരോ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൈവിക് ഒരു എന്താ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പാരിജാതം എന്നൊരു മൂവിയിൽ മനോഹരമായൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സെൽഫ് ലവ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടിയിട്ടും കുറേ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടി നമ്മൾ സമ്മാനിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പാരിജാതം എന്ന മൂവിയിൽ ധരൻ്റെ സംഗീതത്തിൽ ഹരിചരണും ശ്രുതിയും ചേർന്ന് ആലപിച്ച മനോഹരമായൊരു ഗാനമാണ് ദൈവിക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു മനോഹര ഗാനം തന്നെ കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ ശ്രീലക്ഷ്മിയാണ്. ഇപ്പോൾ സമയം 3:23 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848 5785. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8848 5785. അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ പാട്ടുകളും ഈ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് ഇങ്ങനെ സമ്മാനിക്കുന്നതാണ്. ഇപ്പോൾ സമയം 3:23 ആയിരിക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമ്മുടെ സുജിച്ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരണ്യകം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടാണ് കേട്ടോ, നല്ലൊരു പാട്ടാണ്. എപ്പോഴും ഈ നൊസ്റ്റ് തോന്നുന്ന തരത്തിലുള്ള കുറച്ച് പാട്ടുകളില്ലേ, അതിൽ ഉൾപ്പെടുത്താവുന്ന ഒരു പാട്ടാണ് ഈ ഒരു ഗാനം. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ ഒരു ഗാനത്തിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത്താണ്. അതേപോലെ വരികൾ എഴുതിയിരിക്കുന്നത് ONV സാറാണ്. KS ചിത്രചേച്ചിയാണ് അത് പാടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ സംഗീത സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം സംഗീതം നിർവഹിച്ചിരിക്കുന്നത് രഘുനാഥ് സേത്താണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ 1951 മുതൽ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി പുല്ലാങ്കുഴൽ വായിച്ചിരുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അതേപോലെ തന്നെ 1994 സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ചില സംവിധായകരെയൊക്കെ നമുക്ക് കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് ആരാണെന്നൊരു സംശയം വരില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു വിവരണം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായിട്ട് തന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഗാനം, സുജിചേച്ചി ആവശ്യപ്പെട്ടി മനോഹര ഗാനം കേട്ടെടുത്തിരിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമ്മളുടെ സമയം ഇപ്പോൾ 3:31.

ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട ഒ എൻ വി സാറാണ്. ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇങ്ങനെ ഒരു നൊസ്റ്റൊക്കെ തോന്നുന്ന ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടേ വരികയാണ് അല്ലേ. അപ്പൊ അതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് എം ബി ശ്രീനിവാസൻ സാറാണ്. ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ആ ഒരു ഗാനമാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജാനകി അമ്മയും ഈ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് ഈ നമ്മുടെ ദാസേട്ടൻ പാടിയ ആ ഒരു പാട്ടാണ്. നമ്മുടെ ലീലാമണി ചേച്ചി കരിക്കോടാണ് ആ ഒരു ഗാനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തന്നെ തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ 3:36 ആയിരിക്കുകയാണ്. ഏകദേശം 4 മണിക്കോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ചെറിയ ചായയൊക്കെ നമ്മളെ പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മളും ചായ പ്രതീക്ഷിച്ചൊക്കെ ഇരിക്കുന്ന ഒരു സമയത്തിലോട്ട് ഇങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ

വീട്ടമ്മമാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കാണും. ഇപ്പോൾ വീട്ടിൽ അവർ വരുമ്പോഴത്തേക്കും അവർക്ക് ചായയൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കും അല്ലേ പലയിടത്തും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റേഡിയോ ഇങ്ങനെ കേൾക്കുകയാണ്, നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 3:36 നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ഇന്നും നമ്മളോട് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഹലോ ഇഷ്ടഗാനങ്ങൾ, ഞാൻ മണികണ്ഠൻ പോളയത്തോടാണ്. നമസ്കാരം മണികണ്ഠൻ ചേട്ടാ, സുഖമായിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. ചേട്ടൻ ചോദിച്ച പാട്ട് 1994 പവിത്രം എന്ന സിനിമ റിലീസായി. അപ്പോൾ അതിൽ മോഹൻലാൽ, ശോഭന എന്നിവരാണ് അഭിനയിച്ചത്. ആ ചിത്രത്തിന് വേണ്ടിയിട്ട് ഓ എൻ വിയുടെ രചനയിൽ ശരത്തിൻ്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ താളമയഞ്ഞു ഗാനമം പൂർണ്ണം എന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പാട്ടിൻ്റെ ദാസേട്ടൻ പാടിയ ഒരു വെർഷനാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഈ മണികണ്ഠൻ ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ പാട്ടുകളും എപ്പോഴും ഒരു ഗ്രഹാതുരത നമുക്ക് സമ്മാനിക്കുന്ന ഗാനങ്ങളാണല്ലേ. ഓരോ പാട്ടുകളും ഓരോ ഓർമ്മകളാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു പാട്ട് തന്നെയാണ് പവിത്രം എന്നുള്ളൊരു സിനിമയും അതിലെ ഈ ഒരുപാട് ഗാനങ്ങളും. എന്തായാലും നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടുള്ള ആ ഒരു മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. കീപ് ലിസണിങ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായൊരു ഗാനം കേട്ടിട്ട് നമ്മളിങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു വൈബ് നമ്മോട്ട് ഒട്ടും മാറിയിട്ടില്ല അല്ലേ. നമ്മുടെ മാധുരി ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ ഇഷ്ടഗാനങ്ങൾ, നമസ്കാരം. ഞാൻ മാടനടയിൽ നിന്ന് മാധുരിയാണ്. അപ്പോൾ ഇന്ന് നമസ്കാരം ചേച്ചി, സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ലോക ബൈസൈക്കിൾ ദിനം ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് സ്വർഗപുത്രി എന്ന സിനിമയിലെ മണിനാഥം എന്ന ആ ഒരു ഗാനം പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യും. 1973 പുറത്തിറങ്ങിയ പി സുബ്രഹ്മണ്യൻ്റെ ഡയറക്ഷനിലൊക്കെ പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സ്വർഗപുത്രി എന്ന് പറയുന്നത്. അതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്, ആ ഒരു ഗാനത്തിൻ്റെയും ആ ഒരു ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജി ദേവരാജൻ മാസ്റ്ററാണ് കേട്ടോ. അതേപോലെ ഈ ഒരു പാട്ടിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിസാറാണ്. KJ യേശുദാസ്, പി മാധുരി കോമ്പോയിലുള്ള മനോഹരമായൊരു പാട്ടാണ് ഈ സ്വർഗപുത്രി എന്ന ചിത്രത്തിലെയും മണിനാഥം എന്ന് തുടങ്ങുന്ന മനോഹരമായൊരു ഗാനം. അപ്പോൾ ഇപ്പോൾ സമയം 3:44 ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. അപ്പോൾ നമ്മുടെ മാധുരി ചേച്ചി ആവശ്യപ്പെട്ട ആ മനോഹര ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, നമ്മുടെ സമയം അങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 3:49 ആയിരിക്കുകയാണ്. ഇനി വളരെയധികം കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഒരു മണിക്കൂറാണ് ഈ ഒരു പ്രോഗ്രാം, മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കവിത ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീലക്ഷ്മി, കവിത കടപ്പാക്കടയിൽ നിന്നാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി, സുഖമായിരിക്കുന്നു, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഞാൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലോട്ട് വരാൻ ഒരു സമയമാകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു മെസ്സേജ് അയച്ചാണ് ഒരു പാട്ട് ചോദിച്ച്. അപ്പോൾ ചേച്ചി ചോദിക്കുന്ന പാട്ട് ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ രാജീവ നയനെ നീ ഇറങ്ങൂ എന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ഭാവഗായകനായിട്ടുള്ള പി ജയചന്ദ്രൻ സാറാണ്. അപ്പോൾ ഈ ഒരു പാട്ട് എപ്പോൾ കേട്ടാലും നമുക്ക് ആ ഒരു സാറിൻ്റെ മുഖം ഇങ്ങനെ ഓർമ്മ വരും അല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട, വളരെയധികം പ്രിയപ്പെട്ട ഗായകൻ. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മുടെ MS വിശ്വനാഥൻ സാറാണ്. അതേപോലെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ, മനോഹരമായ പാട്ടുകളുടെ ഒരു മണിക്കൂറാണല്ലേ ഇപ്പോൾ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ സമയം 3:53 ആയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ സമയം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പാട്ടോടുകൂടി, ഇനി വരുന്നൊരു പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ എന്നുള്ള മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇനി അടുത്ത പാട്ടുകളുമായിട്ട് അടുത്ത ബുധനാഴ്ചയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മളുടെ അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ചന്ദ്രബാലൻ ആശ്രമമാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ട് ചോദിച്ചുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മണവാട്ടി എന്ന ചിത്രത്തിലെ ദേവതാരു പൂത്ത നാളൊരു ദേവകുമാരി എന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായൊരു പാട്ടാണ്. ഇതിൻ്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററാണ്. അതേപോലെ തന്നെ വയലാർ രാമചന്ദ്രൻ സാർ, വയലാറിൻ്റെ രചനയിൽ AM രാജയുടെ ആലാപനമാണ് ഈ ഒരു പാട്ടിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനം എന്ന ഈ ഒരു മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരുപാട് പാട്ടുകൾ നമ്മുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം. നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8

ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സന്തുനം 90.4 FM.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ആദ്യ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി സ്വന്തമായി വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യം ജൂൺ 16 മുതൽ ലഭ്യമാകും. ജൂൺ 30 വരെയാണ് സമയം. ജൂലൈ 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സമർപ്പിക്കാനുള്ള സംവിധാനം. 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാനാകും. SC.census.gov.in എന്ന പോർട്ടലിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമാണ് ഉപയോഗിക്കാവുന്നത്. ഇഷ്ടമുള്ള ഭാഷ തെരഞ്ഞെടുത്ത് OTP വഴി വേരിഫിക്കേഷൻ പൂർത്തിയാക്കാം. ഒരിക്കൽ തെരഞ്ഞെടുത്ത ഭാഷ പിന്നീട് മാറ്റാനാകില്ല. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്താം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച ശേഷം അന്തിമ സമർപ്പണം നൽകാം. വിവരങ്ങൾ അന്തിമ സമർപ്പണത്തിന് മുൻപ് രേഖപ്പെടുത്തി സൂക്ഷിക്കാനുമാകും. വിവരങ്ങൾ വിജയകരമായി രേഖപ്പെടുത്തുമ്പോൾ H ൽ തുടങ്ങുന്ന 11 അക്ക സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കാം. ജൂൺ 30 വിവരങ്ങൾ സമർപ്പിക്കാത്തവർക്ക് സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാൻ ആകില്ല. അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. കൂടുതൽ വിവരങ്ങൾ SC.census.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ദുരന്ത സാഹചര്യങ്ങളെ ശാസ്ത്രീയമായും ഏകോപിതമായും നേരിടുന്നതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പരിശീലനം നടത്തി. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങൾ, പകർച്ചവ്യാധി വ്യാപനം, രാസ അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ സർക്കാർ ഏജൻസികളെ ഏകോപിപ്പിച്ച് വേഗത്തിൽ ആസൂത്രിത പ്രതികരണം സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ഓൺലൈനായി നടന്ന പരിശീലനത്തിൽ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറും IRS നോഡൽ ഓഫീസറുമായ CGM തങ്കച്ചൻ ക്ലാസ് നയിച്ചു. ഒരേ സമയം ഒന്നിലധികം ദുരന്തമുഖങ്ങളിൽ ഫലപ്രദമായി ഇടപെടാനുള്ള ഏരിയ കമാൻഡ് സംവിധാനം, വിവിധ ഏജൻസികളുടെ സംയുക്ത ഏകോപനം ഉറപ്പാക്കുന്ന ഏകീകൃത കമാൻഡ് എന്നിവയടക്കം IRS സംവിധാനത്തിന്റെ വിവിധ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിച്ചു. കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലഭ്യമാക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി മാത്രം ടൂറിസ്റ്റ് ബോട്ടുകൾ സർവീസ് നടത്തണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് പറഞ്ഞു. പ്രതികൂല കാലാവസ്ഥയിലും ശക്തമായ കാറ്റിലും യാത്ര പാടില്ല. സുരക്ഷിതമായ തീരത്തേക്ക് മാറണം. സർവീസ് മേഖലയിലെ ജലയാനങ്ങൾക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സർവീസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ്, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ ഉറപ്പാക്കണം. ലൈഫ് ജാക്കറ്റുകളും കരുതണം. ജലയാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവർക്ക് ആധികാരിക ലൈസൻസ് നിർബന്ധം. ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ യാത്രക്കാരെ കയറ്റരുത്. അടിയന്തര ഘട്ടങ്ങളിലേക്ക് ജീവൻ രക്ഷാ അഗ്നിശമന ഉപകരണങ്ങൾ ബോട്ടുകൾക്കുള്ളിൽ സജ്ജമായിരിക്കണം. പൂർണ്ണ സുരക്ഷാ ഉത്തരവാദിത്വം ബോട്ടുടമയ്ക്കാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. കാലവർഷക്കെടുതി വിവരങ്ങൾ കൈമാറുന്നതിന് മൃഗസംരക്ഷണ വകുപ്പിന്റെ കൺട്രോൾ റൂം ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പ്രവർത്തിക്കും. അടിയന്തര സാഹചര്യത്തിൽ കർഷകർക്ക് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസുമായോ താലൂക്കിലെ അസിസ്റ്റന്റ് പ്രോജക്ട് ഓഫീസർമാരുമായോ അനിമൽ ഡിസീസ് കൺട്രോൾ പ്രോജക്ട് ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 0474-279-5076. നമ്പർ ഒരിക്കൽ കൂടി 0474-279-5076. തിരുവനന്തപുരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBA ബാച്ചിലെ പ്രവേശനത്തിന് ജൂൺ 5 രാവിലെ 10 മുതൽ 1 വരെ കൊട്ടാരക്കര അവണൂരിലെ കോഓപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജിൽ അഭിമുഖം നടത്തും. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സ് എന്നിവയിൽ സ്പെഷ്യലൈസേഷന് അവസരം. സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആശ്രിതർക്കും ഫിഷറി സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾക്കും സീറ്റ് സംവരണമുണ്ട്. SC ST OEC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. യോഗ്യത 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും KMAT, CMAT, CAT പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7994-74-53-16 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 8547-61-82-90 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്.

0: ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ പൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്വാഗതം തൂവാനം 57-ാം ദളത്തിലേക്ക്. മുൻതലത്തിൽ കൽദകി ക്ഷേത്രത്തിൽ വച്ച് പിടികൂടിയ ഫക്കിയെ വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. കൂടെ രുസ്തം എന്ന ഒരു യുവാവുമുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കലാപത്തിലേർപ്പെട്ടു എന്നതായിരുന്നു അവൻ്റെ കുറ്റവും. തൂവാനം തുടരുന്നു. മാ തുച്ഛേ സലാം 18-ാം ഭാഗം.

കോടതി അടച്ചുകളഞ്ഞ ജനലുകൾ പലതായിരുന്നു കോടതിക്ക്. എല്ലാം റാ പോലെ മൗനം പൂണ്ടു നിന്നു. കാറ്റും വെളിച്ചവും കടക്കാത്ത നിയമം ഇരുളിൽ വെളുത്ത പൂപ്പലായി മരക്കസേരകളിലും മേശയിലും വിചാരണക്കൂടുകളിലും പറ്റിപ്പിടിച്ച് കനച്ച് വാടവെച്ചു. ഇതിനിടയിലാണ് ഏതോ പൊട്ടിയ ചില്ലിലൂടെ ഒരു കുഞ്ഞു പ്രകാശം കോടതിയിലേക്ക് കടന്നുകൂടിയത്. തറയോടിൻ്റെ പരുപരുപ്പിൽ അതിനായുസ് കുറേ നഷ്ടപ്പെട്ടെങ്കിലും ഇഴഞ്ഞിഴഞ്ഞ് അത് നീങ്ങി പ്രതിക്കൂട്ടിൽ നിവർന്നു നിന്ന ഫട്കിയുടെ കാലുകളെ ചുംബിച്ചു. അത് കണ്ട് വിരളി പൂണ്ട പഴയ നാഴികമണി പരുപരുത്തു വച്ചയിൽ 10 വട്ടം മുട്ടി അതിനോട്

അങ്ങോട്ട് പോയില്ല. അച്ചടക്കരാഹിത്യത്തെപ്പറ്റി സംസാരിച്ച അഭിഭാഷകർ ശബ്ദത്തിൻ്റെ പല പല കുരിച്ചിലുകളായി കോടതിയിൽ കുമിഞ്ഞു. ആരെയോ തൂക്കിക്കൊല്ലാനുള്ള ദേഷ്യത്തിൽ ജഡ്ജി മരത്തിൻ്റെ കൊട്ടുവടി ആഞ്ഞടിച്ചതും കോടതി ശബ്ദം പറ്റിയ ഒരു പാഴ്ക്കിണറായി. വളരെ പ്രായം ചെന്ന ഒരഭിഭാഷകൻ മാത്രം ഇടം വലം തലവെട്ടിച്ച് ഒരു മരംകുത്തിയെ പോലെ ആ പാഴ്ക്കിണറിന് മുകളിലെത്തി പാളി നോക്കി നീണ്ടുനിന്ന നിശബ്ദതയുടെ ആനന്ദം പുളിച്ച് തികട്ടി വന്നത് പുറത്ത് കളയാതെ ഇറക്കി ജഡ്ജി പല്ലിൻ്റെ ഇട കുത്തിക്കൊണ്ടിരുന്നു. പല്ലിൻ്റെ ഇടയിൽ പറ്റിയിരുന്ന പദാർത്ഥം പുറത്തെടുത്ത് ജഡ്ജി ഫട്കി ഒന്ന് നോക്കി. അത് വിചാരണയുടെ അവസാന ദിവസമായിരുന്നു. തൻ്റെ നഖത്തിൽ പറ്റിയിരിക്കുന്നത് അന്ന് രാവിലത്തെയോ തലേന്നത്തെയോ അവശിഷ്ടമെന്ന കാര്യത്തിൽ ജഡ്ജിക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റിയില്ല. അതിൽ ഒരന്തിമ വിധിയിലേക്ക് കടക്കാതെ അയാൾ പ്രതിക്കൂട്ടിലേക്ക് നോക്കി. ഫക്കിയുടെ പിന്നിൽ തല കുമ്പിട്ട് ഒരു ഭ്രാന്തനെ പോലെ നിൽക്കുന്ന രുസ്തത്തിൻ്റെ ചേഷ്ടകൾ കണ്ട് ജഡ്ജി ഒരട്ടയോർത്തു. മരണം സുനിശ്ചിതമെന്നറിയുമ്പോൾ ഇഴയണോ ചുരുളണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ശങ്കിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരട്ട. ജഡ്ജി ഓർത്തു നെടുനീളത്തിൽ പടർന്ന

0: കിടക്കുന്ന പഴയ വീടിൻ്റെ തെക്കേ പുറത്ത് നൊച്ചിക്കാടുകൾക്കിടയിലെ വരണ്ട മൺകട്ടകൾക്കടുത്താണ് കൊച്ചുനാളിൽ വിളിച്ചിരിക്കാൻ പോവുക. ആരും കാണാതെ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ആ സുഖസ്മരണയിൽ ജഡ്ജി ആന വലിപ്പമുള്ള തടിക്കസേരിയിലൊന്ന് ചാഞ്ഞിരുന്നു. വിളിച്ചിരിക്കാൻ പോയൊരു ഉച്ച മയങ്ങിയ നേരത്താണ് ആ അട്ടയെ കണ്ടത്. അത് സാധുവും പരോപകാരിയുമായ ഒരട്ടയായിരുന്നു. ഭയം വരുമ്പോൾ ചുരുണ്ടും, അല്ലാത്തപ്പോൾ ആരെയും പിന്നിലാക്കാതെയും അത് ഇഴഞ്ഞു പോന്നു. കുഞ്ഞുനാളത്തെ ആ കുത്തിയിരുപ്പിൽ നിന്ന് മുന്നോട്ടായുമ്പോൾ അന്ന് വീണു പോകാതെ താഴെ വീണുണങ്ങിയ ഒരു നൊച്ചിക്കവരൻ കയ്യിലെടുത്തു. അതിൻ്റെ കൂർത്ത മുന അട്ടയുടെ ദേഹത്തേക്ക് അങ്ങോട്ട് കുത്തിയിറക്കി മുകളിലേക്ക് ഉയർത്തിയപ്പോൾ അതിൻ്റെ ഒരു പിടച്ചിൽ. അതോർത്ത് ജഡ്ജിക്ക് ആനന്ദം വീണ്ടും തികട്ടി. പെട്ടെന്ന് കോടതിയിലും അട്ടിവെച്ച പഴയ ബുക്കുകളിലും വക്കീലന്മാരുടെ കറുത്ത കുപ്പായങ്ങളിലും ഒരു അമേദ്യ ഗന്ധം പരക്കുന്നതറിഞ്ഞ് ജഡ്ജി ഇടത് കൈകൊണ്ട് മൂക്കുപൊത്തി. പിന്നെ ഫക്കീറിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു,
1: വാദം പൂർത്തിയായിരിക്കുകയാണ്, പ്രതിഭാഗത്തിന് വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ?
0: പോയ ദിവസങ്ങളിലൊന്നും ഒരൊറ്റ വക്കീലന്മാരും ഫക്കീറിന്റെ കേസ് വാദിക്കാനുണ്ടായിരുന്നില്ല. അവസാനത്തെ ആണിയും തറഞ്ഞു കയറിയ ക്രിസ്തുവിനെ പോലെ ഫട്കെ ചിരിച്ചു. ഒരു ശിലയേക്കുള്ള വഴിയിൽ ഇരുട്ട് നിറഞ്ഞു നിന്നു. ഒരു നിഴൽ പോലും അടുത്തുണ്ടായിരുന്നില്ല. നിശബ്ദതയുടെ വെള്ളത്തുണി മൂടി കോടതി മരിച്ചു കിടന്നു. പെട്ടെന്നാണ് പുറത്തൊരാരവം ഉയർന്നത്. കുപിതരായ കുറേ ചെറുപ്പക്കാരെ കോടതി ഗേറ്റിൽ വെച്ച് ഗാർഡുകൾ തടയുന്നു. പ്രതിഷേധം സഹിക്കട്ടപ്പോൾ അതിനിടയിൽ നിന്ന് ഒരാളെ മാത്രം അകത്തേക്ക് കയറ്റിവിട്ടു. ഒത്ത പൊക്കവും കുനിയാത്ത ശിരസ്സുമുള്ള ഒരഭിഭാഷകൻ. കാറ്റത്ത് വിടർന്ന കറുത്ത ചിറകുകളുമായി അയാൾ കോടതിയുടെ നടക്കല്ലുകൾ കയറി ജഡ്ജിയുടെ മുന്നിലെത്തി.
2: യുവർ ഓണർ, ഞാൻ തയ്യാറാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ.
0: സാർവജനിക്കാക്ക, തിരിച്ചു കിട്ടിയ നാവുകൾ കൊണ്ട് കോടതി അടക്കി പറഞ്ഞു. പൂന സാർവജനിക് സഭയുടെ അമരക്കാരൻ ഗണേഷ് വാസുദേവ ജോഷി എന്ന സാർവജനിക്കാക്ക മഹാദേവ് ഗോവിന്ദ റാണയുടെ വഴികളിൽ സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതി മരിക്കാൻ തയ്യാറായവൻ. ഒരു മരംകുത്തിയുടെ ഭാവശേഷ്ടകളുള്ള കോടതിയിലെ പ്രായം ചെന്ന അഭിഭാഷകൻ രാത്തോട് എഴുന്നേറ്റ് ജോഷിയുടെ ചുമലിലൊന്ന് തൊട്ടു. പിന്നെ പൂടിനുള്ളിലെ ഇരയെ കൊത്തിയെടുക്കാൻ പോകുന്നതിന് മുൻപ് ആ മരം കൊത്തി ഇടം വലം തലയൊന്ന് വെട്ടിച്ചു. വെള്ളെടുത്ത് കണ്ണടയിലൂടെ കണ്ണ് കൂർപ്പിച്ച് ജോഷിയുടെ കാതിയോട് ചുണ്ടുമുട്ടിച്ച് ചോദിച്ചു,
3: എന്തിനാ വെറുതെ നമ്മൾ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളിയാവുന്നേ?
0: നികൃഷ്ടമായ ആ മരം കൊത്തിയെ നോക്കി സാർവജനിക്കാക്ക ഉറക്കെയാണ് ചോദിച്ചത്,
2: ഈ മണ്ണിൽ ചവിട്ടിക്കൊണ്ടിത് പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ല?
0: മരം കുത്തിയൊന്ന് ചൂട് ആരെയും കേട്ടോ എന്ന് തല വെട്ടിച്ചു നോക്കി.
2: നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ പേരക്കുട്ടികൾക്കും അവരുടെ തലമുറകൾക്കും വേണ്ടിയാണ് ഇവർ കൊലക്കയർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത്.
0: റാത്തോട് പിന്നെ അവിടെ നിന്നില്ല, പിറകിലേക്ക് മാറി കസേരയിൽ അങ്ങിരുന്നു. പിന്നെ പഴക്കമുള്ള മേശയിലേക്ക് മുഖം താഴ്ത്തി തലങ്ങും വിലങ്ങും കൊത്തി.
2: ഫട്കയുടെ കേസ് ഞാൻ ഏറ്റെടുക്കുന്നു.
0: ആ സ്വരം വീണ്ടും ഉയർന്നു. പിരിച്ച കൊലക്കയർ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത് പോലെ തോന്നി ജഡ്ജിക്ക്. 1877 ഡൽഹി ദർബാറിൽ മുഴങ്ങിയ സ്വരം മഹാരാജാക്കന്മാരും നൈസാമം ഇരിക്കുന്ന സദസ്സിൽ വെച്ചാണ് സാക്ഷാൽ വൈസ്രോയിയോട് ഗണേഷ് വാസുദേവ ജോഷി ഇങ്ങനെ ചോദിച്ചത്,
2: എന്തുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നില്ല ബ്രിട്ടീഷ് പ്രജകൾ ആസ്വദിക്കുന്ന ആ രാഷ്ട്രീയ സാമൂഹ്യ പദവി?
0: വെള്ളഖാദി

0: ആഴ്ച ആ ചെറുപ്പക്കാരന്റെ ചോദ്യത്തിൽ ദർബാർ ഞടുങ്ങി.
1: സർഹദ് പേ ചലേ സർഹദ് പേ ഹമേ ആവാസ് ലഗാനി ഹൈ.

0: വാസുദേവ ജോഷിയുടെ മുന്നിൽ കീഴടങ്ങിയ ജഡ്ജി ഒരു പോത്തിനെ പോലെ കഴുത്തൊന്ന് വിറപ്പിച്ചു, മുക്രയിട്ട് പിന്നെ തല താഴ്ത്തി. കേസ് വാദിക്കാൻ ദേഷ്യത്തോട് അനുവാദം കൊടുത്തു. അങ്ങനെ ഫക്കീറുടെ വിചാരണ വീണ്ടും ആരംഭിച്ചു. വാദം കൊടുമ്പിരികൊണ്ട ദിനങ്ങൾ നിരത്തിലെ ആരവം കൂടിക്കൊണ്ടേയിരുന്നു. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഫട്കയെ കാണാൻ ഗ്രാമീണരെത്തിക്കൊണ്ടേയിരുന്നു. വലിയ ഒരു ക്ഷാമത്തിൻ്റെ കയത്തിൽ നിന്നും ഫട്കെ രക്ഷപ്പെടുത്തിയ നിരവധി കർഷകർ സെമീന്ദാറിൽ പണയം വെച്ച ജീവിതത്തെ ഫട്കയിലൂടെ തിരിച്ചു കിട്ടിയ എത്രയെത്ര കർഷകർ. കൂട്ടം പെരുകുകയായിരുന്നു. ഫട്കയെ കൊലമരത്തിലയക്കാൻ കാത്തിരുന്നവർക്ക് അത് കണ്ട് വിരളി പിടിച്ചു. അവർ രാത്രിയുടെ മട്ടുപ്പാവിൽ പലവട്ടം കൂടി.
1: ഇക്കണ്ട കർഷകരെല്ലാം കൂടി പൂനെയിൽ വീണ്ടും ഒരു കലാപം

0: കൈകൾ കൂട്ടിത്തിരുമ്മി ത്വര വേവലാതിപ്പെട്ടു. വെള്ളക്കാരുടെ രമ്യഹർമ്മികൾ പലതുണ്ടായിരുന്നു ആ നഗരത്തിൽ. അതിൽ പറ്റിപ്പടർന്നേക്കാവുന്ന തീയിൽ ത്വരയുടെ ഉള്ളുവെന്തു. തീ പടരുന്ന കുതിരവണ്ടികൾ, തീ പടരുന്ന നിലവിളികൾ. തിരക്കിട്ട് രാത്രിയുടെ പടിയിറങ്ങി സായിപ്പ് ഇരുളിൽ ലയിച്ചു. വീണ്ടും വിചാരം നഷ്ടപ്പെട്ട ജഡ്ജി രക്ഷപ്പെടാനുള്ള കോണിപ്പടി മറന്നുപോയതുകൊണ്ട് ഇരുട്ടിൻ്റെ ആ മട്ടുപ്പാവിൽ ഒറ്റയ്ക്കായി. തൂവാനം തുടരുന്നു അടുത്ത നിലത്തിൽ.
1: കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് June 3. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും മറ്റു കോൺഫറൻസിയും തമ്മിലുള്ള മറാത്ത യുദ്ധങ്ങൾ അവസാനിച്ചതും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ആക്രമണം സുവർണക്ഷേത്രത്തിൽ ആരംഭിച്ചതും മൗണ്ട് ബാറ്റൻ പ്രഭു 1947 സ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കിയതുമൊക്കെ ഒരു June 3. June 3 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 3. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും മറ്റു കോൺഫറൻസിയും തമ്മിലുള്ള മറാത്ത യുദ്ധങ്ങൾ അവസാനിച്ചത് 1818 June 3. June 3 ലിയാൻഡർ ക്ലാസിന്റെ ആദ്യ ബ്രിട്ടീഷ് രൂപകൽപ്പനയായ ഇന്ത്യ നിർമ്മിത ആധുനിക യുദ്ധക്കപ്പലായ INS നീലഗിരി കമ്മീഷൻ ചെയ്തത്.

0: ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന സൈനിക ആക്രമണം ഇന്ത്യൻ സർക്കാർ സുവർണ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഹർമന്ദിർ സാഹിബിൽ ആരംഭിച്ചത് 1984 ജൂൺ 3-നായിരുന്നു. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ അതിന്റെ ജീവനക്കാർക്കായി 5 പ്രവൃത്തി ദിനങ്ങളിൽ അടങ്ങുന്ന ആഴ്ച നടപ്പാക്കിയത് 1985 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ഭൂതല വിമാന മിസൈലിന്റെ നാവിക പതിപ്പായ തൃശൂൽ കൊച്ചിയിൽ പരീക്ഷിച്ചത് 1998 ജൂൺ 3-നായിരുന്നു. മൗണ്ട് ബാറ്റൻ പ്രഭു 1947 സ്വാതന്ത്ര്യ നിയമം നടപ്പിലാക്കിയത് ജൂൺ ഇന്നേ ദിവസമായിരുന്നു. ജൂൺ 3-നായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക യുദ്ധക്കപ്പൽ ഇന്ത്യൻ നാവികസേന കമ്മീഷൻ ചെയ്തത്. രവീന്ദ്രനാഥ് ടാഗോറിന് ബ്രിട്ടീഷ് സർക്കാർ നൈറ്റ്ഹുഡ് പദവി നൽകിയത് 1915 ജൂൺ 3-നായിരുന്നു. ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ ഇൻഡോറിൽ ഹിന്ദി സാഹിത്യ സമ്മേളനം നടക്കുകയും ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിക്കുകയും ചെയ്തത് 1918 ജൂൺ 3-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഗീഷാദ്യാസു മനസഃ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാസ്യുഃ തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം.

नमः। हरि ओम्। निरंतर ईश्वर अनुचिंतनम् ഇത് ജന്മലക്ഷ്യമാക്കി നിശ്ചയിച്ചോളാം. ഈശ്വരാനുചിന്തനം ചെയ്തില്ലെങ്കിൽ പകരം രാഗദ്വേഷയുക്തമായ ചിന്തകളാണ് നമ്മെ സ്വാധീനിക്കുക, ഭരിക്കുക. അത് ദുഃഖം പ്രദാനം ചെയ്യും, ഭയം പ്രദാനം ചെയ്യും, അശാന്തി പ്രദാനം ചെയ്യും. ഇങ്ങനെ വിഷയാധിഷ്ഠിതമായ ആസക്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും ഒന്നും മനുഷ്യൻ നശിച്ചു പോകേണ്ട കാര്യമില്ല. പക്ഷേ ബുദ്ധിവൈഭവമുണ്ടായിട്ടും മനസ്സാമർഥ്യമുണ്ടായിട്ടും വാസനകൾക്ക് വിധേയരായി വളരെ വിപരീതാത്മക ജീവിതം നയിച്ച് സങ്കടങ്ങളെയും ഭയങ്ങളെയും ആശങ്കകളെയും പരിഭ്രമങ്ങളെയും അശാന്തിയെയും ഒക്കെ ആവാഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഏതു നേരവും വിഷയാധിഷ്ഠിത ചിന്ത പുലർത്തുന്നത് കൊണ്ടോ രാഗദ്വേഷയുക്തരായിട്ട് കാര്യങ്ങളെ അപഗ്രഥിക്കുന്നത് കൊണ്ടോ വാസ്തവത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുന്നുണ്ടോ? ഭയം വർദ്ധിക്കുന്നതേയുള്ളൂ, സങ്കടം പെരുകുന്നതേയുള്ളൂ, അശാന്തി കൂടുന്നതേയുള്ളൂ. ഇവിടെ എന്റെ ചിന്താശേഷിയാണ് തീരുമാനമെടുക്കുന്നത്, എന്റെ വികാരങ്ങളാണ് അനുഭവങ്ങളെ തീരുമാനിക്കുന്നത് എന്ന ലളിത പാഠം മനസ്സിലാക്കി അത്

സന്തോഷപ്രദങ്ങളാക്കാൻ, നിർഭയ പ്രദങ്ങളാക്കാൻ ഉത്സാഹിച്ചൂടെ എന്നാണ് ചോദ്യം. അങ്ങനെയുള്ള സദാ ഈശ്വര ചിന്തനത്തിന് മുതിരുമ്പോൾ ഈശ്വരനെ കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിക്കാം എന്നുള്ളത് ഭഗവാൻ പല പ്രകാരത്തിൽ പറഞ്ഞു തരുന്നു. 8-ാം അധ്യായത്തിൽ തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ എന്ന് ഉപദേശിച്ച ശേഷം ഭഗവാനെ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്ന് പറഞ്ഞു തരുന്നത് കവി എന്ന് ചിന്തിക്കാം. കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശി സർവജ്ഞ, എല്ലാറ്റിനെയും അറിയുന്നവൻ എന്നാണ് അർത്ഥം. പ്രപഞ്ചം ഭഗവാന്റെ കാവ്യമാണ്, ആ കാവ്യരചയിതാവായ കവിയാണ് ഭഗവാൻ. ഭഗവാൻ എല്ലാം അറിയുന്നു. പുരാണം, പുരാണം എന്ന് പറഞ്ഞാൽ ചിരന്തന തത്വം എന്നർത്ഥം. പ്രപഞ്ച പ്രതിഭാസങ്ങൾ മുഴുവൻ ഉണ്ടായി നിലനിന്ന് നശിക്കുമ്പോഴും സാരവത്തായി ശാശ്വതമായി പരിലസിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്നതുകൊണ്ട് പുരാണൻ. അനുശാസിതാരം സർവസ്യ ജഗതഃ പ്രശാസിതാരം, ഈ ജഗത്തിനെ മുഴുവൻ ഭരിക്കുന്നു. കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം പദാർത്ഥ നിയമങ്ങളെ ലംഘിക്കാതെ, അതാത് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിന് പിറകിലൊരു സർവേശ്വരനുണ്ട്, ജഗദീശ്വരനുണ്ട് എന്ന് ഊഹിക്കുന്നു. ആ പ്രഭുവിനെ അതുകൊണ്ട് അനുശാസിതാവ് എന്ന് വിളിക്കാം, ധ്യാനിക്കാം. അണോരണീയാൻ സൂക്ഷ്മാത് സൂക്ഷ്മതരം, അത് ഏറ്റവും സൂക്ഷ്മമായ തത്വമാണ്. സർവസ്യ കർമ്മഫലജാതസ്യ ധാതാരം, വിവിധ കർമ്മഫലങ്ങളെ വിചിത്രമായ രീതിയിൽ അതാത് ജീവിവർഗത്തിന് എത്തിച്ചു കൊടുക്കുന്ന പ്രഭുവാണ് ഭഗവാൻ. കർമ്മഫല ദാത്ത വിചിത്രതയാ പ്രാണിഭ്യഹ വിഭക്താരം വിഭജ്യധാതാരം. ഈശാവാസി ഉപനിഷത്തില് വളരെ ശ്രദ്ധേയമായ ഒരു മന്ത്രമുണ്ട്, അവിടെയും ഈ പരമമായ തത്വത്തെ പ്രകീർത്തിക്കുന്ന മന്ത്രമാണ്. കവി ശബ്ദമൊക്കെ അവിടെയും പ്രയോഗിച്ചിട്ടുണ്ട്. ഏതായാലും ആ മന്ത്രം അവസാനിക്കുന്നത് യാഥാതത്യഥോ അർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യഃ സമാഭ്യഃ എന്ന് പറഞ്ഞിട്ടാണ്. യാഥാതത്യഥോ അർത്ഥാൻ വ്യദധാത് ശാശ്വതീഭ്യഃ സമാഭ്യഃ, ശാശ്വതങ്ങളായ സംവത്സരങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് വിഭജിച്ച് നൽകുന്നവനാകുന്നു ഈ പരമേശ്വരൻ പ്രഭു. സംവത്സരങ്ങൾക്ക് തന്നെ, അതുകൊണ്ട് എല്ലാം തന്നെ വെൽ ഡിസൈൻഡ് ആണ്, വെൽ ഡിസൈഡഡ് ആണ്. കാലം ചുരുളഴിയുന്ന പ്രകാരം കാര്യങ്ങളെ നാം തിരിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു, ഇതാണ് വസ്തുത. എല്ലാം തന്നെ നേരത്തെ സംഭവിച്ചിരിക്കുന്നു, കാലം അതിനെ ആവിഷ്കരിച്ചിട്ടില്ല, അതിനാണ് നാം കാത്തു നിൽക്കുന്നത്. ആവിഷ്കരിക്കുന്നതോടെ അത് തിരിച്ചറിയുന്നു എന്നർത്ഥം. സർവസ്യ ധാതാരം അചിന്ത്യരൂപം നാസ്യ രൂപം നിയതം വിദ്യമാനം അപി കേനചിത് ചിന്തയിതും ശക്യതേ, അതിന്റെ രൂപത്തെ ഒരാൾക്കും ചിന്തിക്കാൻ സാധിക്കില്ല. കാരണം ചിന്തയ്ക്ക് ചിന്തന സാമർഥ്യം, മനസ്സിന് മനന സാമർഥ്യം, ബുദ്ധിക്ക് വിശകലന സാമർഥ്യം നൽകുന്ന തത്വമാണ്. അതിനെ ചിന്തിച്ചറിയുക എന്നുള്ളത് അസാധ്യമാണ്, ഉപാധിയുടെ പരിമിതിയുണ്ട്, അതുകൊണ്ട് അത് അചിന്ത്യമാണ്. ആദിത്യവർണം ആദിത്യനെ പോലെ, സൂര്യനെ പോലെ നിത്യ ചൈതന്യ പ്രകാശ, എപ്പോഴും ചൈതന്യ രൂപത്തിൽ പരിലസിക്കുന്ന തത്വമാകും.

തമസഹ അജ്ഞാന ലക്ഷണാത് മോഹാന്ധകാരാത് പരം. തമസിനും പരമാണത്, അജ്ഞാന മോഹത്തിൽ നിന്നും അപ്പുറത്ത് പരിലസിക്കുന്നു. ഇങ്ങനെയുള്ള തത്വത്തെ ചിന്തിക്കൂ. അങ്ങനെ അനുസ്മരണ വിഷയത്തിൽ നമുക്ക് ആദേശം നൽകിയിരിക്കുന്നു. എപ്പോഴാണ് ചിന്തിക്കേണ്ടത്? പ്രയാണകാലേ മനസാചലേന. പ്രയാണകാലത്തിൽ, പ്രയാണകാലം എന്ന് പറയുന്നത് ശരീരത്യാഗത്തിന് മുമ്പ്, ശരീരത്യാഗ സമയത്ത് ഇത് ചിന്തിച്ചോളണം. മനസ്സ് അചലമായിരിക്കട്ടെ, മനസ്സ് വേറൊന്നിലും വ്യാപരിക്കുന്നില്ല, ഫുള്ളി ഫോക്കസ്ഡ്. ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അർജുനോട് ചോദിച്ചതുപോലെ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചു. കഥ കേട്ടില്ലേ? അർജുനൻ പറഞ്ഞത്, ദ്രോണാചാര്യർ ഇങ്ങനെ ചോദിച്ചു, വൃക്ഷം കാണുന്നുണ്ടോ? വൃക്ഷം കാണുന്നില്ല. മറ്റുള്ളവരാണെങ്കിലോ, തൊട്ടടു നിൽക്കുന്ന ദ്രോണരെയും ബാക്കിയെല്ലാം കണ്ടവരാ, അവരോടൊക്കെ മാറിപ്പോവാൻ പറഞ്ഞു. ഒടുക്കം എന്നെ കാണുന്നുണ്ടോ? ദ്രോണാചാര്യരെ കാണുന്നില്ല. അതിന് ചുറ്റുമുള്ള പല കാര്യങ്ങളും ചോദിച്ചു, ഒന്നും കാണുന്നില്ല. വൃക്ഷം കാണുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് വൃക്ഷവും കാണുന്നില്ല. ഇത് വല്ലാത്തൊരു കേസ് കേട്ടാണല്ലോ. ആ ശിഖരം കാണുന്നുണ്ടോ? ശിഖരം കാണുന്നില്ല. പക്ഷിയെ കാണുന്നില്ലേ? അവിടേക്കാണല്ലോ എയ്യേണ്ടത്, പക്ഷിയും കാണുന്നില്ല. പിന്നെ ഇപ്പൊ എന്താ താൻ കാണുന്നത്? കണ്ണു മാത്രം. അങ്ങനെ ഫോക്കസ്ഡ് ആയി എന്ന് പറയും. കവിം പുരാണമനുശാസിതാരം. അപ്പൊ ഈ പദങ്ങളൊക്കെ മനനം ചെയ്ത് വൈവിധ്യമാർന്ന പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് മുഴുവൻ ആധാരവും കാരണവും ദേശകാല വസ്തു അതീതമായും പരിലസിക്കുന്ന തത്വമാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കണം. കവിം പുരാണമനുശാസിതാരം. അങ്ങനെയുള്ള ആ തത്വത്തെ തന്നെ ചിന്തിച്ചിട്ട് പ്രയാണകാലേ മനസ അചലേന. മനസ്സപ്പോ സ്വസ്ഥാണ്, വേറെ എവിടേക്കുള്ള ഡീവിയേഷൻസ് ഒന്നുമില്ല. ഇന്നലകളെ കുറിച്ചുള്ള ചിന്തയില്ല, നാളെയെ കുറിച്ചുള്ള ചിന്തകളില്ല, വർത്തമാന കാലത്തെ കുറിച്ചുള്ള ചിന്തയില്ല. പിന്നെ സർവാന്തരതമായി പരിലസിക്കുന്ന ചൈതന്യത്തിൽ മാത്രമാണ് ചിന്ത. മനസാചലേന ചലനവർജിതേന, ചലനവർജിതമായ മനസ്സിൽ ഭക്തിയായുക്ത ഭജനം, ഭക്തി തയായുക്ത ഭക്തിയായുക്ത മനസ്സ്. അപ്പൊ മറ്റൊന്നും ചിന്തിക്കാതെ ഭഗവാനെ തന്നെ ചിന്തിക്കുന്നതാണ് ഭക്തി. അതിലൊരു വൈകാരിക സ്പർശവും കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് പറയാ. പ്രേമ ഭാവം. അപ്പൊ ബൗദ്ധികമായി ബോധ്യപ്പെട്ടതിനോട് പ്രേമ സ്പർശം ഉണ്ടാവുമ്പോഴാണ് ഭക്തിയാവുക. ഭക്തിയായുക്ത യോഗബലേന ച. ഇതിനെന്ത് വേണം? യോഗബലം വേണം. യോഗബലം എന്ന് പറഞ്ഞാൽ യമം നിയമം പ്രാണായാമം ഇത്യാദികളൊക്കെ ആചരിച്ചിരിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, പ്രാണനിയന്ത്രണം. പ്രാണനിയന്ത്രണം എങ്ങനെയാണ് സാധിക്കുക? പ്രാണായാമത്തെ കൊണ്ട്. പ്രാണായാമ വിഷയത്തിൽ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്, പുറത്തേക്ക് വിടുന്നത്, പുറത്ത് നിർത്തുന്നത്, അകത്തു നിർത്തുന്നത്, ഈ പ്രകാരങ്ങളെയൊക്കെ ഉപദേശിക്കും. അന്തകുംഭകം, ബാഹ്യകുംഭകം, കുംഭകം, രേചകം എന്നീ പ്രകാരങ്ങളെയൊക്കെ നിർദ്ദേശിക്കും. ഇതൊക്കെ ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് മനസ്സിലാക്കി അത് പ്രകാരം അനുസരിക്കാം. ഇതൊന്നുമില്ലെങ്കിലും പ്രാണശുദ്ധിക്ക് വേണ്ടി ലളിത പ്രാണായാമം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്താ ലളിത പ്രാണായാമം? ദീർഘ പ്രാണായാമമാകുന്നു. ദീർഘമായി ഡെലിബറേറ്റായി ശ്വാസത്തെ ഉൾക്കൊള്ളുക, പുറത്തുവിടുക. കഴിയുന്നത്ര ദീർഘമായി ശ്വാസത്തെ ഉൾക്കൊള്ളുക, വളരെ സാവധാനം പുറത്തുവിടുക. ഇത് പ്രാണായാമമാകുന്നു ഇന്നത്തെ ഭാഷ.

0: ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാനക്കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് V ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു.

എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടരും.

0: ಮತ್ತು ನಿಷ್ಠೆಯನ್ನ ಹೊಂದಿರುತ್ತೇನೆಂದು ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನ ಮತ್ತು ಅಖಂಡತೆಯನ್ನ ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನ ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನ ಮಾಡುತ್ತೇನೆ.
1: ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയും 12 മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ബൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൌഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും മൂന്നാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. കിഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA ഋതഭദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ 2-ാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
1: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷി വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട്

0: ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തി.
2: സാന്ത്വനം 90.4 FM. Stay tuned.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിചാനിയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: ATF prize for the airline carriers who want to participate in this, unko ek stable ATF prize abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ

0: പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3 സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2 റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗെട്ടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480 പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്ത്തല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായി

0: കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽജുഹാൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന രജനികലയാണ്. നമസ്കാരം.
4: നമസ്കാരം.
3: പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക്സ്.
3: ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുമ്പോൾ നമുക്കതിലെ ഒരു കൗതുകമുണ്ട്, എന്താണ് ഈ ജോലി എന്ന് അറിയാൻ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ ജോലിയുടെ രീതി?
4: ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ വനത്തിലായിരിക്കും, വന്യജീവികളെയും മരങ്ങളെയും സംരക്ഷിക്കലാണ് ഞങ്ങളെ ജോലി. പിന്നെ എക്കോ ടൂറിസം എന്നുള്ള ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, അത് നോക്കണം. ലേഡീസിന് പ്രത്യേകം ജെന്റ്സിന് പ്രത്യേകമായിട്ട് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് രാവിലെ 8 മണിക്ക് ഞങ്ങൾ മൂവ്മെന്റ് ഉണ്ട്. ഫീൽഡ് എഴുതി വെച്ചിട്ട് യാതൊരു സ്ഥലമാണോ, ഞങ്ങൾ എസ് എഫ് ഒ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോകും. ഉദാഹരണത്തിന് കല്ല.
5: You're listening to Radio Swandanam 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനമന്ദാരം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രദീപ് ആശ്രാമം. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നമസ്കാരം, ഞാൻ പ്രദീപ് ആശ്രാമം. ഗാനമന്ദാരം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. മലയാളിയുടെ ഓണം അടിച്ചു പൊളിക്കാൻ അല്ലെങ്കിൽ ഓണം കൊഴുപ്പിക്കാൻ ഒരു പാട്ടിന് കഴിയുമോ? എന്നാൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. ഈ ഓണം പിറന്നതിന് ശേഷം എത്രയോ ഓണങ്ങൾ വന്നുപോയി, ഇനി എത്ര ഓണങ്ങൾ വന്നു പോകും. ONV ദേവരാജൻ ജയചന്ദ്രൻ ത്രയം വച്ചു നീട്ടിയ പാട്ടിൻ്റെ ഈ ശ്രുതി താഴ്ന്നിട്ടില്ല വർഷങ്ങൾ 30 കഴിഞ്ഞെങ്കിലും. ഭാവഗായകൻ ജയചന്ദ്രൻ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഗാനം തനിക്ക് പാടാൻ കഴിഞ്ഞതിൻ്റെ ഓർമ്മ പങ്കുവെക്കുന്നു. ഒരു ദിവസം ദേവസംഗീതജ്ഞൻ ദേവരാജൻ മാസ്റ്റർ എന്നെ വിളിക്കുന്നു, എത്രയും പെട്ടെന്ന് കൈമനത്തെ ആകാശവാണിയിൽ റെക്കോർഡിങ്ങിനെത്തണം. ഒരു ഓണക്കാലമാണ്, ആകാശവാണിയിൽ ചെന്ന് എനിക്ക് വായിച്ചു പഠിക്കാൻ കയ്യിൽ കിട്ടിയ വരികൾ കണ്ട് അമ്പരന്നു. വരികൾ ഇങ്ങനെ: ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോ മേൽ ഉറക്കമായി ഉണർത്തരുതേ. ഞാൻ ചോദിച്ചു, ഇതെന്താ മാഷെ ഉറക്കുപാട്ട്? അത് കുട്ടിയെയോ ഭാര്യയെയോ അതോ കാമുകിയെയോ? ആരെയാ ഉറക്കേണ്ടത്? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. ചിരിയായിരുന്നു എണ്ണമറ്റ ദേവരാഗങ്ങളെ സൃഷ്ടിച്ച ശില്പിയുടെ മറുപടി. മാസ്റ്റർ പറഞ്ഞു, ഏത് ഭാവം നീ എടുത്താലും കുഴപ്പമില്ല, ദാ ഇങ്ങനെ വേണം. മാസ്റ്റർ ഈണം മൂളി. അത് കേട്ട് പല്ലവി പാടിയ എന്നെ ദേവരാജൻ മാസ്റ്റർ കളിയാക്കി. ഇങ്ങനെ പാടിയാൽ ഉറങ്ങാൻ കിടക്കുന്നവർ എണീറ്റ് ഓടുമല്ലോ. എന്നിട്ട് രാഗങ്ങളെ കൈവെള്ളയിൽ അമ്മാനമാടുന്ന മാസ്റ്റർ ആലാപനം തുടങ്ങി. ചരണം വരെ എത്തിച്ചാണ് മാസ്റ്റർ നിർത്തിയത്. ഒരു കുട്ടിയെപ്പോലെ തികഞ്ഞ ശ്രദ്ധയിൽ അത്ഭുതത്തോടെ അന്നീണങ്ങളുടെ തമ്പുരാനെ ഭാവഗായകൻ നോക്കിയിരുന്നത്രേ. ONV തൂലികയിൽ പിറന്ന അതിമനോഹരമായ ഒരു ലളിതഗാനം. ചലച്ചിത്രഗാനമല്ലാതിരുന്നിട്ടും മാസ്റ്റർ ഈ ഗാനത്തിന് ഈണമേകിയപ്പോൾ ഒരു തലമുറ എത്ര ആവേശത്തിലായിരുന്നു അത് നെഞ്ചിലേറ്റിയത്. കലാലയങ്ങളിൽ, ലളിതഗാന മത്സരവേദികളിൽ എത്രയോ വർഷം സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ ഗാനം, ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്ന ഗാനം.

0: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: പാട്ടുകൾ പിറന്ന വഴികളെക്കുറിച്ച് വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പാട്ടുകാരൻ പാട്ടെഴുതാൻ മനനം ചെയ്യുമ്പോൾ അരോചക രാഗം മൂളി അലോസരമുണ്ടാക്കിയ കൊതുക് ഒരു ഗാനത്തിൻ്റെ നിമിത്തമായി അല്ലെങ്കിൽ സൃഷ്ടാവായി എന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ എന്നുത്തരം. 1981 പുറത്തിറങ്ങിയ തേനും വയമ്പും എന്ന ചിത്രത്തിനു വേണ്ടി കവി ബിച്ചു തിരുമല പാട്ടെഴുതാനിരിക്കുമ്പോഴാണ് ഈ സംഭവം. തലേ ദിവസം കണ്ടപ്പോൾ രവീന്ദ്രൻ മാഷ് ബിച്ചു തിരുമലയ്ക്ക് ഒരു ടേപ്പ് നൽകിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം മനസ്സിലെത്തിയ ഒരു ട്യൂണാണ്, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് റെക്കോർഡ് ചെയ്തതാ, കേട്ടിട്ട് പറ്റിയ വരികൾ എഴുത്. ടേപ്പും വാങ്ങി തിരുവനന്തപുരത്ത് വീട്ടിലെഴുതാനിരിക്കുമ്പോൾ രാത്രി ഏറെ വൈകി, കറണ്ടും ഇല്ല. മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ ബിച്ചുവിൻ്റെ മനസ്സിലും വല്ലാത്തൊരു തെളിച്ച കുറവ്. കുറിക്കാനൊരുങ്ങുന്ന വാക്കുകൾക്കൊന്നും ഒരു തൃപ്തി പോരാ. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊതുകുകളുടെ വളഞ്ഞിട്ടുള്ള ആക്രമണവും കൂടിയായപ്പോൾ എഴുതണ്ടെന്ന് പോലും തോന്നിപ്പോയി. 2 ദിവസം മുമ്പ് വാങ്ങിയ പി ഭാസ്കരൻ്റെ ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന പുസ്തകം മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അലക്ഷ്യമായി കിടക്കയിൽ കിടക്കുന്നത് അവിചാരിതമായിട്ടാണ് ബിച്ചുവിൻ്റെ കണ്ണിൽപ്പെട്ടത്. വട്ടമിട്ട് മൂളിപ്പറക്കുന്ന കൊതുകും മാഷിൻ്റെ പുസ്തകവും പിന്നെ ഒട്ടും വൈകിയില്ല. ബിച്ചുവിൻ്റെ ഉള്ളിലെ സർഗകോണിൽ പാട്ട് കുറിക്കാനുള്ള കളമൊരുകി. മങ്ങിയ വെളിച്ചത്തിൽ ഒട്ടും മങ്ങലില്ലാത്ത മനസ്സുമായി ബിച്ചു കുറിച്ചു, ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ. ആദ്യ വരി എഴുതിയപ്പോഴേ സ്വയം വിലയിരുത്തി, കൊള്ളാം. കഥാസന്ദർഭം കൂടി മനസ്സിലേക്ക് വന്നതോടെ ആ തൂലികയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന ഭാവാത്മക പദങ്ങളുടെ ലയഭംഗിയിൽ കാവ്യനിയമങ്ങളുടെ ചിട്ടവട്ടങ്ങൾക്കൊത്ത വരികൾ ഒന്നൊന്നായി അണിഞ്ഞൊരുങ്ങി. വരികളിലെ വശ്യതയും ഈണത്തിൻ്റെ മനോഹാരിതയും കൊണ്ട് എക്കാലത്തെയും മികച്ച ഒരു ഗാനമായി ഒറ്റക്കമ്പി നാദം മാത്രം മൂളും വീണാഗാനം ഞാൻ.

0: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: വീണ്ടും നമ്മൾ മടങ്ങിയെത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. സാഹിത്യകാരനവർ MD വാസുദേവൻ നായരുടെ രചനയിൽ മെഗാതാരം മമ്മൂട്ടി നായകനായി ഹരിഹരൻ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പടത്തെക്കുറിച്ച് ഡിസ്കഷൻ നടക്കുന്നു. വടക്കൻ വീരഗാഥയിലെ ഇതിഹാസ നായകൻ ചന്തുവായി കച്ചകെട്ടി ഇറങ്ങും മുമ്പ് മമ്മൂട്ടി സംവിധായകൻ ഹരിഹരനോട് പറഞ്ഞു, ഈ സിനിമയിൽ പാട്ട് വേണ്ട, നല്ല ഒഴുക്കുള്ള കഥയാണ്, ഇടയ്ക്ക് ഒന്നോ രണ്ടോ പാട്ടുകൾ കയറി വന്നാൽ അത് കഥാഗതിയെ ബാധിക്കും, അതുകൊണ്ട് പാട്ടുകൾ പൂർണ്ണമായി ഒഴിവാക്കണം. മമ്മൂട്ടിയുടെ അതേ അഭിപ്രായം തന്നെയാണ് MD ഹരിഹരനോട് പങ്കുവച്ചത്, ഈ സിനിമയ്ക്ക് പാട്ടുകൾ വേണ്ട. എന്നാൽ തൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഹിറ്റ് പാട്ടുകൾ ഒരുക്കുന്ന സംവിധായകൻ ഹരിഹരന് അത് സ്വീകാര്യമായില്ല. അദ്ദേഹം പറഞ്ഞു, ഇതൊരു വടക്കൻ പാട്ട് ചിത്രമാണ്, പാട്ടില്ലാതെ എന്ത് വടക്കൻ പാട്ട്? ഒടുവിൽ കഥയുമായി ഇണങ്ങിച്ചേർന്ന് പോകുന്നില്ലെങ്കിൽ പാട്ടുകൾ ഒഴിവാക്കാം എന്ന ഉപാധിയോടെ ഗാനങ്ങൾ ചിത്രീകരിക്കുവാൻ മനസ്സില്ലാ മനസ്സോടെ MD സമ്മതം മൂളി. സിനിമയിലാകെ 4 പാട്ടുകൾ ഹരിഹരൻ നിശ്ചയിച്ചു. 2 പാട്ടുകൾ K.ജയകുമാറും 2 പാട്ടുകൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ടും എഴുതിച്ചു. ബോംബെ രവി സംഗീതം നൽകി. പടം റിലീസാകുന്നു. ചിത്രം സൂപ്പർ മെഗാ ഹിറ്റ്. പടം മാറ്റി നിശോ കഴിയുമ്പോൾ മമ്മൂട്ടി ഹരിഹരനെ വിളിക്കുന്നു. പടത്തിൻ്റെ ഹൈലൈറ്റ് പാട്ടുകളാണ്, ഞാൻ പാട്ട് വേണ്ട എന്ന് പറഞ്ഞ അഭിപ്രായം പിൻവലിക്കുന്നു. MD അതേ അഭിപ്രായം പങ്കുവച്ചപ്പോൾ ആശ്വാസത്തോടൊപ്പം സന്തോഷവും തോന്നിയെന്ന് ഹരിഹരൻ. നിലാവലകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന പുഴയോരത്തുകൂടി ഒരു വീരയോദ്ധാവിനെ പോലെ അശ്വാരൂഢനായി കുതിച്ചെത്തുകയാണ് മമ്മൂട്ടി. മോഹിപ്പിക്കുന്ന ലാവണ്യവുമായി പ്രണയനിർഭരമായ പ്രതീക്ഷയുമായി മാധവി. ഇന്ദ്രജാലം മെല്ലെയുറക്കി മന്മഥന്റെ തേരിൽ വരുന്നത് ഇന്ദുലേഖയല്ല, സാക്ഷാൽ ചന്തു തന്നെ. ഇന്ദുലേഖ കൺ തുറന്നു എന്ന് തുടങ്ങുന്ന ഗാൻ

0: കേൾക്കാം ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തുന്നു ഗാനമന്ദാരം എന്ന പരിപാടിയിലേക്ക്. ഞാൻ പ്രദീപ് ആശ്രാമം. പ്രണയവിരഹങ്ങളുടെ ആഴം എങ്ങനെയാണ് അനുഭവിക്കുക? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകും. പക്ഷേ ചില പാട്ടുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ അനുഭവിപ്പിക്കും. 1980 റിലീസായ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നവോദയ അപ്പച്ചനാണ് നിർമ്മാതാവ്. അപ്പച്ചൻ തീരുമാനിക്കുന്നു പുതുമുഖങ്ങളെ മാത്രം വെച്ച് സിനിമയിറക്കാം. അന്ന് സുകുമാരനും സോമനും നസീറും മധുവുമൊക്കെ കത്തി നിൽക്കുന്ന സമയമാണ്. പുതുമുഖങ്ങളുടെ സിനിമ എന്ന ആശയത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ അപ്പച്ചനെ ആവുന്നതും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പച്ചൻ പിന്മാറിയില്ല. പുതുമുഖങ്ങളായ ശങ്കറിനെയും മോഹൻലാലിനെയും പൂർണിമ ജയറാമിനെയും സംവിധായകനായി ഫാസിലിനെയും നിശ്ചയിച്ചു. ഷൂട്ടിംഗ് ആരംഭിച്ചു. ഊട്ടി പശ്ചാത്തലമായുള്ള പ്രണയടച്ചുള്ള സിനിമ. ഗാനരചയിതാവായി വിച്ചു തിരുമലയെയും സംഗീത സംവിധായകനായി MV ശ്രീനിവാസനെയും നിശ്ചയിച്ചു. വിച്ചു തിരുമല ഈരടികൾ ഒരുക്കി ഫാസിലിനെ ഏൽപ്പിച്ചു. പാട്ടിന് ഈണമൊരുക്കാൻ MV ശ്രീനിവാസനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് തിരക്കോട് തിരക്ക്. 2 മാസം കഴിഞ്ഞേ അദ്ദേഹത്തിന് വരാനൊക്കൂ. അപ്പച്ചൻ ആകെ വിഷമിച്ചു. അപ്പോൾ ഫാസിൽ പറഞ്ഞു, പള്ളികളിൽ സംഗീതം നൽകുന്ന ഒരു പയ്യനുണ്ട്, ജെറി അമൽദേവ് എന്നാണ് പേര്, നമുക്കൊന്ന് പരീക്ഷിച്ചാലോ. അപ്പച്ചൻ അർദ്ധസമ്മതം മൂളുന്നു. പിന്നീടുണ്ടായത് ചരിത്രം. വെറും 7 ലക്ഷം മുടക്കി ചെയ്ത സിനിമ സൂപ്പർ ഹിറ്റ്. അന്ന് 1 കോടി രൂപ സിനിമ കളക്ട് ചെയ്തു. അഭിനേതാക്കളായ ശങ്കറും മോഹൻലാലും പൂർണിമ ജയറാമുമൊക്കെ മലയാള സിനിമയിൽ അഭിവാദ്യ ഘടകങ്ങളായി. സംവിധായകൻ ഫാസിൽ സൂപ്പർ ഡയറക്ടർ. അന്നും ഇന്നും ചിത്രത്തിലെ ഹൈലൈറ്റായിരുന്നു സിനിമയിലെ നിത്യഹരിതസുന്ദരമായ ആ പ്രണയഗാനങ്ങൾ, ആ വശ്യസുന്ദരമായ ഗാനങ്ങൾ. ജെറി അമൽദേവിൻ്റെ ജാതകത്തെയും മാറ്റിമറിച്ചു. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാലകള് എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം.

ഗാനമന്ദാരം എന്ന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ പാട്ടുവിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. ഞാൻ പ്രദീപ് ആശ്രാമം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: പ്രദീപ് ആശ്രാമം, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: Music with Radio Santhanam 90.4 FM.
2: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ കേൾക്കാം അപ്രപാളിയിലെ അത്ഭുതങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഭിലാഷ് കെ ആശ്രാമം. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ഇറാനിയൻ ചലച്ചിത്ര സംവിധായകനായ മജീദ് മജീദിയുടെ മനോഹരമായ ചലച്ചിത്ര കാവ്യമാണ് ദ കളർ ഓഫ് പാരഡൈസ്. സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങിയ മജീദ് മജീദിയുടെ ഏറ്റവും പ്രശസ്തമായ ചിത്രമാണിത്. ടെഹ്റാന്റെ മലയോര ഗ്രാമത്തിലുള്ള ഹാഷിം എന്നയാളുടെയും അയാളുടെ മകൻ മുഹമ്മദ് എന്ന അന്ധനായ ബാലന്റെയും കഥയാണിത്. മുഹമ്മദ് ആമിർനജിയാണ് പിതാവായ ഹാഷിമിന്റെ വേഷമണിഞ്ഞിരിക്കുന്നത്. ഒരു ഗ്രാമീണന്റെ മനസ്സിലെ നന്മയുടെ ആഴങ്ങൾ, മാറുന്ന ചുറ്റുപാടിൽ അയാൾക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനങ്ങൾ, ഇതൊക്കെ ഹാഷിമിലൂടെ സംവിധായകൻ അതിമനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി തിരക്കിട്ടോടുമ്പോൾ നാം കാണാതെ പോകുന്ന കുട്ടികളുടെ കാര്യശേഷിയും ചിന്തകളും പലതരം മോഹങ്ങളിൽ നിരന്തരം പ്രചോദിതനാകുന്ന അവന്റെ പിതാവിന്റെ മാനസികമായ അന്ധതയുമൊക്കെയാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. കളർ ഓഫ് പാരഡൈസ് എന്നാൽ പറുദീസയുടെ നിറം എന്നാണ് മലയാളത്തിൽ അർത്ഥം. പേർഷ്യൻ ഭാഷയിൽ 1999 പുറത്തിറങ്ങിയ ഈ മനോഹര ചിത്രത്തിന് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. ബ്രെയിൻ ലിപികൾ ഉപയോഗിച്ച് പഠിക്കുന്ന ഒരു അന്ധവിദ്യാലയത്തിലെ കുട്ടിയാണ് മുഹമ്മദ്. അതൊരു സ്പെഷ്യൽ സ്കൂളാണ്. ശബ്ദങ്ങളിലൂടെയും ബ്രെയിൻ ലിപികളിലൂടെയുമാണ് അന്ധവിദ്യാർത്ഥികൾ തങ്ങളുടെ പാഠഭാഗങ്ങൾ പഠിക്കുന്നത്.
1: ഖുർശീദ് മീതോബാദ് ഓഫ്താബ് സമീൻ റോ ഗർമ മീകുനാദ് റൂസ്ഹോയ ഓഫ്താബി ഗർമ വ റോഷൻ.
0: സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ്. അധ്യാപകന് അവനെ വലിയ ഇഷ്ടവുമാണ്. സ്കൂളിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് അന്ധവിദ്യാർത്ഥികളും മറ്റും പഠിക്കുന്നത്. അവർക്ക് കിടന്നുറങ്ങാൻ ഡോർമെട്രികളും മറ്റുമുണ്ട്. ആ വർഷത്തെ പരീക്ഷകൾക്ക് ശേഷം എല്ലാ കുട്ടികളും തങ്ങളുടെ വീടുകളിലേക്ക് അവധിക്കാലം ആഘോഷിക്കുവാൻ തയ്യാറെടുക്കുന്നു. നമ്മുടെ കുഞ്ഞു മുഹമ്മദും തൻ്റെ സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി വീട്ടിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. സമീപമെത്തുന്ന അധ്യാപകൻ എന്താണ്

0: തൻ്റെ സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്മാനങ്ങളാണെന്നും അവൻ പറയുന്നു. എല്ലാ കുട്ടികളുടെയും മാതാപിതാക്കൾ വന്ന് കുട്ടികളെ തങ്ങളുടെ വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ മുഹമ്മദിന്റെ പിതാവ് മാത്രം എത്തുന്നില്ല. അവനിൽ അത് ആശങ്കയുണ്ടാക്കുന്നു. കഴിഞ്ഞ ഒരു കൊല്ലമായി പിതാവ് അവനെ കാണുവാൻ സ്കൂളിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ടാണ് അവനിൽ ആ സംശയം ഉണ്ടാകുന്നതും. വിഷമിച്ചിരിക്കുന്ന മുഹമ്മദിന്റെ അരികിൽ അവന്റെ അധ്യാപകൻ എത്തുന്നു. അവനവന്റെ ആശങ്ക അധ്യാപകനോട് പങ്കുവയ്ക്കുന്നു. അധ്യാപകൻ അവന്റെ കയ്യിലിരുന്ന ഒരു കളിപ്പാട്ട ഫോണിൽ അവന്റെ പിതാവിനെ ഫോൺ ചെയ്യുന്നതായി ഭാവിക്കുന്നു. മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു യഥാർത്ഥ ഫോണാണ് എന്നാണ് അവന്റെ വിചാരം. അന്ധനായ അവന്റെ മുന്നിൽ വച്ച് അധ്യാപകൻ അവന്റെ പിതാവിനെ വിളിക്കുന്നതായി അഭിനയിക്കുന്നു.
1: ഹലോ, ഓയ് റമസാനി, സലാം അലൈക്കും, മർഹബനി അസ്സാം, ഖോഷോ ആസി, ദീർ ഖാർദിം ബാബ, ഉതുബുസ് കിരായ വർദി, ആ അസ്സലാം, തുറ ആസി, മുഹമ്മദ് ഹാലിഷ് ഖുബേ, ഖുശി, മിഖൈ ബാ ഫദർ സോബത് കുനി, നാ സലാം മിരസ്നെ, മുൻതസരി, ഖുദാ ഹാഫിസ് ഷുമാ, കി നമസ് ഫദരത്, നിഗരാനി നദരെ, ഹത്മൻ മിയാ رابط صوت خوابگاه رو بهت بدم یه نوار گوش کن با پدرت بیا
2: آیه رحمانی
1: خوش
2: آیه رحمانی با دفتر خوش. تماس بگیر
0: എപ്പോഴാണ് നിങ്ങൾ മുഹമ്മദിനെ വിളിക്കാൻ വരുന്നത്? അവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്നും മറ്റും ഫോണിലൂടെ സംസാരിക്കുന്നു. മുഹമ്മദിന് ഇത് വലിയ ആശ്വാസമാകുന്നു. പിതാവ് വരും എന്ന ചിന്തയിൽ അവൻ സമയം തള്ളി നീക്കുന്നു. ആ സമയത്ത് പൂന്തോട്ടത്തിൽ ഒരു കുഞ്ഞു കിളിയുടെയും പൂച്ചയുടെയും ശബ്ദം അവൻ കേൾക്കുന്നു. അവൻ പതിയെ എഴുന്നേറ്റ് പൂച്ചയെ ഓട്ടിച്ച ശേഷം പൂന്തോട്ടത്തിലൂടെ നടക്കുന്നു. അവിടെ താഴെ വീണ് കിടക്കുന്ന ഒരു കുഞ്ഞു കിളിയെ അവന് കിട്ടുന്നു. അവൻ ആ കിളിയെ എടുത്ത് തൊട്ടടുത്തുള്ള മരത്തിലേക്ക് വലിഞ്ഞു കയറി അതിനെ അതിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കുഞ്ഞിനെ കാത്തിരിക്കുന്ന ആ അമ്മക്കിളിയുടെ വിഷമം അവന് നല്ലതുപോലെ അറിയാം. അത് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്.
3: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മജീദ് മജീദി സംവിധാനം ചെയ്ത ഇറാനിയൻ ചിത്രമായ ദ കളർ ഓഫ് പാരഡൈസ് ആണ്. ഒരു അന്ധവിദ്യാലയത്തിൽ പഠിക്കുന്ന മുഹമ്മദ് എന്ന ബാലൻ്റെയും അവൻ്റെ പിതാവായ ഹാഷിമിൻ്റെയും കഥയാണിത്. അന്ധനായ മുഹമ്മദ് സ്കൂൾ അവധിക്കാലത്ത് തൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു കൊല്ലമായി അവൻ്റെ പിതാവ് അവനെ തേടിയെത്തിയിരുന്നില്ല. മറ്റു കുട്ടികളെയെല്ലാം മാതാപിതാക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ മുഹമ്മദ് ഏകനായി സ്കൂളിലിരിക്കുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മുഹമ്മദിൻ്റെ പിതാവ് ഹാഷം സ്കൂളിലെത്തുന്നു. അയാൾ അവനെ ശ്രദ്ധിക്കാതെ സ്കൂളിലെ ഓഫീസ് മുറിയിലെത്തി മകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാൽ അവിടെ അവനെ നോക്കുവാൻ ആരുമില്ലെന്നും തൻ്റെ ഭാര്യ മരിച്ചുപോയതാണെന്നും നിങ്ങൾക്കവനെ ഈ അവധിക്കാലത്തും സ്കൂളിൽ തന്നെ നിർത്തിക്കൂടെ എന്നും ചോദിക്കുന്നു. എന്നാൽ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടിയെ സ്കൂളിൽ നിർത്താൻ കഴിയില്ല എന്ന് അധ്യാപകൻ അയാളോട് പറയുന്നു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ അയാൾ മകൻ്റെ അടുത്തെത്തി അവനെ വിളിക്കുന്നു. ആ ശബ്ദം കേൾക്കുവാൻ കാത്തിരുന്ന മുഹമ്മദ് കരഞ്ഞുകൊണ്ട് പിതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു. പിതാവ് ഒരിക്കലും വരില്ലെന്ന് കരുതിയിരുന്ന അവൻ അയാളെ ചേർത്ത് പിടിച്ച് വിതുമ്പുന്നു. ഒടുവിൽ അയാൾ മകനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഒരു ബസ്സിലാണ് അവരുടെ യാത്ര. അന്ധനായ മുഹമ്മദ് ബസ്സിൻ്റെ പുറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പിതാവിനോട് ചോദിക്കുന്നു. കാരണം പ്രകൃതി എന്നും അവനൊരു കൗതുകമായിരുന്നു. കൈകൾ പുറത്തേക്കിട്ട് അവൻ പുറത്തെ തണുത്ത കാറ്റിനെ തൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കുന്നു. പുഴയോരത്തുള്ള അവരുടെ യാത്രക്കിടയിൽ വെള്ളത്തിനടിയിൽ കൈവച്ച് കല്ലുകളൊക്കെ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ ശ്രദ്ധിക്കുന്നു. ഒടുവിൽ അവർ തങ്ങളുടെ വീട്ടിലെത്തുന്നു. അവൻ്റെ സഹോദരിമാർ അവനെ കണ്ട് ഓടിയെത്തുന്നു. അവരുടെ മുഖത്ത് വിരൽ കൊണ്ട് തൊട്ടുകൊണ്ട് നീ ഒരുപാട് വളർന്നിരിക്കുന്നു എന്നവൻ പറയുന്നുണ്ട്. ഒടുവിൽ

അവൻ്റെ അമ്മുമ്മ ജോലി ചെയ്യുന്ന പാടത്തിനരികത്തെത്തുന്നു. അവിടെ വെച്ച് അവൻ കൊണ്ടുവന്ന സമ്മാനങ്ങൾ എടുക്കുന്നു. മുടിയിലിടുന്ന ക്ലിപ്പ് അമ്മുമ്മയ്ക്കും സോഡാ കുപ്പിയുടെ അടപ്പ് കൊണ്ടുണ്ടാക്കിയ മാല ലേപങ്ങൾക്കും മൂത്ത കുട്ടിക്ക് ഒരു ചീർപ്പും സമ്മാനമായി നൽകുന്നു.

0: രണ്ട് മനോഹര ചിത്രങ്ങളും. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് ഈ ചിത്രങ്ങളൊന്നും കാണാൻ കഴിയില്ല, പക്ഷേ എൻ്റെ അധ്യാപകൻ പറഞ്ഞു ഇത് രണ്ടും മനോഹരമായ ചിത്രങ്ങളാണെന്ന്. അവൻ വന്നതിൽ അവർക്ക് അളവറ്റ സന്തോഷമാണുള്ളത്. മുഹമ്മദിൻ്റെ പിതാവ് ഹാഷമിൻ്റെ ഭാര്യ, അതായത് മുഹമ്മദിൻ്റെ ഉമ്മ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഹാഷമിന് വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ് അയാൾ. ആ നാട്ടിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ അയാൾക്ക് ഇഷ്ടമാണ്. പെണ്ണിൻ്റെ വീട്ടുകാർക്കും വിവാഹത്തിന് സമ്മതമാണ്. അവർക്കുള്ള സമ്മാനങ്ങളും മറ്റുമായി മുഹമ്മദിൻ്റെ പിതാവ് ഹാഷം പോകുന്നു. നിങ്ങളുടെ മകൾക്ക് ഒരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല എന്നും തൻ്റെ ഉമ്മ വളരെ ദയാലുവാണെന്നും എനിക്ക് 2 പെൺമക്കൾ മാത്രമാണ് ഉള്ളതെന്നും അയാൾ പെൺവീട്ടുകാരോട് പറയുന്നു. പെൺമക്കൾ 2 പേരും തൻ്റെ ഉമ്മയുടെ സംരക്ഷണയിലാണെന്നും അയാൾ പറഞ്ഞു വയ്ക്കുന്നു. ഈ സമയങ്ങളിലൊന്നും കണ്ണുകാണാത്ത തൻ്റെ മകൻ്റെ കാര്യം അയാൾ അവരോട് പറയുന്നില്ല. അന്ധനായ ഒരു മകനുള്ളത് ദുശകനുമായി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ വീട്ടുകാർ കാണുമോ എന്ന പേടി അയാൾക്കുണ്ട്. അതിനായി അയാൾ ഒരു വഴിയും കണ്ടെത്തുന്നു. അകലെയുള്ള അന്ധനായ ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് അവനെ ജോലിക്കായി നിർത്തുക. അയാൾ മരപ്പണിക്കാരൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ആകുമ്പോൾ അവന് ഒരു തൊഴിലുമായി സ്വന്തം കാലിൽ നിൽക്കുവാനും പ്രാപ്തിയും ഉണ്ടാകുമെന്ന് അയാൾ ഉമ്മയോടും പറയുന്നു. എന്നാൽ അന്ധനായ മകനെ ഒഴിവാക്കി ഹാഷമിന് മറ്റൊരു വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹമുണ്ടെന്ന് ഹാഷമിൻ്റെ ഉമ്മയ്ക്ക് മനസ്സിലാകുന്നു. ഉമ്മയുടെ സംരക്ഷണയിൽ സന്തോഷമായി ജീവിക്കുന്ന മകനെ കണ്ട് ഹാഷമിന് ആശങ്കകൾ വർദ്ധിക്കുന്നു. എന്നാൽ തൻ്റെ സഹോദരിമാർക്കൊപ്പം സ്കൂളിൽ പോകാനാണ് മുഹമ്മദിന് താൽപ്പര്യം. ഇതറിയാവുന്ന ഉമ്മ അവനെ അവരോടൊപ്പം സ്കൂളിലേക്ക് അയക്കുന്നു. ബ്രെയിൻ ലിപിയിൽ പാഠഭാഗങ്ങൾ മറ്റു കുട്ടികളെക്കാളും കൃത്യതയോടെ വായിക്കുന്ന മുഹമ്മദിനെ കാണുന്ന കുട്ടികളും അധ്യാപകരും അതിശയിക്കുന്നു. സ്കൂളിൽ നിന്നും സന്തോഷത്തോടെ വരുന്ന മുഹമ്മദിനെയും സഹോദരിമാരെയും കാണുന്ന ഹാഷമിൽ അത് ദേഷ്യമുണ്ടാക്കുന്നു. അയാൾ മരപ്പണിക്കാരനുമായി സംസാരിച്ച് മകനെ അവിടെ നിർത്താനുള്ള അനുമതിയുമായി മടങ്ങി വരുമ്പോഴാണ് ഈ കാഴ്ചയൊക്കെ കാണുന്നത്. അയാൾ വീട്ടിലെത്തി ഉമ്മയോട് തർക്കിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്നെ അപമാനിക്കുകയാണെന്നും സ്കൂളിൽ അവൻ തീർത്തും ഒറ്റപ്പെട്ടു പോകുമെന്നും അവന് നല്ലത് മരപ്പണിയാണെന്നും അയാൾ അവരോട് പറയുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. ഉമ്മ പുറത്തുപോയ തക്കം നോക്കി ഹാഷം മകനെയും കൂട്ടി പുറത്തു പോകുന്നു. ഉമ്മ തിരികെ എത്തി മുഹമ്മദിനെ തിരയുമ്പോൾ പിതാവ് അവനെയും കൊണ്ട് കടൽ കാണിക്കാൻ പോയതാണെന്ന് സഹോദരിമാർ പറയുന്നു. എന്നാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. പക്ഷേ അവർ അശക്തയാണ്. ഹാഷം മകനെയും കൂട്ടി പോകുന്ന വഴിയിൽ അയാളിലൊരു വന്യത വന്ന് നിറയുന്നു. കാട്ടിൽ മുഹമ്മദ് കിളികളുടെയും മറ്റു ശബ്ദങ്ങൾ ആസ്വദിച്ച് നടക്കുമ്പോൾ പിതാവ് അവൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ തൻ്റെ ബാധ്യത തീരുമല്ലോ എന്ന് ചിന്തിക്കുന്നു.
1: അബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

പ്രശസ്ത ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദിയുടെ ദ കളർ ഓഫ് പാരഡൈസ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധനായ മുഹമ്മദ് എന്ന കുട്ടിയുടെയും അവൻ്റെ

പിതാവായ ഹാഷിമിൻ്റെയും മാനസിക സഞ്ചാരങ്ങളിലൂടെയുള്ള കഥയാണിത്. മുഹമ്മദിൻ്റെ പിതാവ് ഹാഷിം വിഭാര്യനാണ്. അയാൾക്ക് മറ്റൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിന് തൻ്റെ ജീവിതത്തിൽ നിന്നും മകനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നയാൾ ആഗ്രഹിക്കുന്നു. അതിനായി മകനെ അന്ധനായ ഒരു മരപ്പണിക്കാരൻ്റെ അടുത്ത് ജോലിക്ക് നിർത്തുവാൻ തീരുമാനിക്കുന്നു. എന്നാൽ വീട്ടിലുള്ള അയാളുടെ ഉമ്മയ്ക്കും അവൻ്റെ സഹോദരിമാർക്കും അതൊന്നും ഇഷ്ടമല്ല. അവരുടെ സമ്മതം നോക്കാതെ അയാൾ അവനെ മരപ്പണിക്കാരൻ്റെ അടുത്ത് ജോലിക്കായി കൊണ്ടുപോകുന്നു. ദീർഘനേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ മരപ്പണിക്കാരൻ്റെ അടുക്കലെത്തുന്നു. അവനെ അയാളെ ഏൽപ്പിച്ച് പിതാവ് മടങ്ങുന്നു. സ്നേഹസമ്പന്നനായ മരപ്പണിക്കാരൻ അന്ധനായ മുഹമ്മദിനെ തൻ്റെ പണിസ്ഥലങ്ങളും മറ്റും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അയാളുടെ മുന്നിലിരുന്ന് അവൻ കരയുന്നു. അവൻ്റെ കണ്ണുനീർ അയാളുടെ കൈകളിലേക്ക് വീഴുന്നു. എന്തിനാണ് കരയുന്നതെന്ന അയാളുടെ ചോദ്യത്തിന് തനിക്ക് കണ്ണു കാണാത്തത് കൊണ്ടല്ലേ എല്ലാവരും തന്നെ ഒഴിവാക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. കാഴ്ചയുണ്ടായിരുന്നെങ്കിൽ എല്ലാവരെയും പോലെ സ്കൂളിൽ പോയി പഠിക്കാമായിരുന്നുവെന്നും എന്തിനാണ് ദൈവം തന്നെ കണ്ണു കാണാതെ ജനിപ്പിച്ചതെന്നും ചോദിക്കുന്നു. മുഹമ്മദിനെ മരപ്പണിക്കാരൻ്റെ അടുക്കൽ എത്തിച്ച ശേഷം വീട്ടിലെത്തുന്ന ഹാഷിം കാണുന്നത് വീട് വിട്ടിറങ്ങുന്ന തൻ്റെ ഉമ്മയെയാണ്. തൻ്റെ ഭാര്യ മരിച്ചിട്ട് 5 വർഷമായെന്നും കണ്ണു കാണാത്ത മകനെ എങ്ങനെ സംരക്ഷിക്കുമെന്നും നിങ്ങൾ എന്നെ അപമാനിക്കുകയാണോ എന്നും അയാൾ ചോദിക്കുന്നു. തനിക്ക് വയ്യാതായാൽ തന്നെ നോക്കുവാൻ ആരുമില്ലെന്നും അയാൾ ഉമ്മയോട് പറയുന്നു. നല്ല മഴയുള്ള ആ സന്ധ്യയിൽ ഹാഷമൻ്റെ വാക്കുകൾക്ക് മറുപടി നൽകാതെ ഉമ്മ ആ വീട് വിട്ടിറങ്ങുന്നു. എന്നാൽ ഹാഷിം ഉമ്മയുടെ കാല് പിടിച്ച് അവരെ തിരികെ വീട്ടിലെത്തിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടെ ഹാഷം തൻ്റെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. അന്ധനായ മരപ്പണിക്കാരൻ്റെ അടുത്തു നിന്നും മുഹമ്മദ് പണികൾ പഠിക്കാൻ തുടങ്ങിയിരുന്നു. ഹാഷിം താൻ കരുതി വച്ചിരുന്ന കുറച്ച് പണമെടുത്തുകൊണ്ട് താൻ വിവാഹം നിശ്ചയിച്ചു വച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിലെത്തി അവർക്ക് നൽകുന്നു. വിവാഹം കഴിക്കുന്ന പുരുഷൻ സ്ത്രീ വീട്ടുകാർക്ക് സമ്മാനങ്ങളും പണവും നൽകുക എന്നത് ഇറാനിലെ വിവാഹത്തിൻ്റെ രീതിയാണ്. തിരികെ വീട്ടിലെത്തുന്ന അയാളോട് മുഹമ്മദിന് സുഖമാണോ എന്ന് അയാളുടെ ഉമ്മ ചോദിക്കുമ്പോൾ അവനവിടെ സുഖമാണെന്ന് അയാൾ കളവ് പറയുന്നു. ഉമ്മ താൻ അണിഞ്ഞിരുന്ന ആഭരണങ്ങളൊക്കെ ഊരി ഹാഷിമിന് നൽകുന്നു. അയാളുടെ വിവാഹം 2 ദിവസത്തിനുള്ളിൽ നടക്കാൻ പോകുന്നതുകൊണ്ട് ഇത് നിനക്ക് ആവശ്യമായി വരും എന്ന് അവർ പറയുന്നു. മുഹമ്മദ് ഒരു പക്ഷിയുടെ ശബ്ദം കേട്ടുണരുന്നു. ഇതേ സമയം ഒരു പ്രത്യേക പ്രകാശം വൃദ്ധയായ ഉമ്മയുടെ മുഖത്തേക്കും വീഴുന്നു. അവർ അതിനെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നു. തീർത്തും സന്തോഷഭാവത്തോടെ ആ പുലർച്ചയിൽ ഹാഷിമിൻ്റെ ഉമ്മ മരിക്കുന്നു. Madinar ma

കബ്രപാളിയിലെ അത്ഭുതങ്ങളിൽ ഇനി ഒരു ഇടവേള. Feel the music with Radio Sandhvanam 90.4 FM. തിരികെ എത്താം അബ്രപാളിയിലെ അത്ഭുതങ്ങളിലേക്ക്.

ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദിയുടെ ദ കളർ ഓഫ് പാരഡൈസ് എന്ന ചിത്രത്തിന്റെ പശ്ചാത്തലമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അന്ധനായ മുഹമ്മദിന്റെയും അവന്റെ പിതാവായ ഹാഷമിന്റെയും കഥയാണിത്. മറ്റൊരു വിവാഹം കഴിക്കുവാൻ തീരുമാനിക്കുന്ന മുഹമ്മദിന്റെ പിതാവ് മുഹമ്മദിനെ ഒരു മരപ്പണിക്കാരന്റെ അടുത്ത് ജോലിക്ക് വിടുന്നു. വിവാഹം കഴിക്കുവാൻ പോകുന്ന വീട്ടിൽ അയാൾ പണവും സമ്മാന പൊതികളും നൽകുന്നു. അയാൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനിടയിൽ അയാളുടെ ഉമ്മ മരിക്കുന്നു. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹാഷമിന്റെ മുന്നിൽ ഒരു വാർത്തയെത്തുന്നു. ഉമ്മയുടെ മരണം ദുഷഗുണമായി കണ്ട് പെണ്ണിന്റെ വീട്ടുകാർ വിവാഹത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തയായിരുന്നു അത്. അയാളിൽ അത് വല്ലാതെ ദുഃഖമുണ്ടാക്കുന്നു. വിവാഹം കഴിക്കണം എന്ന ഒറ്റ ചിന്തയിൽ നിന്നാണ് അന്ധനായ തന്റെ മകനെ മരപ്പണിക്കാരന്റെ അടുത്തേക്ക് അയച്ചത് എന്ന ചിന്ത അയാളിൽ ദുഃഖമുണ്ടാക്കുന്നു. അയാൾ മകനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം മകൻ തനിക്കൊരു ബാധ്യതയാകില്ലേ എന്ന ചിന്തയും ഉണ്ടാകുന്നു. രണ്ട് ചിന്തകളും അയാളിൽ മാറിയും തിരിഞ്ഞും അസ്വസ്ഥതയുണ്ടാക്കുന്നു. ഒടുവിൽ മകനെ തിരികെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ അയാൾ തീരുമാനമെടുക്കുന്നു. അന്ധനായ മകനെയും കൂട്ടി കാട്ടിലൂടെ നടന്നു വരുമ്പോൾ പൈശാചികമായ ചിന്തകൾ അയാളിൽ ഉടലെടുക്കുന്നു. യാത്രാമധ്യേ കുത്തഴുക്കുള്ള ഒരു പുഴ മുറിച്ചു കടക്കുമ്പോൾ മരപ്പാലം തകർന്നു വീഴുകയും അന്ധനായ മുഹമ്മദ് അതിശക്തമായി കുത്തൊഴുക്കുള്ള ആ പുഴയിലേക്ക് വീഴുകയും ചെയ്യുന്നു.

ആതിഥയായി തീർന്ന മകനെ രക്ഷപ്പെടുത്തണോ അതോ മരണത്തിന് വിട്ടുകൊടുക്കണോ എന്ന ചിന്ത പിതാവായ ഹാഷമിൽ ഉണ്ടാകുന്നു. അന്ധനായ മുഹമ്മദ് ഈ സമയമെല്ലാം ജീവനു വേണ്ടി വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുകയായിരുന്നു.

ഏറെ മാനസിക സംഘർഷത്തിനൊടുവിൽ അയാൾ മകനെ രക്ഷിക്കുവാൻ തീരുമാനിച്ച് കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് എടുത്തു ചാടുന്നു. ശക്തമായ ഒഴുക്കുള്ള നദിയിൽ മുഹമ്മദിന്റെ ചെരുപ്പുകൾ അയാൾ കാണുന്നു. അയാളും പുഴയിലേക്ക് താഴ്ന്നു പോകുന്നു. ബോധം വരുമ്പോൾ അയാൾ പുഴയുടെ തീരത്ത് കിടക്കുകയാണ്. അയാൾ നോക്കുമ്പോൾ ദൂരെയായി കരയിൽ മുഹമ്മദും കിടപ്പുണ്ടായിരുന്നു. ഓടിച്ചെന്ന് അയാൾ മുഹമ്മദിനെ വാരിയെടുക്കുന്നു. പക്ഷേ അപ്പോഴേക്കും മുഹമ്മദ് മരണപ്പെട്ടിരുന്നു. അവന് ചലനമില്ലായിരുന്നു. അയാൾ ഹൃദയം പൊട്ടിക്കരയുന്നു.

അവർക്ക് മുകളിലൂടെ കുറേയധികം പക്ഷികൾ പറന്നു പോകുന്നു. മുഹമ്മദിന്റെ മുത്തശ്ശിയിൽ കണ്ടതുപോലെ ഒരു പ്രകാശം മുഹമ്മദിലും വ്യാപിക്കുന്നു. അവന്റെ വിരലുകൾ ചലിക്കുന്നു. അത്രയും നാൾ കാണാൻ ആഗ്രഹിച്ച ദൈവത്തെ അവൻ കാണുകയായിരിക്കാം. ഈ ഒരു ദൃശ്യത്തോടെ ദ കളർ ഓഫ് പാരഡൈസ് എന്ന സിനിമ പൂർണ്ണമാകുന്നു.

മികച്ച നടൻ, മികച്ച സംവിധായകനടക്കം നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ ഈ മനോഹര ചിത്രത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിലെ ഉദ്ഘാടന ചിത്രം കൂടിയായിരുന്നു ഇറാനിയൻ സംവിധായകനായ മജീദ് മജീദി സംവിധാനം ചെയ്ത ദ കളർ ഓഫ് പാരഡൈസ്.

വിനോദങ്ങളിലെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു ചലച്ചിത്രത്തിൻ്റെ കഥയുമായി നമുക്ക് അടുത്ത ലക്കം വീണ്ടും കാണാം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂന്ന് സഹോദരങ്ങളുടെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഒരാൾക്ക് മൂന്ന് മക്കളുണ്ടായിരുന്നു. മൂന്ന് ആൺകുട്ടികളാണ് കേട്ടോ. അയാൾ ഈ മൂന്ന് മക്കളെയൊക്കെ നല്ലതുപോലെ വളർത്തി വലുതാക്കി. അയാൾ അങ്ങ് വയസ്സാവുകയും ചെയ്തു. അപ്പോൾ വയസ്സായപ്പോഴോ അവർ താമസിക്കുന്ന, അയാളാണെങ്കിൽ അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കി. പക്ഷേ ഈ ആൺമക്കളാണെങ്കിൽ എന്തോ ജോലിയൊന്നും ചെയ്തിട്ട് ഭയങ്കര

അടിയന്മാരുവാ. അപ്പം ഈ വയസ്സായപ്പോൾ അയാൾ വിചാരിച്ചു, ഈ നമ്മൾ താമസിക്കുന്ന വീട് ആർക്ക് കൊടുക്കണം, ആർക്ക് കൊടുക്കണം, ആരാണ് അർഹരായവൻ? തന്നെയല്ല, വീട് വിറ്റിട്ട് പണമാക്കിയിട്ട് അത് പങ്കുവെക്കാൻ അയാൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം നമുക്കെല്ലാം ഒരു കിടക്കാടമാണല്ലോ വലുത്, ഒരു വീടല്ലേ വലുത്. വീട്ടിൽ വീടുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് കൊണ്ടുവന്ന് അന്തസ്സായിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കാമല്ലോ. ഈ വീടാണെങ്കിലോ അയാളുടെ മുതുമുത്തച്ഛന്മാർ പണിത വീടാണ്. അയാൾ പണിത വീടല്ല കേട്ടോ, അയാളുടെ മുതുമുത്തച്ഛന്മാർ, അതായത് അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛന്മാർ കേട്ടോ, പണിത വീടാണ്. അപ്പോൾ അതുകൊണ്ട് അയാളെ മക്കളെ വിളിച്ചിട്ട് പുറം നാട്ടിൽ പോയി ഏതെങ്കിലും തൊഴിലിൽ വിദഗ്ധരായി മടങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. നിങ്ങളിങ്ങനെ ഇവിടെ നിന്നാൽ പറ്റത്തില്ല, നിങ്ങൾ പുറം നാട്ടിലെവിടെങ്കിലും പോ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യുന്നതാണോ ആണെങ്കിൽ ഒരു കാര്യം ചെയ്, നിങ്ങൾ പുറം നാട്ടിൽ പോ, അപ്പോൾ അവിടെ ആരും കാണത്തില്ലല്ലോ നിങ്ങൾ എന്താ ജോലിയാണ് ചെയ്യുന്നതെന്നൊന്നും. എന്നിട്ട് നിങ്ങൾ അവിടെ നിന്ന് പോയി നല്ല തൊഴിലൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് വാ, എന്നിട്ട് ഇവിടെ വന്നിട്ട് തൻ്റെ തൊഴിലിൽ ഏറ്റവും മിടുക്ക് കാണിക്കുന്നവനായിരിക്കും എൻ്റെ വീട് ഞാൻ കൊടുക്കുക എന്ന് അയാൾ മക്കളോട് പറഞ്ഞു. അയാൾ പറഞ്ഞതും പ്രകാരം മക്കൾ അനുസരിക്കുകയും ചെയ്തു. ആദ്യത്തെ ആള് പുറം നാട്ടിൽ പോയിട്ട് കൊല്ലപ്പണി അഭ്യസിച്ചു. രണ്ടാമത്തെ ആളാണെങ്കിലോ ബാർബർ പണി അഭ്യസിച്ചു. മൂന്നാമത്തെ ആളാണെങ്കിലോ വാൾപ്പയറ്റ് അഭ്യസിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് അഭ്യാസമൊക്കെ നല്ലപോലെ പഠിച്ചിട്ട് അവർ തിരിച്ചു വന്നു. അവർ മൂന്നാളും വീടിൻ്റെ പുറത്ത് നിന്നു. അച്ഛനെ തങ്ങളുടെ മിടുക്ക് കാണിക്കണമല്ലോ, അതാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ ഒരു മുയൽ ആ വഴി ഓടിപ്പോയി. ഓടിപ്പോകുന്നതിനിടയിൽ തന്നെ ബാർബർ അതിൻ്റെ ക്ഷൗരം ചെയ്തു കാണിച്ചു. കൊള്ളാം, നല്ല പണിയല്ലേ. ഒരു മുയൽ ഓടിപ്പോകുന്നതിനിടയിൽ തന്നെ അതിനെ പിടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്ത് ക്ഷൗരം ചെയ്ത് കാണിച്ചു. അച്ഛൻ അയാളുടെ മിടുക്കിനെ അഭിനന്ദിച്ചു. അപ്പോഴാണ് ഒരീച്ച അതിലെ പറന്ന് വന്നത്. കൊല്ലൻ എന്ത് ചെയ്യുന്നറിയാവോ, കൊല്ലൻ പണിയെല്ലാം അഭ്യസിച്ച് വന്ന ആളുണ്ടല്ലോ, അതിൻ്റെ ഓരോ കാലിലും നിമിഷം കൊണ്ട് ലാടം തറച്ചു. അച്ഛൻ കൊല്ലനെയും അഭിനന്ദിച്ചു. അപ്പോഴാണ് മഴ ചാറാൻ തുടങ്ങിയത്. പെട്ടെന്ന് മൂന്നാമത്തെ മകൻ വാളൂരി തലയ്ക്കും ഇതേ വീശാൻ തുടങ്ങി. വാൾവീശൽ കൊണ്ട് ഒരു തുള്ളി മഴയും ആരുടെയും ദേഹത്ത് വീണില്ല. അവസാനം മഴ കോരിച്ചൊരിഞ്ഞു, അതായത് വലിയ മഴയായി. ചാറ്റൽ മഴയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ വലിയ മഴയായി. അപ്പോഴും വാൾപ്പയറ്റുകാരൻ അനങ്ങാതെ നിന്നു. ഇത് കണ്ട് അച്ഛൻ അതിശയിച്ചു പോയി. വീട് ആ മകന് തന്നെ എന്ന് അയാൾ പറഞ്ഞു. അത് മറ്റുള്ളവർക്കും സമ്മതമായി. പക്ഷേ ആ മകൻ വീട് സ്വന്തമാക്കാൻ നിൽക്കാതെ എല്ലാവരോടും കൂടി അവിടെ തന്നെ താമസിച്ചു. അത് നല്ല കാര്യമല്ലേ, അപ്പം നല്ല മകനാണല്ലേ. അതായത് എനിക്ക് മാത്രമായിട്ട് ഈ വീട് വേണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിച്ചിരുന്ന വീടല്ലേ, അതൊന്നും വേണ്ട, നമുക്കെല്ലാവർക്കും ഈ വീട്ടിൽ ഒരുമിച്ച് തന്നെ സന്തോഷമായിട്ട് താമസിക്കാം. അച്ഛൻ കാരണം അല്ലേ ഞങ്ങൾ തൊഴിലൊക്കെ പഠിച്ചു വന്നല്ലോ, അപ്പോൾ ഞങ്ങൾ നല്ലവരാകാൻ കാരണം അച്ഛനല്ലേ, അപ്പോൾ അച്ഛനും ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഇവിടെ തന്നെ താമസിക്കണമെന്ന് ആ നല്ല മകൻ പറഞ്ഞു. അല്ലേ, മടിയന്മാരായ മക്കളുടെ മടിയൊക്കെ മാറ്റി അച്ഛനോടുള്ള സ്നേഹവുമായിട്ട് അച്ഛനോട് സ്നേഹവും പങ്കുവെച്ച് സഹോദരങ്ങളോട് പങ്കും വെച്ച് സ്നേഹം പങ്കുവെച്ച് അങ്ങനെ ഒരുമിച്ച് താമസിക്കാനുള്ള ഒരു അവസരം ആ അച്ഛൻ തന്നെ ഉണ്ടാക്കി. അല്ലേ, അപ്പം ഈ കഥ മനസ്സിലായല്ലോ. അതായത് നമ്മൾ എന്താണ്, സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി തന്നെ ഒരു വീട്ടിൽ ഒരുമിച്ച് കഴിയണം. ആരും വേറെ വേറെ ഒന്നും പോകണ്ട. അല്ലേ, വേറെ വേറെ പോയി സെപ്പറേറ്റഡ് ആവേണ്ട കാര്യമില്ല. അല്ലേ, അപ്പോൾ ഒരുമിച്ച് താമസിക്കാമല്ലോ ഒരു വീട്ടിൽ തന്നെ. ഇതാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഈ കുഞ്ഞു കഥ ഇന്ന് ഇവിടെ നിർത്തട്ടെ. നാളെ വേറെ ഒരു കഥയുമായിട്ടെത്താം. ശുഭരാത്രി.

ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

അമൃത സ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.

ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്. ഇന്ന് അഖില് നമ്മളുടെ കൂടെ ഇല്ല, ജോലി തിരക്ക് കാരണം അദ്ദേഹത്തിന് ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് കുറച്ച് ഫോണുകളുടെ ലോഞ്ചുകളുണ്ട്, പിന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ സാധാരണയുള്ള 2-3 അപ്ഡേറ്റ്സ് ഉണ്ട്. അത് ഫേസ്ബുക്ക് മെറ്റ പുതിയ കുറെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിന്റെ അകത്ത് പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അപ്ഡേറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമേ ഈ ഫോണിന്റെ ലോഞ്ചുകളിലേക്ക് പോവാം. ഇതിപ്പം ജൂൺ മാസമാണ്, ഇനി തൊട്ട് അങ്ങോട്ട് പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ, ഈ വർഷത്തെ പുതിയ ഫോണുകളുടെ ലോഞ്ചിന്റെ ഒരു നിര തന്നെ തുടങ്ങുകയാണ്. അതിനു മുമ്പ് ഈ പ്രീ ലോഞ്ച് സീരീസ് എന്നുള്ള നിലയിൽ കുറെ കോൺഫറൻസസ്, പുതിയ കുറെ കമ്പനികളുടെ എല്ലാം പുതിയ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റ്സ്, ഇതൊക്കെയാണ് ആദ്യമേ ലോഞ്ച് ആവുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗൂഗിളിന്റെ IO എന്ന് പറയുന്നത് ഒരു കോൺഫറൻസ് May 19 നടക്കുന്നുണ്ടായി. ആൻഡ്രോയിഡിനെ കുറിച്ചും ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. അതിന്റെ അകത്ത് ഗൂഗിളിന്റെ AI ജെമിനായുടെ പുതിയ 3.5 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ പുതിയൊരു AI കോഡ് ഡെവലപ്മെന്റിന്റെ ഒരു AI ഫീച്ചർ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഗൂഗിൾ AI ഇതിന്റെ അകത്ത്, IO കോൺഫറൻസിന്റെ അകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി അടുത്ത് വരാനിരിക്കുന്ന ഈ മാസം 8 ആപ്പിളിന്റെ WWDC എന്ന് പറഞ്ഞ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതിൽ IOSന്റെയും ഐപാഡ് OSന്റെയും മാക് OSന്റെയും ഒക്കെ പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം അതിന്റെ അകത്ത് ഉണ്ടാകും. അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് ഈ മാസം തൊട്ട് കൂടുതൽ അപ്ഡേറ്റ്സുകൾ വന്നു തുടങ്ങും ഹാർഡ്വെയറിന്റെയും സോഫ്റ്റ്വെയറിന്റെ ആയിട്ടുള്ള. അപ്പം നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് കടക്കാം. ശ്രോതാക്കളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ വാട്സാപ്പ് വഴി നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പുതിയ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിനൊക്കെയുള്ള ആൻസേഴ്സ് നമ്മൾ ഈ എപ്പിസോഡിലും വരുന്ന എപ്പിസോഡുകളിലും എല്ലാം നമ്മൾ തരുന്നതായിരിക്കാം. ഇനിയും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. അതിനുവേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് മെസ്സേജായി നമുക്ക് അയക്കുക. അയക്കേണ്ട നമ്പർ ഇതാണ്, 8848558785. ഞാനൊന്നുകൂടി പറയാം, 8848558785. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. ആദ്യമേ വിവോ ഒരു 3 സീരീസ് ഫോണുകൾ ഇന്ത്യയിലും ഗ്ലോബൽ മാർക്കറ്റ്സിലുമായിട്ട് ലോഞ്ച് ചെയ്യുകയാണ്. ആദ്യമേ ഇതിപ്പം ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും അടുത്ത മാസത്തോടു കൂടി നമുക്ക് ഈ മോഡലുകളെല്ലാം ഇന്ത്യയിലും അവൈലബിൾ ആയിരിക്കും. കുറെ നാളുകൾക്ക് ശേഷം വിവോ S-Series പുതിയ ഒരു മോഡലുമായിട്ട് രംഗത്ത് വരികയാണ്. അത് S60 എന്ന് പറയുന്ന ഒരു മോഡലാണ്. S60 രണ്ട് വേർഷൻസ് ഉണ്ട്, ഒന്ന് S60 ഒന്ന് വിവോ S60 വൈറ്റാലിറ്റി എഡിഷൻ. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. ഇത് ശരിക്കും ഒരു പവർ ഫോൺ ആണ്. അതായത് നമുക്ക് ആപ്ലിക്കേഷൻ

അതേപോലെ 2.8 GHz പ്രൈം കോർ ഡെലിവറി ചെയ്യുന്ന മറ്റൊരു കോറുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ടോട്ടലി നമുക്ക് 3 GHz ഒരു ഓവറോൾ സ്പീഡാണ് നമുക്ക് ഈ പ്രോസസറിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അവർ അഡ്രനോയുടെ 735 GB കൂടെ ക്ലബ് ചെയ്തിട്ടുണ്ട്. വിത്ത് ടോപ്പ് എൻഡിൽ 16 GB റാമും 512 GB സ്റ്റോറേജും ആണ് ടോപ്പ് എൻഡിൽ വരുന്നത്. അത് UFS 4.1 ആണ്. അപ്പം ആ ഒരു സ്പീഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ശരിക്കും നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സീരീസ് ആയിട്ടാണ് നമുക്ക് ഈ ഫോണിനെ കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും കോമൺ ആയിട്ടുള്ള റിവ്യൂവും അത് തന്നെയാണ്. അപ്പം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് ആ ഒരു പവർ സീരീസിലായതുകൊണ്ട് തന്നെ പ്രൈസിങ് പോയിന്റ് ശരിക്കും ഒരു പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ഇച്ചിരി കടന്നിട്ടുണ്ട്. നമ്മൾ ചൈനീസ് മാർക്കറ്റിലെ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശം എൻ്റെ സ്റ്റാർട്ടിംഗ് സീരീസ് നമുക്ക് 50,000 രൂപ തൊട്ട് മുകളിലോട്ട് പോകും. അതായത് സ്റ്റാർട്ടിംഗ് സീരീസ് എന്ന് പറയുന്നത് 12 GB റാം 256 GB സ്റ്റോറേജ് വരുന്ന ഫോണുകൾക്കാണ്. അതല്ലാതെ അതിന്റെ ഹൈ എൻഡ് ഫോണുകൾ അതായത് 12 GB 512 GB അത് വന്നിട്ട് ഏകദേശം 56,000 രൂപ ഇന്ത്യൻ മണി 56,000 രൂപ വരും. 16 GB 512 GB ഏറ്റവും ടോപ്പ് എൻഡിന് ഏകദേശം 62,000 രൂപയോളം വില വരുന്നുണ്ട്. അത് S60 ആണ്. പിന്നെ വൈറ്റാലിറ്റി എഡിഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സ്കെയിൽ ഡൗൺ വേർഷനുണ്ട്. അതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8 GB 256 GB ആണ് അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൈസിങ് ഏകദേശം 41,000 രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പ് എൻഡ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് നമ്മുടെ ഇന്ത്യൻ മണി 49,000 രൂപ വരെ വില വരുന്നുണ്ട്. അപ്പം ഒരു പ്രീമിയം സെഗ്മെൻറ്റും ഒരു മീഡിയം സെഗ്മെൻറ്റും എന്നുള്ള നിലയിലാണ് അവരത് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്നത് ആൻഡ്രോയിഡ് 16 OS ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 6.59 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ 459 PPI പിക്സൽ ഡെൻസിറ്റി ഉണ്ട്. 1.07 billion കളേഴ്സിന്റെ കളർ ഗാമൗട്ട് ഉണ്ട്. DCPi 3 ആണ്. അതെല്ലാം സ്റ്റാൻഡേർഡ് ഫോണുകളിൽ വരുന്ന അതേ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് IP69 ഉം 68 ഉം റേറ്റിംഗ്സ് ഉള്ള ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പം ശരിക്കും നല്ല ഫോഴ്സിലുള്ള വെള്ളം ചെന്ന് വീണാൽ പോലും അതിന് ഡാമേജ് വാട്ടർ ഡാമേജ് വരാത്ത രീതിയിലാണ് അവരതിനെ പാക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്, അതെല്ലാം നമ്മൾ നോക്കി. അതേപോലെ തന്നെ അടുത്ത ഇതിൻ്റെ വൈറ്റാലിറ്റി എഡിഷൻ അതായത് സ്കെയിൽ ഡൗൺ വേർഷൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. പക്ഷേ ക്യാമറയുടെ സെറ്റപ്പ് വരുമ്പോഴത്തേക്കും അതിൽ 50 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഇല്ല. അതിന് പകരം അവർ ഡബിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ വൈറ്റാലിറ്റി എഡിഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രോസസ്സർ വന്നിട്ട് മീഡിയ ടെക് ഡയമൻസിറ്റി 7500 ആണ് അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചുകൂടെ സ്കെയിൽ ഡൗൺ ആണത്. പിന്നെ GPU വന്നിട്ട് ARM Mali G625 GPU ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12 GB റാമും 512 GB ആണ് ടോപ്പ് എൻഡിൻ്റെ വരുന്നത്. അത് പക്ഷേ UFS 3.1 ആണ്. സ്റ്റോറേജിൻ്റെ സ്പീഡിൻ്റെ അകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് പക്ഷേ ആ പ്രൈസിങ്ങും അവർ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടാണ് അവർ ഈ വൈറ്റാലിറ്റി എഡിഷൻ പ്രൈസിങ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഇത് ഏത് ഫോൺ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അടുത്ത മാസം തൊട്ട് ഓഫ്ലൈനിൽ ഇന്ത്യയിൽ ഇത് അവൈലബിൾ ആയി തുടങ്ങും. നമ്മുടെ സ്റ്റോറുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. സ്പൈസലിലൊക്കെ നമുക്ക് ഇത് വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അടുത്തത് വിവോയുടെ മറ്റൊരു സീരീസ് ആണ് T5 എന്ന് പറഞ്ഞ സീരീസ്. അതും ഇതേപോലെ തന്നെ 7200 mAh ബാറ്ററി വെച്ച് 50 MP റിയർ ക്യാമറ. പക്ഷേ അത് ഡ്യുവൽ ക്യാമറ മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഈ ടി സീരീസ് എന്ന് പറയുന്നത് പൊതുവേ വിവോയുടെ ഒരു ലോ എൻഡ് ഫോണുകളാണ്. അപ്പോൾ അതിൽ വന്നേക്കുന്ന പ്രോസസ്സർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 6 സീരീസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും കുറച്ചും കൂടെ സ്കെയിൽ ഡൗൺ ആണ്. പ്രോസസ്സിംഗ് പവർ അത്രത്തോളം നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ 60 അത്രയും ഇല്ല. എങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫോണാണ് അത്. ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു ടി സീരീസ് T5 X5 5G മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് വിവോ T5 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടെ 44 W വയർ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം എന്ന് നമുക്ക് കിട്ടുന്നത് 8 GB LPDDR4 റാം ആണ്. പ്രൈസിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മണി ഏകദേശം 32,000 തൊട്ട് നമുക്കൊരു 40,000 റേഞ്ചിലാണ് ഈ ഫോണിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിവോയുടെ ബാക്കി ഇതിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് 16 എല്ലാ ഫീച്ചേഴ്സും 60 ഫീച്ചേഴ്സ് അതായത് ആൻഡ്രോയിഡ് 16 ഒറിജിനായ 6 ആണ് വന്നേക്കുന്നത്. പിന്നെ 6.75 ആണ്, മറ്റേത് 59 ആയിരുന്നു, ഇത് 6.75 ആണ്. LCD ടച്ച് സ്ക്രീൻ ആണ്, മറ്റേത് AMOLED ആയിരുന്നു. അപ്പം അതിൻ്റെ നമുക്ക് ശരിക്കും നിറ്റ്സും ഒക്കെ കുറച്ച് കുറവുണ്ട്. മറ്റേത് 850 ആയിരുന്നു, ഇത് മറ്റേ 1250 നിറ്റ്സ് വരെ നമുക്ക് പീക്ക് ബ്രൈറ്റ്നസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം 850 വരെയുള്ള കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ IP68 ഉം 69 റേറ്റിംഗ് ഇതിനും ഉണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക ഉള്ള രീതിയിലുള്ള വലിയ കാര്യമായ മാറ്റങ്ങൾ T5 സീരീസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. LED ഫ്ലാഷ് കൂടെ ഉണ്ട്, ക്യാമറയുടെ കൂടെ LED ഫ്ലാഷ് അവർ തരുന്നുണ്ട്. പിന്നെ ഇതിൽ ശരിക്കും അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 7200 mAh ബാറ്ററിയുടെ കാര്യം തന്നെയാണ്. ഇത് മൂന്നും ആണ് വിവോയുടെ ഈ മാസം നമുക്ക് പുതുതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫോണ്. അടുത്തത് ഇനി ഷൗമിയുടെ ഒരു 17 സീരീസിൻ്റെ

0: സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ വരാം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സ്വന്തം 90.4 FM. നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത് വിവോയുടെ മോഡൽസ് ആയിരുന്നു. ഇനി ഷവോമി അവരുടെ പുതിയ രണ്ട് മോഡലുകളായിട്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു 17T Pro എന്ന് പറഞ്ഞൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസസ് ഇല്ല. കാരണം അവർ എക്സ്ക്ലൂസിവിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലോബൽ മാർക്കറ്റ്സിൽ യൂറോപ്പിലും ചൈനയിലും മാത്രമാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഷവോമി 17T എന്ന് പറഞ്ഞ മോഡൽ ഇന്ത്യയിൽ ഉടനെ തന്നെ ലോഞ്ച് ആകുകയാണ്. അത് June 14 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റുകളിലെല്ലാം അത് ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഷവോമിയുടെ 15 സീരീസിന് ശേഷം ഏറ്റവും വലിയ മേജർ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു ഫോണാണ് 17T. അതിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് പോവാം. നമുക്ക് ഇത് ശരിക്കും ഈ ഷവോമിയുടെ സീരീസ് 17, 15 എല്ലാം നല്ലൊരു ഒരു ഹൈ എൻഡ് പ്രീമിയം ഫോണായിട്ട് അവർ ശരിക്കും അവർ കോമ്പീറ്റ് ചെയ്യുന്ന, അവർ കമ്പനി പറയുന്നത് തന്നെ ആപ്പിളുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ, ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഈ ഫോണിനെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ പേഴ്സണലി ഫീൽ ചെയ്ത്, ഞാൻ റിവ്യൂ ചെയ്തപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അവർക്ക് മീഡിയ ടെക് ഡയമൻസിറ്റി പ്രോസസറിന് പകരം ശരിക്കും സ്നാപ് ഡ്രാഗന്റെ ഒരു പ്രോസസറും കൂടെ ആഡ് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു പ്രീമിയം ഫീല് അല്ലെങ്കിൽ പ്രീമിയം പെർഫോമൻസ് നമുക്ക് കിട്ടുമായിരുന്നു എന്ന് ഒരു തോന്നല, അതെന്റെ പേഴ്സണൽ ഫീലിംഗ് ആണ്. പക്ഷേ മീഡിയ ടെക് ഡയമൻസിറ്റി ഒട്ടും പുറകിലല്ല. ഇപ്പോഴത്തെ പുതിയ പ്രോസസേഴ്സ് എല്ലാം ശരിക്കും നല്ല പെർഫോമിംഗ് പ്രോസസേഴ്സ് തന്നെയാണ്. എങ്കിലും സ്നാപ് ഡ്രാഗണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെർഫോമൻസ് കൂടുതൽ എപ്പോഴും സ്നാപ് ഡ്രാഗൺ തന്നെയാണ്. കാരണം പല ബെഞ്ച് മാർക്ക് ടെസ്റ്റുകളിലും ഡയമൻസിറ്റി പ്രോസസേഴ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് സ്നാപ് ഡ്രാഗൺ പല പെർഫോമൻസ് മൾട്ടികോർ പെർഫോമൻസിലൊക്കെ ഒരുപാട് മുന്നിൽ എത്തിയിട്ടുണ്ട്. മാർക്കിംഗ് ബെഞ്ച് മാർക്കിങ്ങിൻ്റെ അകത്ത് സ്കോഴ്സ് ഒരുപാട് മുന്നിലെത്തിയിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 17T ശരിക്കും പ്രോസസർ സ്നാപ് ഡ്രാഗൺ ആക്കാമായിരുന്നു എന്നുള്ളൊരു ഒരു ഒരു ഓപ്ഷൻ, ഐ മീൻ ഒരു ഒരു സജഷൻ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട്. എങ്കിലും നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സിലേക്ക് നോക്കാം. 17 സീരീസ് ശരിക്കും കഴിഞ്ഞ തേഴ്സ്ഡേ ആണ് ഗ്ലോബൽ മാർക്കറ്റ്സിൽ ലോഞ്ച് ആയത്. അതിൻ്റെ അത് രണ്ട് മോഡൽസാണ്, 17T യും 17T Pro യും. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ സെറ്റപ്പ് തന്നെയാണ്. ഇത് ജർമ്മൻ കമ്പനിയായ ലൈക്ക ട്യൂൺ ചെയ്ത ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനുള്ളത്. രണ്ട് ഫോണുകൾക്കും ശരിക്കും 50 MP രണ്ട് ക്യാമറാസും പിന്നെ ഒരു 32 MP ഒരു ഒരു ട്രഷറി ക്യാമറയാണ് ഇവരിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്നാപ്ഷോട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 1.5K AMOLED സ്ക്രീനുണ്ട്. പിന്നെ Android 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ്. അത് HyperOS ശരിക്കും ആപ്പിളിൻ്റെ iOS ആയിട്ട് കടപിടിത്തിക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അത്രത്തോളം ഈസ് ഓഫ് യൂസ് ആണ് അതിനുള്ളത്. പിന്നെ രണ്ട് ഫോണുകൾ അതിൻ്റെ അകത്ത് 17T യൂസ് ചെയ്യുന്നത് മീഡിയ ടെക് ഡയമൻസിറ്റി 8500 അൾട്ര എന്ന് പറഞ്ഞൊരു സീരീസ് ചിപ്പ് സെറ്റാണ്. 17T Pro-യ്ക്കകത്ത് ഡയമൻസിറ്റി 9500 ചിപ്പ് സെറ്റുമാണ്. പ്രൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ മണി ഇതിൻ്റെ 17T ബേസ് വേരിയൻ്റ് ആയ 12GB 256GB ഏകദേശം 83,500 രൂപയാണ് വില വരുന്നത്. 512GB വേരിയൻ്റ് ശരിക്കും നമുക്ക് ഇന്ത്യയിലിപ്പം എനിക്ക് തോന്നുന്നു അവർ രണ്ട് വേരിയൻസ് ആണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്, 256GB യും 512GB യും. അതിൽ 12GB ആണ് സ്റ്റാൻഡേർഡ് റാം. 12GB മുകളിലുള്ള റാം സീരീസ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സൈറ്റിൽ നിന്ന് വെബ്സൈറ്റ്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ 512GB സ്റ്റോറേജ് വേരിയൻറ്റിന് നമുക്ക് ഏകദേശം 89,000 രൂപയാണ് 17T പ്രൈസിങ് വരുന്നത്. കളർ ഓപ്ഷൻസ് 3 ബ്ലാക്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു ബ്ലൂ സീരീസ്. ഇത് 3 നമുക്ക് കളർ സീരീസ് ആയിട്ട് വരുന്നത്. പിന്നെ 17T Pro വരുമ്പം രണ്ട് വേരിയൻ്റ് ഉണ്ട് അതിനും. അത് വന്നിട്ട് 12GB 512GB പിന്നെ 12GB 1TB സ്റ്റോറേജും. അതിൽ ബേസ് വേരിയൻറ്റ് 512GB ആണ്. അതിൻ്റെ പ്രൈസിങ് വന്നിട്ട് ഏകദേശം 100,000 രൂപ വരും. 1TB ഏകദേശം 122,500 രൂപയാണ് വില വരുന്നത്. അതിനും ഈ കളർ വേരിയൻസ് 3 ബ്ലൂവും വയലറ്റും ബ്ലാക്കും. ഇതിപ്പം ശരിക്കും ഇന്ത്യയിൽ അവർ പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 17T Pro-യ്ക്ക് പകരം 17T ഒരു പക്ഷേ ചിലപ്പം 17T Pro-യ്ക്ക് പകരം അവർ വേറെ ഏതെങ്കിലും ഒരു വേരിയൻറ്റും കൂടെ കൊണ്ടുവരാൻ ചാൻസസ് ഉണ്ടെന്ന് വെബ്സൈറ്റുകൾ പല വെബ്സൈറ്റിലും അവരിങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ കമ്പനിയായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കും നമുക്കറിയാൻ കഴിഞ്ഞത് 17T മാത്രമേ ലോഞ്ച് ഉള്ളൂ എന്നുള്ളതാണ്.

ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെക്കിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ എൻ്റെ ഡിസ്പ്ലേ നോക്കാം. 17T ശരിക്കും 6.59 ഇഞ്ച് ആണ് ഡിസ്പ്ലേ, അമോലഡ് ഡിസ്പ്ലേ ആണ്. 17T പ്രോ എന്ന് പറയുന്നത് 6.83 ഇഞ്ചിൻ്റെ അമോലഡ് ഡിസ്പ്ലേ ആണ്. രണ്ടിനും 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഉള്ളത്. 1.5K റെസൊല്യൂഷൻ ഉണ്ട്. പിന്നെ HDR10+ ആണ്. ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യും. 3500 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ട്. ഈ മീഡിയ ടെക് ഡയമൻസിറ്റിയുടെ ചിപ്സെറ്റിൻ്റെ കൂടെ ഷൗമിയുടെ തന്നെ സർജ് ചിപ്സെറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. T1+ എന്ന് പറയുന്ന ചിപ്സെറ്റുകളും അത് ശരിക്കും ഈ സർജ് ചിപ്സെറ്റുകൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ പവർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടും ഇമേജ് പ്രോസസ്സിങ്ങിനും പിന്നെ അതേപോലെ സിഗ്നൽ കൺട്രോളിങ് സിഗ്നൽ പ്രോസസ്സിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ചിപ്പുകളാണ് ഷവമിയുടെ സർജ് T1 and T1S എന്ന് പറയുന്ന ചിപ്പുകൾ. അതിപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫോണുകളിലും അവർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവരത് യൂസ് ചെയ്യുന്നത്. ഐഫോണിനൊക്കെ ഐഫോണിൻ്റെ സിഗ്നൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ചിപ്സെറ്റ് യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ ഷവമിയും. അത് അവരുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ചിപ്പുകളാണ്. അപ്പോൾ അതിൽ സ്പെഷ്യൽ അൽഗോരിതംസ് റൺ ചെയ്യുന്നുണ്ട് നമ്മളുടെ ഫോണുകളുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി, ഷവമിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി തന്നെയാണ് അവർ ആ ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. പിന്നെ അതിലുപരി ഇതിൽ 3D ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റംസ് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പം ഹീറ്റ് ആകുന്നത് തീരെ ലോ ആയിരിക്കും. കാരണം ഗെയിമിങ്ങിനൊക്കെ ഇത് ശരിക്കും പവർ ഫോൺ ആയതുകൊണ്ട്, പവർ സീരീസ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഗെയിമിങ്ങും അതേപോലെ ഇമേജ് പ്രോസസ്സിങ്ങും ഒക്കെ ചെയ്യുമ്പം പ്രോസസ്സർ കൂടുതൽ ചൂടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3D ഐസ് ലൂപ്പിംഗ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ശരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് സിഗ്നൽസ് ശരിക്കും ഹീറ്റ് ടെമ്പറേച്ചർ വളരെ താത്തി കൊണ്ടുവരാൻ ചാൻസ് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, ആസ്ട്രോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് പല ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് 1.3 kilometers വരെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത സ്ഥലങ്ങൾ, നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കോൾ വിളിക്കാൻ സാധിക്കും എന്നൊന്നാണ് ഷവമി അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ത്യയിൽ അത് എത്രത്തോളം എഫക്റ്റീവ് ആകും അതിനുണ്ട്. കാരണം നമുക്ക് ഇവിടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ തീരെ കുറവാണ്. അത് അതിൻ്റെ ലൈസൻസിങ് കാര്യങ്ങളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഫീച്ചർ എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ക്യാമറ സെറ്റപ്പിലേക്ക് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്കയുടെ ക്യാമറ ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ്, ലൈക്ക ട്യൂൺ ചെയ്തിരിക്കുന്ന ക്യാമറ സെറ്റപ്പാണ് ഇതിലുള്ളത്. അതിൽ 50 megapixel ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. ഒരു 5x ഒപ്റ്റിക്കൽ സൂമും ഉണ്ട് അതിൻ്റെ കൂടെ. പിന്നെ 12 megapixel ഒരു അൾട്രാ വൈഡ് ക്യാമറ, അതേപോലെ തന്നെ 50 megapixel ഒരു നോർമൽ ക്യാമറയും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 17Tക്കകത്ത് ഇത് വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ സെൻസേഴ്സിൻ്റെ അകത്തുള്ള വ്യത്യാസമാണ്. 17Tയിൽ 50 megapixel ലൈറ്റ് ഫ്യൂഷൻ 800 സെൻസർ ആണ് വരുന്നത്. 17T പ്രോയ്ക്കകത്ത് ലൈറ്റ് ഫ്യൂഷൻ്റെ 950 സെൻസർ ആണ് വരുന്നത്. അപ്പോൾ പിക്ചർ ക്വാളിറ്റി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് 17T Pro ആയിരിക്കും. പക്ഷേ എങ്കിലും 17T കോമ്പീറ്റ് ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് 17T സെൻസസ് ഉള്ളത്. നമുക്കിപ്പോൾ ശരിക്കും ഒരു നോർമൽ ഒരാൾക്ക് ആ പിക്ചറിൻ്റെ അകത്ത് നമ്മൾ പിക്ചർ ക്വാളിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷേ എങ്കിലും 950 സെൻസർ, ലൈറ്റ് ഫ്യൂഷൻ 950 സെൻസറാണ് കുറച്ചും കൂടെ പിക്സൽ ഡെൻസിറ്റി കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും HDR ക്വാളിറ്റി 17T Pro ക്യാമറാസ് തന്നെയായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ. ഈ രണ്ട് ഫോണുകളിലും 17T 17T Pro 32 megapixel ഫ്രണ്ട് ഫേസിംഗ് ക്യാമറ വിത്ത് 4K HDR10 വീഡിയോ റെക്കോർഡിംഗ് ആണുള്ളത്. അത് അപ് ടു 60 FPS വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. രണ്ട് ഫോണിലും ആൻഡ്രോയിഡ് 16 HyperOS 3 ആണ്, 16 ബേസ് ചെയ്തുകൊണ്ടുള്ള HyperOS 3 ആണ് റൺ ചെയ്യുന്നത്. ബാറ്ററിയുടെ കേസിലേക്ക് വരുമ്പം 17T 17T Pro സെവൻറ്റീൻ ടീക്കകത്ത് 6500 mAh 17T Pro 7000 mAh ആണ് ബാറ്ററി ഉള്ളത്. അതിൽ 100 watts വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങും 50 watts വയർലെസ് ചാർജിങ്ങും ആണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഷവമിയുടെ ഒരു സ്നാപ്ഷോട്ട് ആയിട്ട് നോക്കുമ്പോൾ. ഞാൻ ഒന്നുകൂടെ പറയാം, ശരിക്കും 17T വരുന്ന പ്രോസസ്സർ എന്ന് 17T വരുന്ന പ്രോസസ്സർ മീഡിയ ടെക് ഡയമൻസിറ്റി 8500 17T Pro 9500 ആണ്. ബാറ്ററി 6500 mAh 17T 17T Pro 7000 mAh ബാറ്ററി. സ്ക്രീൻ സൈസ് വന്നിട്ട് 17T 6.59 17T Pro 6.83 inches ആണ്. രണ്ടും അമോലഡ് തന്നെയാണ്. ഇതാണ് ഒരു സ്നാപ്ഷോട്ട് നമ്മുടെ ഈ ഫോണുകളുടെ, രണ്ട് ഫോണുകളുടെയും സ്നാപ്ഷോട്ട് സ്പെക് എന്ന് പറയുന്നത് ഇതാണ്. പ്രൈസിംഗ് പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ കറക്റ്റ് പ്രൈസിംഗ് എത്രയാവും എന്നുള്ളതിനെ കുറിച്ച് നമുക്കത് ലോഞ്ച് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റും. എങ്കിലും റഫ്ലി ഒരു 80,000 ഒരു 122,000 വരെയുള്ള വില ഇപ്പം ചൈനീസ് മാർക്കറ്റിലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വരുന്നുണ്ട്. എങ്കിലും അത് ഏകദേശം ആ റേഞ്ചിലായിരിക്കും പ്രൈസിങ്ങും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച ഒരു 14-15 വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പവർ ഫോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീരീസ് ആണ് ഷവമി 17T 17T Pro. എന്തായാലും നമുക്ക് ലോഞ്ച് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത ഇനി 1+ ഒരു ലീക്ക് ആണ് വന്നിട്ടുള്ളത്. 1+ പുതിയ സീരീസ് ആയിട്ടുള്ള 16 series ഉടനെ ലോഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലീക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അവർ പറയുന്ന അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം അടുത്തൊരു ചെറിയ ബ്രേക്കിന് ശേഷം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: സുനിത, ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈ സെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈ സെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ പറഞ്ഞു നിർത്തിയത് വൺ പ്ലസിന്റെ കാര്യത്തിലായിരുന്നു. വൺ പ്ലസ് ശരിക്കും കുറച്ച് നാളായിട്ട് ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. വൺ പ്ലസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു, വൺ പ്ലസിന്റെ സെയില് അവർ ഓഫ്ലൈനിൽ നിന്ന് ഓൺലൈനിലേക്ക് മാത്രമാക്കി, അവരുടെ സർവീസ് സെന്റേഴ്സ് എല്ലാം വൈൻഡപ്പ് ചെയ്തു. അങ്ങനെയൊക്കെ കുറെ, കാരണം സർവീസ് സെന്റർ വൈൻഡപ്പ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോയുടെയും വിവോയുടെയും സർവീസ് സെന്റേഴ്സിൽ മാത്രമാക്കി വൺ പ്ലസിന്റെ ഇത്, എക്സ്ക്ലൂസീവായിട്ട് വൺ പ്ലസ്

സർവീസ് സെന്റേഴ്സ് ഇല്ലാതായി. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കെ ഒരുപാട് റൂമേഴ്സ് നമ്മൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എങ്കിൽ പോലും വൺ പ്ലസിന്റെ പുതിയ ഫോണുകളുടെ അപ്ഡേറ്റ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം വൺ പ്ലസ് 15 കഴിഞ്ഞ നവംബറിലാണ് ലോഞ്ച് ചെയ്തത്. അത് ഭയങ്കര ഹിറ്റായിട്ട് മാർക്കറ്റിലെല്ലാം ചൂടപ്പം പോലെ വിട്ടുകഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്കുകൾ പലർക്കും കിട്ടുന്നില്ല, എന്നാൽ പോലും അതിനുള്ള ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വൺ പ്ലസ് 16 ശരിക്കും അത് ഈ വർഷം അവസാനത്തോട് അടുത്ത നവംബറിലായിരിക്കും ലോഞ്ച് വരിക. അതിന്റെ കുറച്ച് റൂമേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും അത് കുറെ നാളായിട്ടേ നമുക്ക് ഈ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ ലോഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ വൺ പ്ലസ് 16 കുറിച്ചുള്ള സംസാരങ്ങൾ നെറ്റിലെല്ലാം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആധികാരികമായ കുറെ ലീക്കുകൾ ഇപ്പോഴാണ് വിത്ത് ഫോട്ടോസ് നമുക്ക് ഇപ്പം ഇപ്പോഴാണ് നമുക്ക് വന്നു തുടങ്ങിയത്. ആ റൂമേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമേഴ്സിൽ അവർ പറയുന്നത് വൺ പ്ലസ് 16 ശരിക്കും ഒരു 185 Hz ഡിസ്പ്ലേ ഉള്ള ഒരു സ്ക്രീനും അതേപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും വെച്ച് ടെസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ്. അത് വിശ്വാസികരമായ ഒരു സോഴ്സിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ 185 Hz ഡിസ്പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള സീരീസ് ഫോണുകളിലെ ഏറ്റവും ഹയസ്റ്റ് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് അത്. വൺ പ്ലസിൻ്റെ ഫോണുകൾ മാത്രമല്ല ബാക്കിയുള്ള ഫോണുകൾ എടുത്താൽ പോലും 185 റിഫ്രഷ് റേറ്റുള്ള ബാക്കിയൊരു മറ്റൊരു സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാർക്കറ്റിലില്ല, നിലവിലില്ല, അപ്പോൾ ഇനി വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. നേരത്തെ പക്ഷേ അത് 240 Hz എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ അത് പക്ഷേ 185 Hz ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് ഏറ്റവും ടോപ്പ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ അത്രയും റിഫ്രഷ് റേറ്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്ക്രീനിന് അത്രത്തോളം ബട്ടറി സ്മൂത്ത് ഫീൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ ഈ 200 MP പെരിസ്കോപ്പ് ലെൻസ്, അത് 3x അൾട്രാ ഡിജിറ്റൽ സൂം മാത്രം 3x ഒപ്റ്റിക്കൽ സൂം ഉള്ള പെരിസ്കോപ്പ് ലെൻസ് ആണ് അവർ യൂസ് ചെയ്യുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും വൺ പ്ലസ് 16 പുറത്തിറങ്ങുമ്പം ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആകാനാണ് ചാൻസ് കൂടുതൽ. പ്രൈസ് ഒരു പക്ഷേ ആ പ്രീമിയം സെഗ്മെന്റിൽ തന്നെ നിർത്താനായിരിക്കും അവരുടെയും ചാൻസ്. ഈ വൺ പ്ലസ് 15 എനിക്ക് തോന്നുന്നു ഇറങ്ങിയ സമയത്ത് ഏറ്റവും പ്രീമിയം ആ സ്പെക് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും പ്രീമിയം സെഗ്മെന്റിൽ നിന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ വൺ പ്ലസ് 16 അവർ ഇറക്കാൻ ചാൻസ് ഉള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. ഈ ടിപ്സ്റ്റർ പറയുന്നത്, നമുക്ക് ലീക്ക് ചെയ്ത് തന്ന വ്യക്തി പറയുന്നത് അൾട്രാ നാരോ ബെസൽസ് ആയിരിക്കും ആണ് അവരത് യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തേക്കുന്ന ടെക്നോളജി LTPO അല്ലെങ്കിൽ ലിപ്പോ പാക്കേജിങ് ആണ് സ്ക്രീനിന് വേണ്ടിയിട്ട്. അപ്പം അത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ബെസൽ സൈസ്. അപ്പോൾ അത് കാരണം വളരെ തിന്നായിട്ടുള്ള ബെസൽ സൈസിലായിരിക്കും ഫോൺ വരുന്നത്. അത് മാത്രമല്ല OLED ഡിസ്പ്ലേ ആണ്, 1.5K റെസൊല്യൂഷൻ ഉണ്ട്. ഒബിയസ്ലി HDR10+ HDR11 ആയിരിക്കാം ഒരു പക്ഷേ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ HDR10+ ഉണ്ടാകും വിത്ത് ഡോൾബി വിഷൻ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പം ശരിക്കും ഐഫോണേക്കാളിലൊക്കെ ഒരു പക്ഷേ ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ടാണ് വൺ പ്ലസ് അവർ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പം ഇത് നമ്മൾ ഒരു പിഞ്ച് ഓഫ് സോൾട്ടിൻ്റെ കൂടെ നമുക്കിത് കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം വൺ പ്ലസ് 16 അല്ലെങ്കിൽ വൺ പ്ലസ് പൊതുവേ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആകുകയാണെന്നുള്ളൊരു റൂമറും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്തു നിന്ന് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ വർഷം അവസാനം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നത് വരെ. ഇതിൻ്റെ ചിപ്സെറ്റ് വന്നിട്ട് ഇവർ പറയുന്നത് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പ്രോസസ്സർ അവർ പറയുന്നത് സ്നാപ്ഡ്രാഗൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 8 Elite Gen 5 ശേഷം, ഒരു പക്ഷേ 8 Elite Gen 6 Pro അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ 9 സീരീസോ ആയിരിക്കും ഇതിൽ വരുന്ന ചിപ്സെറ്റ് എന്നുള്ളതാണ് അത്. അപ്പം ശരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ 5 GHz സ്പീഡ് പ്രോസസ്സറിനുണ്ടാകും, അത്രത്തോളം പവർ പാക്ഡ് ആയിരിക്കും ആ ഫോൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ LTPO ആൻഡ് ലിപ്പോയ് പാക്കേജിങ് യൂസ് ചെയ്തിട്ടാണ് അവരുടെ സ്ക്രീൻസ് അവർ യൂസ് ചെയ്തേക്കുന്നത്, AMOLED സ്ക്രീൻസ് അവർ പാക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ബെസൽ സൈസിൻ്റെ സൈസ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ, വളരെ വളരെ തിന്നായിരിക്കും അത്. പിന്നെ ബാറ്ററി വന്നിട്ട് ഒരു പക്ഷേ 7000 mAh അല്ലെങ്കിൽ 8000 mAh ബാറ്ററി ഉണ്ടാകും. കാരണം ഇത്രയും സ്ക്രീൻ സൈസും പ്രോസസ്സറും വരുന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ബാറ്ററി ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പവർ മിക്കവാറും ബിറ്റ്വീൻ 7000-8000 അല്ലെങ്കിൽ ഈവൻ 10000 mAh വരെ പോകാനും ചാൻസസ് ഉണ്ട്. എന്തായാലും നമുക്ക് ക്വാർട്ടർ ഈ വർഷം അവസാന നവംബർ, അതായത് 4th quarter നോർമലി വൺ പ്ലസ് എല്ലാം ലോഞ്ച് ചെയ്യുന്നത്. അപ്പം നവംബർ ഒരു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു മാസങ്ങളിൽ നമുക്ക് ലോഞ്ച് പ്രതീക്ഷിക്കാം. അതുവരെ നമുക്ക് പുതിയ പുതിയ റൂമേഴ്സ് വൺ പ്ലസിൻ്റെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ പുതിയൊരു ന്യൂസ് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സ്ആപ്പ് പ്ലസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ആണ് അത്, യൂട്യൂബിന് വന്നതുപോലെ തന്നെയാണ്. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4.

0: ലോകത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.

തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സൗന്ദരം 90.4 FM. അപ്പോൾ മെറ്റ പുതിയ കുറച്ച് പ്ലാനുകളുമായിട്ട്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുമായിട്ട് വന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് പ്ലസ്, ഇൻസ്റ്റാഗ്രാം പ്ലസ്, വാട്സാപ്പ് പ്ലസ് എന്നൊക്കെ ഉള്ള പേരുകളിലാണ് അതറിയപ്പെടുന്നത്. നമ്മൾ യൂട്യൂബ് പ്രീമിയം പോലെ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും. പക്ഷേ കാലക്രമേണ എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളിലാണെന്ന് തോന്നുന്നു ഫേസ്ബുക്ക്. കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിൻ്റെ വീഡിയോസിൻ്റെ അകത്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കയറി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ നിർബന്ധിതമായും ഈ പ്ലാനുകളിലേക്ക്, സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളിലേക്ക് പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പം ഇത് ഒരു ട്രയൽ റൺ എന്നുള്ള നിലയിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സിന്, ഐ മീൻ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് അവരിത് റോൾ ഔട്ട് ചെയ്യുന്നത്. അതും പല രാജ്യങ്ങളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവർ റോൾ ഔട്ട് ചെയ്ത് തുടങ്ങുന്നത്. ഇതിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, എല്ലാ ഇപ്പം പ്രീമിയം പ്ലാനുകളിലുള്ളതുപോലെ തന്നെ ഫേസ്ബുക്ക് പ്ലസിലും ഇൻസ്റ്റാഗ്രാം പ്ലസിലും വാട്സാപ്പ് പ്ലസിലും സാധാരണ യൂസേഴ്സിന് കിട്ടാത്ത രീതിയിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്രോഡീകരിക്കുന്നത് മെറ്റ വൺ എന്ന് പറയുന്ന, ഗൂഗിൾ വൺ പോലെ മെറ്റ വൺ എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്കാണ് അവർ ഇതെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെറ്റ വണിൻ്റെ കീഴിലാണ് ഈ ഫേസ്ബുക്ക് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും വാട്സാപ്പ് പ്ലസും എല്ലാം വരിക. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും നമുക്കിപ്പം ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് ഒക്കെ, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പ്ലേസ് ചെയ്യുന്ന ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ എത്ര പേര് കണ്ടു അല്ലെങ്കിൽ എത്ര പേര് റീവാച്ച് ചെയ്തു എന്ന് നമുക്കറിയാൻ സാധിക്കും പ്ലസ് പ്ലാനിൽ. ഇപ്പം ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമുക്ക് അത് റീവാച്ച് ചെയ്തത് അറിയാൻ പറ്റില്ല. നമുക്ക് എത്ര പേര് കണ്ടു എന്നുള്ളത് മാത്രം, ഒരു തവണ ആരൊക്കെ കണ്ടു എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ തന്നെ എത്ര തവണ നമുക്ക് ആ സ്റ്റോറി കണ്ടു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്ററിനോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റിക്ക് അതേപോലത്തെ കണ്ടന്റ് പിന്നെ ഉണ്ടാക്കിയ ആൾക്കാരെ നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റിലേക്ക് നമുക്ക് ഈ സ്റ്റോറികളും ഹൈലൈറ്റ്സും എത്തിക്കാൻ പറ്റും. ഇപ്പം നമുക്കൊരു ക്ലോസ്ഡ് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മാത്രമേ നമുക്ക് സ്റ്റോറീസ് നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് നമുക്ക് അൺലിമിറ്റഡ് ഫ്രണ്ട്സ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്കെല്ലാം നമുക്ക് ഈ സ്റ്റോറീസ് എത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വൺസ് ഒരു അഡീഷണൽ വ്യൂ അല്ലെങ്കിൽ വൺസ് എ വീക്ക് നമുക്ക് ഒരു സ്പോട്ട് ലൈറ്റിനെ നമുക്ക് അഡീഷണൽ വ്യൂസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം അങ്ങനെ ഒരു ഫീച്ചർ സാധാരണഗതിയിൽ നമുക്ക് കിട്ടാറില്ല. കാരണം സ്പോട്ട് ലൈറ്റ് 24 hours അല്ലെങ്കിൽ 1-2 days കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്പോട്ട് ലൈറ്റ് ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് ഡിലീറ്റായി പോവുകയാണ് ചെയ്യുന്നത്. ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്റ്റോറി വ്യൂവർ ലിസ്റ്റ്, നമ്മൾ സ്റ്റോറീസ് എത്ര പേര് ലൈവായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് അവർ ആദ്യമേ തന്നെ നമുക്ക് അവരറിയാതെ, അതായത് നമ്മുടെ ഫോളോവേഴ്സ് അറിയാതെ തന്നെ അവരുടെയൊക്കെ ലിസ്റ്റുകളിലേക്ക് നമുക്ക് നമ്മളുടെ സ്റ്റോറീസിനെ പുഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മൾ കുറേ നൂതനമായ ഫീച്ചേഴ്സ് അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, ഈ പ്ലാനുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇത്രയും ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് കിട്ടുന്ന അതേ ഫീച്ചേഴ്സ് തന്നെ ഫേസ്ബുക്കിൻ്റെ അകത്തും വാട്സാപ്പിൻ്റെ അകത്തും അവർ കൊണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ കുറേ കസ്റ്റം ഐക്കൺസ്, കസ്റ്റം ആപ്പ് ഐക്കൺസ്, പിന്നെ പ്രൊഫൈൽ ബയോസ്, അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഫോണുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രൊഫൈൽ ബയോസ്, പിന്നെ അഡീഷണൽ പിന്നുകൾ, ഇതെല്ലാം ഈ പ്ലസ് പ്ലാനിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ വാട്സാപ്പിൻ്റെ അകത്തും ഫേസ്ബുക്ക് പ്ലസിൻ്റെ അകത്തും, വാട്സാപ്പ് പ്ലസിലും ഫേസ്ബുക്ക് പ്ലസിലും എല്ലാം ഇത് ഇതേ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ തന്നെയാണ്. പക്ഷേ കൂടാതെ വാട്സാപ്പിൻ്റെ അകത്ത് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആപ്പ് ടീമുകൾ, നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് വാൾപേപ്പേഴ്സ് ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഉള്ള കുറേ ആപ്പ് ടീമുകൾ, പിന്നെ കസ്റ്റം റിംഗ് ടോൺസ്, പിൻഡ് ചാൻസ്, ലിസ്റ്റ് കസ്റ്റമൈസേഷൻ, പിന്നെ പ്രീമിയം സ്റ്റിക്കേഴ്സ്, ഇതെല്ലാം വാട്സാപ്പ് പ്ലസിൻ്റെ അകത്ത് അവൈലബിൾ ആയി ഇതെല്ലാം. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ റോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഫേസ്ബുക്ക് തന്നിട്ടില്ല. അത് മാത്രമല്ല, പ്ലാനിൻ്റെ പ്രൈസിങ്ങും കമ്പനി പുറത്തു വിട്ടിട്ടില്ല. എങ്കിൽ കൂടി ടെക് ക്രഞ്ച് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഫേസ്ബുക്ക് പ്ലസിനും ഇൻസ്റ്റാഗ്രാം പ്ലസിനും ഏകദേശം $3.99, റഫ്ലി അറൗണ്ട് $350 ഒരു മാസം ചാർജ് ചെയ്യാനാണ് ചാൻസ് എന്നുള്ളതാണ്. അതേപോലെ വാട്സാപ്പ് പ്ലസിന് വന്നിട്ട് റഫ്ലി $270, അതായത് $2.99 റഫ്ലി അറൌണ്ട് $270 ഇപ്പോഴത്തെ കൺവേർഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രൈസിങ് പക്ഷേ ഒഫീഷ്യലി ലോഞ്ച് ഫേസ്ബുക്ക് അനൗൺസ് ചെയ്തിരിക്കുന്നതല്ല, നമുക്കൊരു വെബ്സൈറ്റ് വഴി, ടെക് ക്രഞ്ച് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നമുക്ക് അറിയാൻ സാധിച്ചതാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്ക് അറിയാൻ അറിയില്ല. എങ്കിൽ കൂടി കമ്പനി ഉടനെ തന്നെ ഈ പ്ലാനുകളെല്ലാം എല്ലായിടത്തേക്കും റോൾ ഔട്ട് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അവരാദ്യമേ ശരിക്കും ക്രിയേറ്റേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, നോർമൽ യൂസേഴ്സിന് വേണ്ടിയിട്ടൊരു പ്ലാന്, പിന്നെ അതേപോലെ തന്നെ ഈ ബിസിനസ് അങ്ങനത്തെ എൻറ്റിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് AI പ്ലാനും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഫേസ്ബുക്കിൻ്റെ പുതിയ മെറ്റ, അതായത് ഫേസ്ബുക്ക് പ്ലസും വാട്സാപ്പ് പ്ലസും ഇൻസ്റ്റാഗ്രാം പ്ലസും മെറ്റ കൊണ്ടുവന്നേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അടുത്തത് ആപ്പ്

0: ഉടനെ ദാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
2: തിരികെ എത്താം ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദനം 90.4 FM. iOS അവരുടെ പുതിയ ഒരു അപ്ഡേറ്റുമായിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ലീക്സ്, അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. WWDC 2026, അതായത് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് June 8 നടക്കാനിരിക്കെ iOSൻ്റെ പുതിയ അപ്ഡേറ്റ് ആയ 27 കുറിച്ചുള്ള കുറച്ച് ലീക്സുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിലെ പ്രധാന താരം സിരി തന്നെയാണ്. കാരണം സിരി ഇതുവരെ ശരിക്കും ആപ്പിള് AI ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയിരുന്നു. അവർക്ക് സ്വന്തം അവർക്ക് ഗൂഗിളും ChatGPT-യും ക്ലൗഡും ഒക്കെ വളരെ മുൻപന്തിയിൽ എത്തിയിട്ട് പോലും ആപ്പിളിന് അവരൊത്ത് കിടപിടിക്കാനായിട്ടുള്ള ഒരു ടെക്നോളജി അല്ലെങ്കിൽ AI കൃത്യമായ ഒരു ഒരു ടാർഗറ്റ് ഇല്ലാതെ മുന്നോട്ട് പോയ ഒരു കമ്പനിയാണ്. അപ്പോൾ അത് കാരണം അവരുടെ സിരി എന്ന് പറഞ്ഞ ആപ്പ് ഏറ്റവും ആദ്യമേ അങ്ങനത്തെ ഒരു ചാറ്റ് ബോട്ട് കൊണ്ടുവന്നത് തന്നെ ആപ്പിളാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഒരുപാട് പിന്നിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് കുറവായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പല ക്വസ്റ്റ്യൻസിനും സിരി കൃത്യമായി റിപ്ലൈ തരാതിരിക്കുക, അതിനെക്കുറിച്ചുള്ള മീംസ് തന്നെ ഇന്റർനെറ്റിൽ എല്ലായിടത്തും ലഭ്യമാണ്. പക്ഷേ അവർ ഈ കഴിഞ്ഞ വർഷം, അതായത് 2025 അവസാനത്തോടു കൂടി ഗൂഗിളുമായിട്ട് ടൈപ്പ് ആകുകയും ഗൂഗിളിൻ്റെ ജെമിനായി അവർക്ക് വേണ്ടിയിട്ട് ആപ്പിളിന് വേണ്ടിയിട്ട് AI ഫീച്ചേഴ്സ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പം റീവാമ്പ് ചെയ്ത് സിരിയെ ഒരു സ്റ്റാൻഡേർഡ് ആപ്പായിട്ട് എല്ലാ ആപ്ലിക്കേഷൻസിലും അറ്റാച്ച് ചെയ്യത്തക്ക രീതിയിൽ അവർ കൊണ്ടുവരികയാണ് iOS-ൻ്റെ അകത്തും. എനിക്ക് തോന്നുന്നു കൂടാതെ തന്നെ ഐപാഡ് വയസ്സിലും മാക് വയസ്സിലും എല്ലാം ഇനിയിപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സിരി ശരിക്കും ഒരു പ്രധാന താരമായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് പുതിയ iOS-ൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം സിരി ശരിക്കും ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട്, AI ചാറ്റ് ബോട്ടായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് ശരിക്കും ആസ്ക് സിരി എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ അടുത്ത് സിരി എടുത്ത് നമുക്ക് ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ചോദിക്കാം, അതിൻ്റെ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം, ആപ്ലിക്കേഷൻ

സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈവൻ ചെറിയ ആപ്ലിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളിടത്തിൻ്റെ അകത്ത് നിന്ന് ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സിരി എടുത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഫീച്ചേഴ്സ്, കോമൺ ആയിട്ടുള്ള നമ്മൾ ജെമിനൈ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും സിരിയിലും കൂടെ വരത്തക്ക രീതിയിലാണ് ഇപ്പം ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആപ്സ് ആയ ചാറ്റ് ജി പി ടിയോ അല്ലെങ്കിൽ ജെമിനൈയോ അല്ലെങ്കിൽ ക്ലോഡോ ഒന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി iOS-ന്റെ അകത്ത് സിരി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. മൾട്ടിപ്പിൾ AI ഏജൻസിന്റെ ഫീച്ചേഴ്സും അവൈലബിലിറ്റി അവർ ഉറപ്പാക്കിയിട്ടുണ്ട്, ആപ്പിൾ ഇത്തവണ ഉറപ്പാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ AI ഫംഗ്ഷനാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന പല ആപ്പുകളും, അതായത് ക്യാമറ ആപ്പിന്റെ അകത്ത് തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് സിരി മോഡ് ഉണ്ട്. അത് അവർ വിഷ്വൽ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. കാരണം നമുക്കിപ്പം എഡിറ്റ് ചെയ്യാൻ ക്യാമറയ്ക്കകത്ത് നമുക്കിപ്പം ഒരു ഫ്രെയിം റേറ്റ് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോർട്രേറ്റ് മോഡലോ ലാൻഡ്സ്കേപ്പ് മോഡലോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് എനേബിൾ ചെയ്യണം. അതെല്ലാം നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതേപോലെ അടുത്തത് ആഡിങ് വിഡ്ജറ്റ്സ്, അതായത് ക്യാമറ ആപ്പിൻ്റെ അകത്ത് നമുക്ക് വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്, ക്യാമറ ആപ്പിന്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാനായിട്ട്. അത് ഇതെല്ലാം ഇങ്ങനത്തെ ഡേ ടു ഡേ ഈവൻസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് വരുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് സിരിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഓരോ ആപ്പുകൾ, ഇപ്പോൾ ഫോട്ടോ ആപ്പിൻ്റെ അകത്ത് ആപ്പിൾ ഇൻ്റലിജൻസ് പവേർഡ് നമുക്ക് അപ്ഡേറ്റ്സ്, അതായത് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജിൻ്റെ അകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് AI യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു സെപ്പറേറ്റ് ഫീച്ചറാണ്, സിരി ഇൻക്ലൂഡഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ഫീച്ചർ ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ റീഫ്രെയിം അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നൊക്കെ പറയുന്ന പോലെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് അവർ ഓരോ ആപ്പിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്രോസ് എല്ലാ പ്ലാറ്റ്ഫോംസ്, അതായത് iOS മാത്രമല്ല ഐപാഡ് OS-ലും മാക് OS-ലും എല്ലാം അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റീഫ്രെയിമും എക്സ്റ്റെൻഡും ഒക്കെ ഓരോരോ പർട്ടിക്കുലർ ഫീച്ചേഴ്സ്, ഇപ്പം റീഫ്രെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പെർസ്പെക്റ്റീവ് മാറ്റാൻ സാധിക്കും. മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആ ഫോട്ടോ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത മറ്റൊരു പെർസ്പെക്റ്റീവിലേക്ക് ആക്കാൻ സാധിക്കും. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോട്ടോയ്ക്കകത്ത് മിസ്സിംഗ് പോർഷൻസ് ഉണ്ടെങ്കിൽ, നമുക്കിപ്പം ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തിട്ട് അതിലെന്തെങ്കിലും ഒരു മിസ്സിംഗ് പാർട്ട് അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് സെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫില് ചെയ്യാൻ സാധിക്കും. കാരണം ആർട്ടിഫിഷ്യൽ ലെൻസ്, ഇപ്പം സിരി പോലുള്ള ആർട്ടിഫിഷ്യൽ ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ, അവിടെ ആ മിസ്സിംഗ് പോർഷൻ നമുക്ക് ആഡ് ചെയ്ത് ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആക്കി മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നത് ശരിക്കും June 8th. പക്ഷേ നമുക്ക് ഫോണുകളിൽ അല്ലെങ്കിൽ ഡിവൈസസിലേക്ക് ഇത് റോൾ ഔട്ട് ചെയ്യാനായിട്ട് പിന്നെ സമയമെടുക്കും, ഏകദേശം ഒരു മാസത്തോളം സമയമെടുക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എല്ലാ ഫോണുകളിലും അല്ലെങ്കിൽ എല്ലാ ഡിവൈസസിലേക്കും വരിക. ഇത് iOS 27 എനിക്ക് തോന്നുന്നു iPhone 11 തൊട്ടുള്ള താഴോട്ടുള്ള ഫോണുകളിലെല്ലാം അവൈലബിൾ ആണ്. ഐപാഡ് OS അതേപോലെ തന്നെ ഐപാഡ് എയർ തൊട്ട് താഴോട്ടുള്ള എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിരിക്കും. മാക് OS-ന്റെ ശരിക്കും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ ഇതുവരെ വെളിവാക്കിയിട്ടില്ല എങ്കിലും ഈ ആഴ്ചയൊക്കെ കൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും മാക് OS-ന്റെ ഏതൊക്കെ വേർഷൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ മാക്കിൽ ഏതൊക്കെ വേർഷൻസ് ഓഫ് മാക്കിൻ്റെ അകത്ത് നമുക്ക് പുതിയ OS അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. പുതിയ ഫീച്ചേഴ്സ് നമുക്ക് ശരിക്കും ഉപയോഗപ്രദമായ രീതിയിൽ തന്നെയാണ് ആപ്പിൾ അത് കൊണ്ടുവന്നേക്കുന്നത്. പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവരത് കൊണ്ടുവന്നേക്കുന്നത്. അപ്ഡേറ്റ് ചെയ്ത് പുതിയ iOS യൂസ് ചെയ്യുക, അതിൻ്റെ റിവ്യൂസിനെ കുറിച്ച് ഞങ്ങളെ അറിയിക്കുക. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ആപ്പിളിൻ്റെ വന്നിട്ടുള്ളത്. അടുത്ത ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് വാട്സാപ്പ്. അത് വാട്സാപ്പിൻ്റെ പുതിയൊരു സെക്യൂരിറ്റി ഫീച്ചറിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരികെ വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സന്ദനം 90.4 FM. ഇനി ചെറിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ്. വാട്സാപ്പിന്റെ അകത്ത് വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചറാണ്, അത് ഉടനെ തന്നെ റോൾ ഔട്ട് ആകും വാട്സാപ്പിലേക്ക് എന്താണെന്നല്ലേ. അത് ശരിക്കും നമ്മൾ ടെലഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചർ തന്നെയാണ്, പക്ഷെ വാട്സാപ്പിൽ ഇതുവരെ വന്നിട്ടില്ല. അതായത് റീഡ് ചെയ്തതിന് ശേഷം മെസ്സേജസ് ഡിലീറ്റ് ആകുക. iOS-ലും ആൻഡ്രോയിഡിലും ഈ ഫീച്ചർ അവൈലബിൾ ആയി തുടങ്ങും. ടെലഗ്രാമിൽ ഇത് ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ വൺസ് എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ മെസ്സഞ്ചറിന്റെ അകത്ത് അത് അവൈലബിൾ ആണ്. നമ്മൾ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതൊരു സെക്യൂരിറ്റി ഫീച്ചറായിട്ടാണ് അവർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇതുവരെ എനിക്ക് തോന്നുന്നു വാട്സാപ്പിൽ എന്തുകൊണ്ടോ മെറ്റ ഇത് ആഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ നേരത്തെ മെസ്സേജസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ടൈമർ നമുക്ക് സെറ്റ് ചെയ്യാം. 24 hours അല്ലെങ്കിൽ 1 day 2 days എന്ന് പറഞ്ഞ് നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത് ഇതങ്ങനെയല്ല. നമ്മൾ എപ്പോഴാണോ ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഒരാൾക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് ആ കിട്ടുന്ന വ്യക്തി എപ്പോഴാണോ അത് കാണുന്നത്, കാണുന്നതിന് തൊട്ട് പുറകെ തന്നെ അത് ഡിലീറ്റ് ആയി പോകും. അപ്പം അത് ശരിക്കും മെസ്സേജസിൻ്റെ സെക്യൂരിറ്റി ഫീച്ചർ എന്നുള്ള നിലയിൽ തന്നെയാണ് വാട്സാപ്പ് അത് പുറത്തിറക്കാൻ പോകുന്നത്. ശരിക്കും അതിൻ്റെ പേര് തന്നെ അവർ ഗോൺ ഇൻ 60 seconds എന്നാണ് പേരിട്ട് ആ പ്രൊജക്ടിന്റെ പേരിട്ടിരിക്കുന്നത്. അതായത് 60 seconds അകത്ത് തന്നെ അത്, പക്ഷേ 60 seconds നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മീൻസ് യൂസേഴ്സിന്റെ ഇതിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കും. അതായത് യൂസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പം അയക്കുന്ന സമയത്തായിരിക്കത്തില്ലല്ലോ മറ്റൊരു വ്യക്തി അത് കാണുന്നത്. കണ്ടതിന് ശേഷം മാത്രമേ ആ മെസ്സേജസ് ഡിലീറ്റ് ആയി പോകുള്ളൂ. അപ്പോൾ ഇത് പുതിയ വാട്സാപ്പിന്റെ അപ്ഡേറ്റ്സിന്റെ കൂടെ എപ്പം ഏത് അപ്ഡേറ്റിന്റെ കൂടെ വരും എന്നുള്ളതിനെ കുറിച്ച് കമ്പനി വ്യക്തമായ ഒരു ഐഡിയ തന്നിട്ടില്ലെങ്കിൽ കൂടി പുതിയ അപ്ഡേറ്റിന്റെ അകത്ത് വരാൻ ചാൻസസ് ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണുകളിലുള്ള വാട്സാപ്പ് എല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പുതുതാക്കി വെക്കുക. ഈ ഒരു അപ്ഡേറ്റ് ശരിക്കും ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ഫീച്ചേഴ്സിനകത്ത് നമുക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എനേബിൾ ചെയ്യുക. കാരണം മെസ്സേജസ് നമുക്ക് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെസ്സേജസ് ഈ രീതിയിൽ നമുക്ക് സെൻഡ് ചെയ്തിട്ട് അപ്പോൾ ഡിലീറ്റ് ആയി പോകും എന്നുള്ളതിൻ്റെ കൺഫർമേഷൻ നമുക്ക് തന്നെ കിട്ടും. അപ്പോൾ ഈ സെക്യൂരിറ്റി ഫീച്ചർ ആരും യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ ടെക് ബൈറ്റ്സിൻ്റെ

0: അപ്ഡേറ്റ്സുകളെല്ലാം ഇവിടെ തീരുകയാണ്. പുതിയ അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത ആഴ്ച പുതിയൊരു എപ്പിസോഡിൽ നമുക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക്, വാട്സ്ആപ്പ് നമ്പർ ഇതാണ് 8848558785. ഞാൻ ഒന്നുകൂടി പറയാം, 8848558785. അതുവരെ സൈനിങ് ഓഫ് അനു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: Music with Radio Santhvanam 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നമസ്കാരം. അക്ഷരമുദ്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ചുള്ള സമ്പൂർണമായ അവലോകനം ആണ്. അതായത് വളരെ ആഴത്തിൽ ഒരു കൃതിയെ വിലയിരുത്തുന്ന ഒരു തുടർ പരിപാടിയാണ് അക്ഷരമുദ്ര. മലയാള സാഹിത്യ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിൻ്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്ത കൃതികളെയും ഒക്കെ വിലയിരുത്തുന്ന വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധങ്ങളായ ശാഖകൾ, അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയുടെയുമൊക്കെ സമഗ്രമായ വിവരണങ്ങളുമുണ്ട്. എഴുത്തിൻ്റെ വഴിയിൽ നിരവധി വ്യത്യസ്തമാർന്ന ശൈലി സ്വീകരിച്ച മലയാള സാഹിത്യത്തിലെ നിരവധി എഴുത്തുകാരെയും അവരുടെ ഒക്കെ കൃതികളെയും ശ്രോതാക്കൾക്ക് വളരെ ആഴത്തിൽ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര. ഇന്ന് അക്ഷരമുദ്രയിൽ മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും എഴുത്തിൻ്റെ ശൈലിയും ഒപ്പം കൃതികളെക്കുറിച്ചും ഒക്കെ ഞാൻ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇന്നും സ്നേഹത്തെക്കുറിച്ചൊരു വാക്കെഴുതാൻ നമ്മോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു വാക്ക് അഥവാ രൂപം നമ്മുടെ ആമിയാണ് അല്ലേ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ കൈത്തഴക്കത്തോടെ രചനകൾ ആമി നിർവഹിച്ചു. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവരുടെ രചനകൾ എത്തപ്പെട്ടു എന്ന് വേണം പറയാൻ. എഴുത്തും ജീവിതവും ഇഴപിരിക്കാനാകാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ ആമി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ച് നമ്മുടെ മാധവിക്കുട്ടി അങ്ങനെ എഴുതി. എല്ലാവരിൽ നിന്നും സ്നേഹം കൊതിച്ചവളായിരുന്നു ആമി. നീർമാതളം പോലെ ശുദ്ധമായ സ്നേഹം തൻ്റെ അമ്മയിൽ നിന്നും കൊതിച്ച ആമി ആ സ്നേഹത്തിൽ മൂടിയിരിക്കാൻ ഏറെ ആഗ്രഹിച്ചു. മുത്തശ്ശിയുടെ മരണത്തെക്കുറിച്ച് ആകുലതപ്പെടുന്ന രചനകൾ കമലയുടേതായിട്ടുണ്ട്. മദ്രാസി പെൺകുട്ടിയെ തിരിച്ചറിയുന്ന ഘടകങ്ങൾ, ഇങ്ങനെ കഥയിലുടനീളം മാധവിക്കുട്ടി ഇടമുറിയാതെ സ്നേഹം നിറച്ചുകൊണ്ടേയിരുന്നതായി നമ്മൾ മലയാളികൾക്ക് ഒത്തിരി അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നിരവധി സാഹിത്യ സൃഷ്ടികൾ രചിച്ച

മാധവിക്കുട്ടി എന്ന കമലാദാസ് ജനിച്ചത്. 1934 മാർച്ച് 31-നായിരുന്നു. കവിത, ചെറുകഥ, ജീവചരിത്രം ഇങ്ങനെ വിവിധങ്ങളായ സാഹിത്യ ശാഖയിൽ അവർ വ്യക്തിമുദ്ര പതിപ്പിച്ചത് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അനാഥരായ അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ സംരക്ഷിക്കുവാനായി ഒരു കാലഘട്ടത്തിൽ ലോകസേവ

ലൈംഗിക അവകാശങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ച് വളരെ സത്യസന്ധമായും ധൈര്യത്തോടെയും എഴുതാൻ തുനിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ എഴുത്തുകാരികളിൽ ഒരാളാണ് മാധവിക്കുട്ടി. ആ ഒരു വിശേഷത്തിന് അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തിന് തീർത്തും അർഹയാണ് കമലാദാസ് എന്ന മാധവിക്കുട്ടി. അവരുടെ ഭാവനയിൽ വിരിഞ്ഞ പല കഥകളും അവരുടെ സ്വകാര്യ ജീവിത അനുഭവങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കൊൽക്കത്തയിലെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ ചിലവഴിച്ചത് ഇംഗ്ലീഷുകാരായ കൂട്ടുകാരുടെ കൂടെയായിരുന്നു. അത് കമല തന്നെ എഴുതിയിട്ടുമുണ്ട് താനും. നാലപ്പാട്ടെ പുസ്തക ശേഖരമായിരുന്നു കമലയുടെ ഇഷ്ടലോകം. 14 വയസ്സിലെത്തുമ്പോൾ ക്ലാസിക്കുകളെല്ലാം തന്നെ വായിച്ചു കഴിഞ്ഞിരുന്നു കമലാദാസ്. മാധവിക്കുട്ടി തന്റെ 10-ാം വയസ്സിൽ എഴുതി തുടങ്ങി. എഴുത്തിന്റെ ലോകത്തിൽ ഒതുങ്ങിക്കൂടുന്ന അന്തർമുഖിയായിരുന്നില്ല നമ്മുടെ പ്രിയ കമലാദാസ് എന്ന മാധവിക്കുട്ടി. പെണ്ണെഴുത്തിന്റെ വ്യക്തമായ തുറന്നു പറച്ചിലുകൾ കൂടിയായിരുന്നു മാധവിക്കുട്ടിയുടെ എഴുത്തുകൾ എന്ന് പറയാതെ വയ്യ. പ്രണയത്തിന്റെ സങ്കല്പലോകം മാത്രമല്ല, സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയെയും തന്റെ കഥാപാത്രങ്ങളിലൂടെ ആമി നമുക്ക് വരച്ചു കാട്ടുന്നത് അവരുടെ നിരവധി കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. നെയ്പായസത്തിലെ അമ്മയുടെ കഥ നമ്മിൽ ഏവരുടെയും കണ്ണ് നനയിച്ച ഒരു കഥയാണ്. നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു കഥയായിരുന്നു മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം എഴുതിയ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും ആരാധിക്കാനുമൊക്കെ അവർ സ്ത്രീകളെ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. സ്ത്രീ ശരീരത്തിന് അതിൻ്റെതായ ഒരു നിഷ്കളങ്കത ഉണ്ട് എന്നും അതിനെ സ്നേഹിക്കണം എന്നുമൊക്കെ ആമി നമ്മെ പഠിപ്പിച്ചു. തന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ നിറഞ്ഞു നിന്ന അമ്പാടത്തേലെ കുട്ടിയോപ്പൂവിനെ കുറിച്ച് ആമി പറയുന്നുണ്ട്. നിർമാതളം പൂത്തകാലം എന്ന തന്റെ കൃതിയിൽ ആമി കുട്ടിയോപ്പൂവിനെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. ധനുമാസത്തിലെ ശൈത്യത്തിൽ തുടിച്ചു കുളിച്ച കമല, തിരുവാതിരക്കുളി കുളിച്ച മലയാളി മങ്കയുടെ സൗന്ദര്യം മറ്റാർക്കുമില്ല എന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാമം എന്നത് സ്ത്രീ ഉച്ചരിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ടി വന്നാൽ നിന്ദയോടെ പറയേണ്ട ഒരു വാക്കായി തോന്നുന്നിടത്തേക്ക് ശരീരത്തിന്റെ ആസ്തികളുടെ കൊടിയേറ്റത്തെക്കുറിച്ച് പറഞ്ഞാണ് മാധവിക്കുട്ടി നമ്മിലേക്ക് കടന്നു വന്നത്. എന്റെ കഥ പുറത്തു വന്നതോടെ അവർ പറയുന്നതിനെല്ലാം വളരെയധികം മാനങ്ങൾ നൽകി. അവർ പറയുന്നതെല്ലാം തന്നെ അവരുടെ സ്വകാര്യ ജീവിതം എന്ന് കരുതി പരസ്യമായി പുച്ഛത്തോടെയും രഹസ്യമായി ഹർഷോന്മാദത്തോടെയും അവരെ നോക്കി എല്ലാവരും ചിരിച്ചു. പിന്നീട് സ്ത്രീകൾ തന്നെ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തിരിച്ചറിയുകയും ആ ഒരു തിരിച്ചറിവിൽ അവർ മുന്നോട്ട് വരുന്നതുമൊക്കെയായി വലിയൊരു മാറ്റം സാഹിത്യത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ മാധവിക്കുട്ടിയുടെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. മലയാളിയുടെ കുടുംബത്തിലെ സംതൃപ്ത ദാമ്പത്യത്തിലെ അവർക്കു മാത്രം അറിയാവുന്ന നീന്തിക്കടക്കാനാകാത്ത ഒരു കടലുണ്ടെന്ന് മാധവിക്കുട്ടി അന്ന് വരച്ചു കാട്ടി. സ്ത്രീക്ക് പട്ടുസാരിയും സ്വർണ്ണാഭരണവും മാത്രമല്ല വേണ്ടതെന്നും ആത്മാവിൽ ദാരിദ്ര്യം അഥവാ ശൂന്യത ഇല്ലാതാകുന്ന ബന്ധങ്ങൾ അവൾ തേടിക്കൊണ്ടേയിരിക്കും എന്നും ആമി എഴുതി. അവരുടെ കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒട്ടുമിക്കതും സമൂഹത്തിലേക്ക് ധൈര്യപൂർവം നടന്നു കയറിയ സ്ത്രീകളെക്കുറിച്ച് തന്നെയായിരുന്നു. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. അക്ഷരമുദ്ര എന്നാൽ ഒരു കൃതിയെക്കുറിച്ച് വളരെ ആഴത്തിൽ വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ്. മലയാള സാഹിത്യത്തിൽ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചതും അതുപോലെ എഴുത്തിന്റെ വഴികളിൽ പുതിയതായി പ്രകാശനം ചെയ്തതുമായ നിരവധി കൃതികളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു തുടർ പ്രോഗ്രാമാണ് അക്ഷരമുദ്ര എന്നത്. അക്ഷരമുദ്രയിൽ നോവലുകൾ, ചെറുകഥകൾ, സഞ്ചാര സാഹിത്യം, കവിത, ജീവചരിത്രം, അങ്ങനെ സാഹിത്യത്തിന്റെ വിവിധങ്ങളായ ശാഖകൾ, അതുപോലെ ലേഖനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവയും

0: ഒക്കെ ഉൾപ്പെടുത്തിയാണ് അക്ഷരമുദ്ര ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. ഇന്ന് അക്ഷരമുദ്രയിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആമിയെക്കുറിച്ചാണ്. മലയാളിയുടെ കപടമുഖത്തിന് നേരെ പരിഹസിച്ചുകൊണ്ട് പെണ്ണിന്റെ ജീവിതവും അവളുടെ കാമനകളെയും കുറിച്ച് തുറന്നെഴുതിയ പുന്നയൂർ കുളത്തെ പ്രണയ രാജകുമാരിയായ കമലാദാസ് എന്ന മാധവിക്കുട്ടിയുടെ ജീവിതവും മാധവിക്കുട്ടിയുടെ എഴുത്തിന്റെ ശൈലിയും അവരുടെ കൃതികളെക്കുറിച്ചൊക്കെയാണ് ഞാൻ ശ്രോതാക്കളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ചെറുകഥ, ജീവചരിത്രം, മാധവിക്കുട്ടിയുടേതായി നിരവധി സാഹിത്യ സൃഷ്ടികൾ മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ രചനകൾ നടത്തിയിരുന്നത്. മാധവിക്കുട്ടിയുടെ ഭാവനയിൽ വിരിഞ്ഞ നിരവധി കഥകളാൽ അല്ലെങ്കിൽ നിരവധി കൃതികളാൽ സമ്പന്നമാണ് നമ്മുടെ മലയാള ഭാഷ. എഴുത്തും ജീവിതവും ഇഴവിരിയാനാവാതെ സ്നേഹത്തെക്കുറിച്ച് വാനോളം എഴുതിയ നമ്മുടെ കഥാകാരി. ദൈവവും മനുഷ്യനും തമ്മിലുള്ള തീവ്ര അനുരാഗവും അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്വർഗതുല്യവും പവിത്രവുമായ ബന്ധത്തെക്കുറിച്ചും മാധവിക്കുട്ടി എഴുതി. പ്രണയത്തിന്റെ സങ്കല്പലോകം മാത്രമല്ല, സ്ത്രീയുടെ യഥാർത്ഥ ജീവിതാവസ്ഥയും തന്റെ കഥാപാത്രങ്ങളിലൂടെ ആമി വരച്ചുകാട്ടി. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം എഴുതിയ കഥാകാരി സ്നേഹത്തിന് അതിരില്ല എന്നും സ്വന്തം ശരീരത്തെ സ്നേഹിക്കുവാനും അവർ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. എന്റെ കഥ പുറത്തു വന്നതോടെ അവർ പറയുന്നതെല്ലാം അവരുടെ സ്വകാര്യ ജീവിതം എന്നതാണ് എന്ന് നിരവധി പേർ പറഞ്ഞത് ഞാൻ പറഞ്ഞുവല്ലോ. സ്ത്രീക്ക് പട്ടുസാരിയും സ്വർണ്ണാഭരണവും മാത്രമല്ല വേണ്ടതെന്നും ആത്മാവിൽ ദാരിദ്ര്യം അഥവാ ശൂന്യത ഇല്ലാതാക്കുന്ന ബന്ധങ്ങൾ സ്ത്രീക്ക് വേണമെന്നും ആമി തുറന്നെഴുതി. ചില കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എടുത്തു വച്ചപ്പോഴൊക്കെ തന്നെ ആദർശ ജീവിതത്തിന്റെ കപടമുഖങ്ങളെ ആമി പൊളിച്ചെഴുതിയത് നമുക്കൊക്കെ ഏറെ പരിചയമുള്ള കാര്യം തന്നെയാണ്. മാധവിക്കുട്ടിയുടെ തുറന്നെഴുത്തുകൾ ഒരുപാട് ജീവിതങ്ങൾക്ക് പ്രചോദനമായി. മീനാക്ഷിയമ്മയുടെ മരണം എന്ന കഥയിൽ ഗാന്ധിമാർഗത്തിൽ ജീവിച്ച് വെള്ള ഖദറുടുത്ത് നടന്ന മീനാക്ഷിയമ്മ മരണക്കിടക്കയിൽ ഊർധ്വൻ വലിക്കുമ്പോൾ പച്ചപ്പട്ട് ജാക്കറ്റും പാലക്കാമോതിരവും അണിയാനുള്ള മോഹം പുറത്തു കാട്ടിയത് വളരെ കൗതുകകരമായ ഒരു കാര്യമായി മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നു. ഇത് സ്ത്രീയുടെ അടക്കി വച്ചിരുന്ന ആഗ്രഹ അഭിലാഷങ്ങളുടെ കെട്ടുകൾ അഴിച്ച് ഒരു നാൾ അവൾ പുറത്തു വരും എന്നതിൻ്റെ ഒരു വലിയ തെളിവായി മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നു. സ്വന്തം ജീവിതത്തിൽ ഒരു സ്ത്രീ തൻ്റെ ആത്മാവ് അറിഞ്ഞു ജീവിക്കണം എന്നതാണ് മാധവിക്കുട്ടി നമ്മോട് പറയുന്നത്. പതിവ്രത എന്ന കഥയിലാകട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധാരണ സ്ത്രീയുടെ തകർന്ന മനോനില വായനക്കാരന്റെ മനസ്സിലേക്ക് കുറേ അധികം ചോദ്യശരങ്ങളായി ആമി എഴുതുവിടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഉദ്യോഗ കയറ്റത്തിനു വേണ്ടി സ്വന്തം ഭാര്യയെ മേലുദ്യോഗസ്ഥന് കാഴ്ചവെക്കുന്ന ഭർത്താവിന്റെ കപടമുഖത്തെ പൊളിച്ചെഴുതുകയാണ് ഈ കൃതിയിൽ ആമി. ഏറെ ജനസമ്മതനായിരുന്നു ആ ഭർത്താവ്. അദ്ദേഹമാകട്ടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സമൂഹത്തിൽ മാന്യമായി നടക്കുന്നതിനെ കുറിച്ചും ആമി എഴുതി. പതിവ്രത എന്ന കൃതിയിലാണ് ആമി എഴുതിയത്. എഴുത്ത് അതൊരാത്മബലിയാണ് എന്ന് മാധവിക്കുട്ടി നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് സത്യമായിരുന്നു താനും. അവരുടെ എഴുത്തിലെ ഓരോ വാക്കിലും വരിയിലും അർത്ഥമുള്ള, അതായത് ഒരു സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിച്ചാൽ വളരെയധികം അർത്ഥതലങ്ങൾ ആമിയുടെ എഴുത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിരവധി വ്യക്തികൾ ആമിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ടേയിരുന്നതായി ആമി തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒന്നിലും തളരാതെ താൻ ദൈവത്തെ പ്രേമിക്കുന്നു എന്നും ആമി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാലോ ഒരിക്കൽ ആമി എഴുതി, ജീവിതം നിറയെ പൊട്ടിച്ചിരി മാത്രമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു. ആജീവനാന്തം സ്നേഹിക്കപ്പെടുമെന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചു. സ്ത്രീ ശരീരത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒരു സ്ത്രീ തുറന്നെഴുതിയപ്പോൾ അത് കുറച്ചൊന്നുമല്ല അന്ന് വാർത്തയായത്. അവരുടെ എന്റെ കഥ എന്ന കൃതി വളരെയധികം കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. അത് അന്ന് പ്രസിദ്ധീകരിക്കാൻ ധൈര്യവും മനസ്സും കാണിച്ചത് മലയാളനാട് എന്ന പേരിൽ കൊല്ലത്തുനിന്ന് പ്രസിദ്ധീകരിക്കുന്ന മാസികയുടെ പത്രാധിപരായ ശ്രീ എസ് കെ നായർ ആയിരുന്നു. മലയാളിയുടെ ബോധമണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ചിന്തകളിലേക്കൊക്കെ ആ കൃതി വരുത്തിയ മാറ്റം ചെറുതല്ല എന്നത് വളരെ ഒരു വസ്തുത തന്നെയാണ്. അത് നിഷേധിക്കാനാകാത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കുടുംബവാരികയിൽ ഇങ്ങനെയൊരു കൃതിയോ എന്ന് ചോദിച്ചവരോടായി, താൻ തന്റെ കൃതിയിൽ എഴുത്തിന്റെ സത്യസന്ധത പുലർത്തിക്കൊണ്ടേയിരിക്കും എന്ന് മാധവിക്കുട്ടി ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ വാനോളം പുകഴ്ത്തിയ മാധവിക്കുട്ടിയുടെ നിരവധി വിശേഷങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ എഴുത്തിന്റെ വഴിയിലെ നിരവധി പ്രത്യേകതകളെക്കുറിച്ചാണ് ഞാൻ ശ്രോതാക്കൾക്കായി വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പരിപാടിയാണ്. ഈ അക്ഷരമുദ്രയിലൂടെ ഞാൻ മാധവിക്കുട്ടിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഒരിക്കലും നമുക്ക് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ചും വിശേഷങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അക്ഷരമുദ്രയുടെ അടുത്ത എപ്പിസോഡിൽ നിരവധി വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്താം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം ഇടക്കുളങ്ങര ഗോപൻ, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.

ലേണിംഗ് ആൻഡ് എന്റർടൈൻമെന്റ് വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. ഫുക്കാന കൺവെൻഷനോടനുബന്ധിച്ച് നടത്തുന്ന മോഹിനിയാട്ടം വേൾഡ് ഗിന്നസ് രജിസ്ട്രേഷൻ അമേരിക്കയിൽ മുന്നേറുന്നു. 1000-ലധികം മോഹിനിയാട്ടം നർത്തകികളെ ഒരേ വേദിയിൽ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടാണ് അണിനിരത്തുന്നത്. പല നൃത്ത അധ്യാപകരുടെയും അഭ്യർത്ഥന മാനിച്ച് വേൾഡ് ഗിന്നസ് രജിസ്ട്രേഷൻ ഞായറാഴ്ച വരെ നീട്ടി. ഭിന്നശേഷിക്കാർക്കായി അന്താരാഷ്ട്ര നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനമാണ് ഡിഫറൻറ് ആർട്സ് സെന്റർ എന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. DAC ഹരിഗോവിന്ദ് എന്ന ഭിന്നശേഷി വിദ്യാർത്ഥി അഭിനയിച്ച അപ്പുവിന്റെ റേഡിയോ എന്ന ഹ്രസ്വ ചിത്രത്തിന്റെ റിലീസിംഗ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായതിനു ശേഷം ആദ്യമായി ഇത്തരമൊരു സ്ഥാപനം തന്നെ സന്ദർശിക്കുവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിപണി മൂല്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് വീണ്ടും തിരിച്ചടി. തായ്വാനു പിന്നാലെ ഇന്ത്യയെ പിന്തള്ളി ദക്ഷിണ കൊറിയ 6-ാം സ്ഥാനം പിടിച്ചെടുത്തു. ഇതോടെ വിപണി മൂല്യത്തിൽ ഇന്ത്യൻ വിപണി ആഗോളതലത്തിൽ 7-ാമതായി. 2 വർഷത്തോളമായി ഓഹരി വിപണിയിൽ നിന്ന് ആദായം കുറയുന്നത് SIP നിക്ഷേപങ്ങളെ ബാധിക്കുന്നു. ഒരു വിഭാഗം ചെറുകിട നിക്ഷേപകർ ഓഹരി വിപണിയിലെ നിക്ഷേപത്തെക്കുറിച്ച് പുനരാലോചിക്കാൻ തുടങ്ങിയതായാണ് കണക്കുകൾ. SIP നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നവരുടെ എണ്ണം കൂടുന്നതായും പുതിയ SIP നിക്ഷേപങ്ങളിൽ ചേരുന്നവരുടെ എണ്ണം കുറയുന്നതായുമാണ് മ്യൂച്വൽ ഫണ്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ നൽകുന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് അംഗം ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. CPIയിലെ ഭാർഗവി തങ്കപ്പിന് ശേഷം ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.